ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 16-ന്റെ ചോരഞ്ഞരമ്പുകളിലൂടെയാണ്. 1960 ജൂൺ 16, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ലോകപ്രശസ്ത ചലച്ചിത്രം സൈക്കോ അമേരിക്കൻ ചലച്ചിത്ര പ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ദിനം. 1963 ജൂൺ 16, വലന്റിന തെരഷ്കോവ ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഒരാൾ ഒരു ബന്ധത്തിൽ എത്രത്തോളം വൈകാരികമായി നിക്ഷേപം നടത്തിയിട്ടുണ്ടോ അത്രത്തോളം ആ ബന്ധത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും അയാളെ ബാധിക്കും. ഇത് ദേഷ്യമല്ല, മറിച്ച് ആ ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയമോ അല്ലെങ്കിൽ അത് നിലനിർത്താനുള്ള ആഗ്രഹമോ ആണ്. ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരുന്നവരെയോ പിണങ്ങുന്നവരെയോ നമ്മൾ പലപ്പോഴും അമിതമായി സെൻസിറ്റീവായവരെന്ന് മുദ്രകുത്താറുണ്ട്. ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പങ്കാളിയോട് ചോദിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സങ്കടത്തിന് പിന്നിൽ വലിയൊരു സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചെറിയ പിണക്കം യഥാർത്ഥത്തിൽ ആ ബന്ധത്തോടുള്ള അവരുടെ വലിയ താൽപര്യത്തിന്റെ അടയാളമാണ്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒരാൾക്ക് ഒരു ബന്ധത്തിൽ എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ആ ബന്ധത്തിലെ ചെറിയ ചലനങ്ങൾ പോലും അയാളെ ബാധിക്കുമെന്നാണ്. പങ്കാളിയുടെ സംസാരത്തിലെ ഒരു ചെറിയ മാറ്റമോ ഫോൺ വിളിക്കാനുണ്ടായ ചെറിയ കാലതാമസമോ അവരെ അസ്വസ്ഥരാക്കുന്നത് അവർ അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ ബന്ധം എപ്പോഴും സുരക്ഷിതമായിരിക്കണം എന്ന ആഗ്രഹമാണ് ഈ സെൻസിറ്റിവിറ്റിക്ക് പിന്നിൽ. വാക്കുകളെക്കാൾ ഉപരിയായി സംസാരത്തിലെ താളവും ഭാവവും ശ്രദ്ധിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ബന്ധത്തിലെ ഓരോ നിമിഷവും ഇവർക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിള്ളൽ പോലും ഒരു വലിയ മുറിവായി ഇവർക്ക് അനുഭവപ്പെടാം. ഇത് നെഗറ്റീവായ ഒരു സ്വഭാവമല്ല, മറിച്ച് ബന്ധത്തെ അത്രമേൽ വിലമതിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പങ്കാളികളെ കൈകാര്യം ചെയ്യാൻ ദേഷ്യമല്ല, മറിച്ച് കരുതലാണ് വേണ്ടത്. അവരുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചറിയുക. നീ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുക. ചെറിയ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടെ ഉറപ്പു നൽകുക. ഇത് അവരുടെ ഉള്ളിലെ ആശങ്കകൾ അകറ്റാൻ സഹായിക്കും. ബന്ധങ്ങളിൽ ഇത്രത്തോളം ജാഗ്രത പുലർത്തുന്നത് ഒരു വലിയ കരുത്താണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ബന്ധങ്ങളെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റാനും ഇവർക്ക് സാധിക്കും. പരസ്പരം പിന്തുണച്ചും സ്നേഹിച്ചും മുന്നോട്ടു പോകുമ്പോൾ ഈ സെൻസിറ്റിവിറ്റി ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചമായി മാറും. സ്നേഹമുള്ള ഹൃദയങ്ങൾക്കേ വേഗത്തിൽ മുറിവേൽക്കാൻ കഴിയൂ. ആ മുറിവുകളെ സ്നേഹം കൊണ്ടുണക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാകും. നിങ്ങളുടെ പങ്കാളി സെൻസിറ്റീവ് ആണെങ്കിൽ ഓർക്കുക, നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഒരു കഥ പറയാം, എന്നാൽ ഈ കഥ കേവലം ഭാവനയല്ല, മനുഷ്യന്റെ മനസ്സിന്റെയും വിശ്വാസത്തിന്റെയും അദൃശ്യ ശക്തിയെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മാനസിക പരീക്ഷണത്തെക്കുറിച്ചുള്ള കഥയാണ്. ഒരാൾക്ക് തന്റെ വിധി മാറ്റിമറിക്കാൻ സാധിക്കുമോ? ഒരാളുടെ വിശ്വാസത്തിന് അയാളുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കുമോ? മരണത്തിന് വിധിക്കപ്പെട്ട ഒരു തടവുകാരനെക്കുറിച്ചുള്ള ഈ കഥ നമ്മുടെ ബോധത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അപ്പാടെ മാറ്റിമറിക്കുന്ന കഥയാണ്. വിധി കാത്തിരിക്കുന്ന തടവുകാരന് മുന്നിൽ ശാസ്ത്രജ്ഞൻ വെച്ച ഒരു വാഗ്ദാനം ഇങ്ങനെയായിരുന്നു: ഭീകരമായ ഇലക്ട്രിക് കസേരയേക്കാൾ ശാന്തമായ ഒരു അന്ത്യം. പരീക്ഷണം ലളിതമായിരുന്നു. കൈത്തണ്ടയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കുക, ഒരു പാത്രം താഴെ വയ്ക്കുക, അതിലേക്ക് രക്തം തുള്ളിത്തുള്ളിയായി വീഴുന്ന ശബ്ദം കേൾക്കുക. തടവുകാരൻ സമ്മതിച്ചു. കണ്ണുകൾ കെട്ടിയ അയാൾ തന്റെ ജീവരക്തം ഓരോ തുള്ളിയായി പാത്രത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. എന്നാൽ അവിടെ രക്തമുണ്ടായിരുന്നില്ല. ഒരു ഒളിപ്പിച്ചു വെച്ച കുപ്പിയിൽ നിന്ന് സെറം തുള്ളിത്തുള്ളിയായി പാത്രത്തിലേക്ക് വീഴുകയായിരുന്നു. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്നറിയുമോ? രക്തം പോകുന്നതിന്റെ വേഗത കുറഞ്ഞു വരുന്നതായി അയാൾ വിശ്വസിച്ചു. അയാൾ മരിക്കുകയാണെന്ന് മനസ്സുറപ്പിച്ചു. അയാൾക്ക് വിളർച്ച ബാധിച്ചു, ഹൃദയമിടിപ്പ് കൂടി, ശ്വാസം ആഴമില്ലാത്തതായി. അവസാനം തുള്ളി വീഴുന്ന ശബ്ദം നിലച്ചപ്പോൾ, അതായത് രക്തം പൂർണ്ണമായും നിലച്ചുവെന്ന് അയാൾ വിശ്വസിച്ചപ്പോൾ, അയാളുടെ പൾസും നിലച്ചു. ഈ പരീക്ഷണം വിളിച്ചു പറയുന്ന ഞെട്ടിക്കുന്നൊരു സത്യമുണ്ട്: ധാരണയാണ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരം നമ്മുടെ ബോധത്തിന്റെ അടിമയാണ്. ആ തടവുകാരന്റെ ശരീരം രക്തം നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത് അയാളത് 100% വിശ്വസിച്ചതുകൊണ്ടാണ്. അയാൾക്ക് ശാരീരികമായി ഒരു മുറിവും ഉണ്ടായിരുന്നില്ല, പക്ഷേ മാനസികമായി അയാൾ മരണം സ്വീകരിച്ചു. ഇതിന് സമാനമാണ് വൈദ്യശാസ്ത്രത്തിലെ പ്ലസീബോ ഇഫക്റ്റ്. യഥാർത്ഥ മരുന്നല്ലാത്ത ഒന്നിനെ മരുന്നായി വിശ്വസിക്കുമ്പോൾ ശരീരം രോഗശാന്തിയിലേക്ക് നീങ്ങുന്നു. വിശ്വാസം ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങളെ മാറ്റാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നോസിബോ ഇഫക്റ്റ് ആണ്. അതായത്, ഒരു വസ്തു ദോഷകരമാണ് അല്ലെങ്കിൽ താൻ മരിക്കാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ ആ നെഗറ്റീവ് വിശ്വാസം യാഥാർത്ഥ്യമായി മാറുന്നു. പേടി, സംശയം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കാനും ആരോഗ്യത്തെ ഇല്ലാതാക്കാനും സാധിക്കും. നമ്മുടെ മസ്തിഷ്കമാണ് മാസ്റ്റർ കൺട്രോളർ. നമ്മളതിന് നൽകുന്ന ഇൻപുട്ട് എന്താണോ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. നമ്മുടെ വികാരങ്ങൾ, ഭയം, പ്രതീക്ഷകൾ ഇവയെല്ലാം നമ്മുടെ ജൈവികമായ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ പരീക്ഷണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് നോക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങൾ നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തവയായി തോന്നിയേക്കാം. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാനൊരു പരാജയമാണ് തുടങ്ങിയ ചിന്തകൾ വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ തടസ്സത്തെ മനസ്സുകൊണ്ട് സ്വയം അംഗീകരിക്കുകയാണ്. നമ്മുടെ സാധ്യതകളെ നമ്മൾ സ്വയം ഇല്ലാതാക്കുകയാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങളുടെ മസ്തിഷ്കം ആ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങുന്നു, പുതിയ വഴികൾ തേടുന്നു, ഊർജം കണ്ടെത്തുന്നു, പ്രതിബന്ധങ്ങളെ മറികടക്കുന്നു. വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഒരു ചുവട് മുന്നിലാണ്, പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഇതിനകം പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന പഴമൊഴി ഇവിടെ സത്യമായി വരുന്നു. പോസിറ്റീവ് വിശ്വാസം എന്നത് വെറും വ്യാമോഹമല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കത്തെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്ന ഒരു ജൈവിക പ്രക്രിയയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ നിങ്ങളതിനെ അതിജീവിക്കാൻ കഴിയാത്ത തടസ്സം എന്ന് വിശ്വസിക്കുന്നതുവരെ മാത്രമേ നിലനിൽക്കൂ. തടവുകാരന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നമ്മുടെ മനസ്സ് തന്നെയാണ് എന്നതാണ്. ഭയത്തിനടിമപ്പെട്ടാൽ അത് മരണം വരെ സമ്മാനിക്കും. എന്നാൽ പ്രതീക്ഷയും വിശ്വാസവും അത്ഭുതകരമായ രോഗശാന്തിയും വിജയവും നൽകും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ വിജയിയാണ് എന്നാണോ, അതോ പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരാളാണ് എന്നാണോ? അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്കിയയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദ ബന്ധത്തിന് ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചുപൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ എ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: യു പി എസ് സി നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി യു പി എസ് സി അറിയിച്ചു. പരീക്ഷാ ഫലം യു പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാന്റ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപ്പോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവുമായി ഗോൾ വല കാത്ത കേപ്പോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19 മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65 മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റും വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൌദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
4: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുന്നത്. വരും ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ടി എം കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികൂതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചത് പോലെ, കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ, പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ, ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത, പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അക്ഷഹൃദയ മന്ത്രത്തെക്കുറിച്ച് കേൾക്കാം. നളചരിതം ആട്ടക്കഥയിലാണ് അക്ഷഹൃദയ മന്ത്രത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ദമയന്തിയെ നഷ്ടപ്പെട്ട നളൻ രൂപവും നഷ്ടപ്പെട്ട് ബാഹുകനായി ഋതുപർണ രാജധാനിയിൽ പാചകക്കാരനായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇതിനിടയിലാണ് ദമയന്തിയുടെ രണ്ടാം വിവാഹം നടക്കുന്ന വിവരം സുദേവൻ ഋതുപർണനെ അറിയിക്കുന്നത്. പാചകം പോലെ തേരോടിക്കുന്നതിലും അഗ്രഗണ്യനായ നളനെയും കൊണ്ടാണ് ഋതുപർണൻ ദമയന്തിയുടെ രണ്ടാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെടുന്നത്. വഴിമധ്യേ വെച്ച് ഋതുപർണന്റെ ഉത്തരിയും കാറ്റിൽ പറന്നുപോയി. തേര് നിർത്താനും അതെടുക്കണമെന്നും ഋതുപർണൻ ബാഹുകനോട് പറഞ്ഞു. എന്നാൽ അതിന് കഴിയില്ലെന്നും ഒരു നിമിഷം കൊണ്ട് തേര് ഒരു യോജന സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും ബാഹുകൻ ഋതുപർണനെ അറിയിച്ചു. വിശ്രമത്തിനായി ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തെ ചൂണ്ടി അതിൽ 5 കോടി ഇലകളും 2095 കായ്കളും ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഋതുപർണൻ പറഞ്ഞു. ഇതെങ്ങനെ സാധിച്ചെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അക്ഷഹൃദയ മന്ത്രം അറിയാമെന്നായിരുന്നു ഋതുപർണന്റെ മറുപടി. ഇത്രയും വേഗത്തിൽ കുതിര ഓടിക്കാനായത് അശ്വഹൃദയ മന്ത്രം അറിയാവുന്നത് കൊണ്ടാണെന്ന് ബാഹുകനും പറഞ്ഞു. അക്ഷഹൃദയം അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ എന്തും കണക്ക് കൂട്ടി ഞൊടിയിടയിൽ പറയാനാകുമെന്ന് ഋതുപർണൻ പറഞ്ഞപ്പോൾ അത് തനിക്ക് പറഞ്ഞു തരുമോ എന്നായി നളൻ. അശ്വഹൃദയ മന്ത്രം തനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അക്ഷഹൃദയം പഠിപ്പിക്കാമെന്ന് ഋതുപർണൻ സമ്മതിച്ചു. നളൻ ഋതുപർണനെ അശ്വഹൃദയ മന്ത്രം പഠിപ്പിച്ചു. തിരിച്ച് നളനെ ഋതുപർണൻ അക്ഷഹൃദയവും. അക്ഷഹൃദയം ഹൃദിസ്ഥമാക്കിയതോടെ നളനെ ബാധിച്ചിരുന്ന കലി വിട്ടൊഴിഞ്ഞു എന്ന് കഥ. തന്നോടൊപ്പം പാചകക്കാരനായി ഉണ്ടായിരുന്ന ബാഹുകൻ നളനാണെന്ന് ഋതുപർണൻ തിരിച്ചറിയുകയും ചെയ്തു. അതിശയോക്തിയും അതുഭാവുകത്വമുള്ള കഥ. അതിലധികം സുന്ദരമായി അത് ഉണ്ണായി വാര്യർ അവതരിപ്പിക്കുന്നുണ്ട്. തോമസ് ഫുള്ളർക്ക് കണക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. 70 വർഷവും 17 ദിവസവും 12 മണിക്കൂറും പ്രായമുള്ള ഒരാൾ ജീവിച്ച സെക്കൻഡുകൾ എത്ര എന്ന് ചോദിച്ചാൽ തോമസ് ഫുള്ളർ പറയും 221,500,000 എന്ന്. ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് കഴിയുന്നു എന്ന് ചോദിച്ചാൽ അക്ഷഹൃദയം അറിയാമെന്നൊന്നും ഫുള്ളർ പറഞ്ഞു എന്ന് വരില്ല. 6,000 പുസ്തകങ്ങൾ കാണാപ്പാടാൻ ചൊല്ലുന്ന കെംപിക്ക് എന്നൊരാളുണ്ടായിരുന്നു. അമേരിക്കയിലെ എല്ലാ സിപ് കോഡുകളും റൂട്ട് മാപ്പുകളും ഹൃദിസ്ഥമായിരുന്നു അദ്ദേഹത്തിന്. മിന്നൽ വേഗത്തിൽ വായിക്കും. ഇടത് പേജ് ഇടത് കണ്ണുകൊണ്ട്, വലത് പേജ് വലത് കണ്ണുകൊണ്ട്. തോമസ് ഫുള്ളറും കെംപിക്കും നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങൾ. രണ്ടാളും ഓട്ടിസ്റ്റിക് സെവന്തുകളായിരുന്നു. ഋതുപർണൻ നമുക്ക് കഥാപാത്രം. ഇലകളും കായ്കളും അയാൾ എണ്ണിയിട്ടുണ്ടാവും. എന്നാൽ ഒരു സാവന്തായിരുന്നു ഋതുപർണൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യതയില്ല, വിമർശിക്കാനേ സാധ്യതയുള്ളൂ. എന്തായാലും മലയാള ആട്ടക്കഥാ സാഹിത്യത്തിൽ അക്ഷഹൃദയം മിഴിവിട്ടു നിൽക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

കാലാവ് കുളിർന്നൊരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി. മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കളം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

0: നനവ് ചുണ്ടുകൊണ്ടൊപ്പിയിട്ടില്ല ഞാൻ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയ ഗയ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
1: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു.
3: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
1: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AIയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
1: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനു ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
1: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യം അറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി M. ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരു വിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പരിയത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ശാസ്ത്രം ചന്ദ്രനിൽ കാലുകുത്തുകയും മനുഷ്യൻ ചൊവ്വയിൽ സ്ഥിരതാമസത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യുന്ന 21-ാം നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. ജനിതക ശാസ്ത്രം രോഗങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നു, കൃത്രിമ ഹൃദയങ്ങൾ നിർമ്മിക്കപ്പെടുന്നു, അവയവമാറ്റ ശസ്ത്രക്രിയകൾ ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കുന്നു. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു വിരോധാഭാസവും നമുക്ക് കാണാൻ കഴിയും. രോഗങ്ങളെയും മരണത്തെയും കുറിച്ചുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ഭയത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെയും വ്യാജ ചികിത്സയുടെയും വലിയൊരു വിപണി ഇന്നും സമൂഹത്തിൽ സജീവമാണ്. വൈറസുകളില്ല, ബാക്ടീരിയകളില്ല, ക്യാൻസർ ഒരു രോഗമല്ല, ആധുനിക വൈദ്യശാസ്ത്രം മുഴുവൻ ഒരു ഗൂഢാലോചനയാണ് എന്നിങ്ങനെ അവകാശപ്പെടുന്നവരെ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം ഓർക്കണം, മനുഷ്യ ചരിത്രത്തിൽ ശരാശരി ആയുസ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് മന്ത്രവാദം കൊണ്ടോ അത്ഭുത ചികിത്സകൾ കൊണ്ടോ അല്ല. വാക്സിനുകൾ, ആന്റിബയോട്ടിക്കുകൾ, ശുചിത്വം, ശാസ്ത്രീയ ചികിത്സാ രീതികൾ എന്നിവ കൊണ്ടാണ്. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുടക്കിയ വസൂരി ഇന്ന് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായത് ശാസ്ത്രത്തിന്റെ വിജയമാണ്. പോളിയോ പോലുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിലായത് ശാസ്ത്രത്തിന്റെ വിജയമാണ്. എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും ചിലർ ഇന്നും രോഗത്തേക്കാൾ അപകടകാരികളായ തെറ്റായ വിശ്വാസങ്ങളിൽ ജീവിക്കുന്നു. ഒരു രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് എത്തുന്നത് പലപ്പോഴും ഒരൊറ്റ ദിവസം കൊണ്ടല്ല. പല രോഗങ്ങളും തുടക്കത്തിൽ ചെറിയ ലക്ഷണങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ചികിത്സ തേടാതെ വ്യാജ വൈദ്യരുടെ പിന്നാലെ പോകുമ്പോൾ രോഗം പതുക്കെ ഗുരുതരമാകുന്നു. ഒടുവിൽ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആശുപത്രിയുടെ വാതിൽ അവർ തേടുന്നത്. ഉദാഹരണമായി മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ നാട്ടിൽ ഇന്നും മഞ്ഞപ്പിത്തം വന്നാൽ ആദ്യം പലരും പോകുന്നത് ഒരു ഡോക്ടറുടെ അടുത്തല്ല, പകരം ഏതെങ്കിലും പ്രത്യേക ചികിത്സകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളുടെ അടുത്താണ്. അവിടെ നിന്ന് കിട്ടുന്ന കഷായങ്ങളും പൊടിമരുന്നുകളും കഴിച്ച് രോഗം മാറിയെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. മഞ്ഞപ്പിത്തം എന്നത് ഒരു രോഗമല്ല, പല രോഗങ്ങളുടെ ലക്ഷണമാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ്, പിത്താശയ സംബന്ധമായ പ്രശ്നങ്ങൾ, കരളിന്റെ ഗുരുതരമായ രോഗങ്ങൾ, ചില ജനിതക രോഗങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ മഞ്ഞപ്പിത്തത്തിന് പിന്നിലുണ്ടാകാം. ചില വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ചികിത്സയില്ലാതെയും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് മാറും. അപ്പോൾ രോഗം സ്വാഭാവികമായി മാറിയതിനെ വ്യാജ ചികിത്സയുടെ വിജയമായി ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഇതിനെ ശാസ്ത്രത്തിൽ പോസ്റ്റ് ഹോക് ഫെലോസി എന്ന് വിളിക്കുന്നു. ഒരു സംഭവം മറ്റൊന്നിനു ശേഷം സംഭവിച്ചതുകൊണ്ട് ആദ്യത്തേതാണ് കാരണമെന്ന് കരുതുന്ന തെറ്റായ നിഗമനം. ഇതേ പ്രശ്നം ക്യാൻസറിന്റെ കാര്യത്തിലും കാണാം. ക്യാൻസർ രോഗികൾക്ക് പലപ്പോഴും ഈ മരുന്ന് കഴിച്ചാൽ ശസ്ത്രക്രിയ വേണ്ട, ഈ സസ്യം കഴിച്ചാൽ ട്യൂമർ അലിയും, കീമോതെറാപ്പി വിഷമാണ്, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ലഭിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് രോഗികളിൽ നടത്തിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ശാസ്ത്രീയ ചികിത്സ വൈകിപ്പിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് മരണസാധ്യത ഗണ്യമായി വർദ്ധിക്കുന്നു എന്നാണ്. ക്യാൻസർ ഒരു ഏക രോഗമല്ല, നൂറുകണക്കിന് വ്യത്യസ്ത രോഗങ്ങളുടെ കൂട്ടമാണ്. ചിലതിനെ ശസ്ത്രക്രിയ കൊണ്ട് മാറ്റാം, ചിലതിനെ റേഡിയേഷൻ കൊണ്ട് നിയന്ത്രിക്കാം, ചിലതിനെ മരുന്നുകൾ കൊണ്ട് ദീർഘകാലം നിയന്ത്രിക്കാം. എന്നാൽ ഒരു അത്ഭുത മരുന്നുകൊണ്ട് എല്ലാ ക്യാൻസറും മാറ്റാം എന്ന അവകാശവാദത്തിന് ശാസ്ത്രീയ തെളിവില്ല.

കോവിഡ് മഹാമാരി കാലത്ത് നാം മറ്റൊരു വലിയ ഉദാഹരണം കണ്ടു. വൈറസുകളില്ലെന്നും കോവിഡ് ഒരു നാടകം മാത്രമാണെന്നും ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ രോഗബാധിതരായി. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി. ശ്വാസകോശങ്ങളുടെ CT സ്കാനുകളും രക്തപരിശോധനകളും വൈറസിന്റെ ജനിതക ഘടനയുമെല്ലാം വ്യക്തമായി തെളിയിച്ച ഒരു രോഗത്തെ പോലും ചിലർ നിഷേധിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നത് പോലെ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും അവയെ നിഷേധിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ പ്രവണതയാണ് ഇതിനു പിന്നിൽ. വ്യാജ ചികിത്സകർ വിജയിക്കുന്നത് അവരുടെ മരുന്നുകൾ ഫലപ്രദമായതുകൊണ്ടല്ല, മനുഷ്യ മനസ്സിനെ അവർ നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ്. രോഗം വരുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുന്നു, മരണം മുന്നിൽ കാണുമ്പോൾ പ്രതീക്ഷ തേടുന്നു, കഠിനമായ ചികിത്സകളെ ഭയക്കുന്നു. ഈ ഭയവും പ്രതീക്ഷയുമാണ് വ്യാജന്മാരുടെ ഏറ്റവും വലിയ ആയുധം. ഒരു ഡോക്ടർ രോഗിയോട് സത്യം പറയേണ്ട ബാധ്യതയുണ്ട്. രോഗം ഗുരുതരമാണ്, ശസ്ത്രക്രിയ വേണം, ചികിത്സയ്ക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം എന്ന് ഡോക്ടർ തുറന്നു പറയേണ്ടി വരും. എന്നാൽ വ്യാജ ചികിത്സകർ എപ്പോഴും കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളാണ് പറയുക. ഒന്നും പേടിക്കണ്ട, 7 ദിവസം കൊണ്ട് മാറും, ശസ്ത്രക്രിയ വേണ്ട, കീമോ വേണ്ട, ഇത് പ്രകൃതിദത്തമാണ് എന്നിങ്ങനെ. മനുഷ്യന് സത്യം കേൾക്കുന്നതിനേക്കാൾ ആശ്വാസം കേൾക്കാനാണ് പലപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് അവർ ഈ കെണിയിൽ വീഴുന്നത്. ശാസ്ത്രീയ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തെറ്റുമ്പോൾ സമ്മതിക്കുന്നു എന്നതാണ്. ഒരു മരുന്ന് ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞാൽ അത് ഉപേക്ഷിക്കും, പുതിയ തെളിവുകൾ വന്നാൽ മാർഗനിർദ്ദേശങ്ങൾ മാറ്റും. എന്നാൽ വ്യാജ ചികിത്സയ്ക്ക് അത്തരമൊരു ഉത്തരവാദിത്തമില്ല. രോഗി സുഖപ്പെട്ടാൽ അത് അവരുടെ വിജയമാകും, രോഗി മരിച്ചാൽ വൈകിപ്പോയി, വിധിയായിരുന്നു, രോഗിയെ കൃത്യമായി മരുന്ന് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രക്ഷപ്പെടും. മനുഷ്യ ശരീരം അത്ഭുതകരമായ സ്വയം രോഗശാന്തി ശേഷിയുള്ള ഒരു സംവിധാനമാണ്. ജലദോഷം, പല വൈറൽ അണുബാധകൾ, ചെറിയ പരിക്കുകൾ തുടങ്ങിയവ സ്വാഭാവികമായി മാറും. ഈ സ്വാഭാവിക രോഗമുക്തിയെ സ്വന്തം ചികിത്സയുടെ വിജയമായി അവതരിപ്പിക്കുന്നതാണ് വ്യാജന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്ന്. എന്നാൽ ഗുരുതര രോഗങ്ങൾ വരുമ്പോൾ ഈ തന്ത്രങ്ങൾ പൊളിഞ്ഞു വീഴും, അപ്പോഴേക്കും പലപ്പോഴും വളരെ വൈകിയിരിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം, എല്ലാ പരമ്പരാഗത അറിവുകളും തെറ്റാണെന്നല്ല. പല ആധുനിക മരുന്നുകളും സസ്യങ്ങളിൽ നിന്നും പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. എന്നാൽ ഒരു ചികിത്സ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പ്രായമോ പാരമ്പര്യമോ അല്ല, ശാസ്ത്രീയ പരിശോധനകളിൽ അത് വിജയിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. തെളിവുണ്ടെങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗമാകും, തെളിവില്ലെങ്കിൽ അതൊരു അവകാശവാദം മാത്രമായിരിക്കും.

ശാസ്ത്രം എന്നത് വിശ്വാസത്തിന്റെ എതിരാളിയല്ല, അന്ധവിശ്വാസത്തിന്റെ എതിരാളിയാണ്. ശാസ്ത്രം എല്ലാം അറിയുന്നില്ല, എന്നാൽ അറിയാത്തത് അറിയില്ലെന്ന് സമ്മതിക്കാനുള്ള സത്യസന്ധത അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വിശ്വസനീയമായ അറിവ് സമ്പ്രദായമായി അത് നിലകൊള്ളുന്നത്. രോഗം വന്നാൽ വിശ്വസിക്കേണ്ടത് തെളിവുകളെയാണ്, ചികിത്സ തേടേണ്ടത് കൃത്യമായ പരിശീലനവും യോഗ്യതയും ഉത്തരവാദിത്വവുമുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നാണ്. കാരണം തെറ്റായ ചികിത്സയുടെ വില പലപ്പോഴും പണം മാത്രമല്ല, അതൊരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ഒരു കുട്ടിയുടെ മാതാപിതാക്കളും ഒരു ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ട ഒരാളുടെ ജീവനുമായിരിക്കും. അതിനാൽ ശാസ്ത്രം നമുക്ക് സമ്മാനിച്ച അറിവിനെയും ചികിത്സാരീതികളെയും നാം ബഹുമാനിക്കണം. രോഗത്തേക്കാൾ അപകടകാരിയായത് പലപ്പോഴും രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ്. ഇനി ഒരു ജീവനും വ്യാജ വൈദ്യത്തിന്റെ ഇരയായി മാറാതിരിക്കട്ടെ. ഭയത്തേക്കാൾ ശക്തമായത് അറിവാണ്, അന്ധവിശ്വാസത്തേക്കാൾ ശക്തമായത് തെളിവാണ്. മനുഷ്യജീവനെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ശക്തി ഇന്നും ശാസ്ത്രം തന്നെയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: തെല്ലട ആളിക്കത്തലാണ് നല്ലത്, ഏറെ നേരം പുകഞ്ഞുകിടക്കലല്ല. വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറുടെയും വിവേകാനന്ദ സ്വാമികളുടെയും ഒക്കെ ദർശനങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന വലിയൊരു ജീവിത സത്യമാണിത്. നാം എത്രകാലം ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം. 100 വർഷം അർത്ഥശൂന്യമായി ലക്ഷ്യബോധമില്ലാതെ പുകഞ്ഞു തീരുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ചുരുങ്ങിയ കാലമെങ്കിലും ലോകത്തിന് വെളിച്ചം നൽകിക്കൊണ്ട് ആളിക്കത്തുന്നത്. പുകയുക എന്നാൽ എരിഞ്ഞു തീരുക എന്നല്ല അർത്ഥം, മറിച്ച് പ്രകാശമില്ലാതെ, ചൂടില്ലാതെ, വെറും പുകപടലങ്ങൾ മാത്രം സൃഷ്ടിച്ച് അന്തരീക്ഷം മലിനമാക്കുക എന്നാണ്. അലസതയിലും ഭയത്തിലും പരാതികളിലും മുങ്ങിപ്പോകുന്ന ജീവിതങ്ങൾ ഇത്തരത്തിൽ പുകയുന്നവയാണ്. അവർക്ക് സ്വന്തം ജീവിതത്തിന് ഗുണമുണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് അസ്വസ്ഥത നൽകുകയും ചെയ്യുന്നു. എന്നാൽ ആളിക്കത്തുക എന്നത് ഒരു വിസ്ഫോടനമാണ്. അത് ഊർജ്ജസ്വലതയുടെയും ആത്മവിശ്വാസത്തിന്റെയും കർമ്മശേഷിയുടെയും അടയാളമാണ്. ഒരു നിമിഷമെങ്കിലും ആർജവത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് മനുഷ്യജന്മത്തിന്റെ സഫലത. എന്തുകൊണ്ടാണ് പലരും പുകഞ്ഞു തീരുന്ന ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. പരാജയപ്പെടുമോ എന്ന ഭയം കാരണം പലരും സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാൻ മടിക്കുന്നു. ആ വലിയ തീജ്വാല ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്തു വന്നാൽ താൻ വെന്തുപോകുമോ എന്ന പേടി അവരെ പുകയുന്ന അവസ്ഥയിൽ നിർത്തുന്നു. സുരക്ഷിതത്വത്തിനു വേണ്ടി സാഹസങ്ങൾ ഒഴിവാക്കുന്നവർ പതുക്കെ പതുക്കെ പുകഞ്ഞില്ലാതാകുന്നു. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന വ്യക്തമായ ധാരണയില്ലാത്തവർ ഒരു യന്ത്രത്തെപ്പോലെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അവിടെ ആവേശമില്ല, അവിടെ പുതുമയില്ല, വെറും പുകയിൽ മാത്രം. ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും അണഞ്ഞു പോകുന്ന അവസ്ഥയാണിത്. മറ്റുള്ളവരോടുള്ള അസൂയയും സ്വന്തം വിധിയെക്കുറിച്ചുള്ള പഴികളും ഒരാളെ ഉള്ളിൽ നിന്ന് പുകയ്ക്കുന്നു. ഈ പുക അയാളുടെ കാഴ്ചകളെ മരവിപ്പിക്കുന്നു. ലോകത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണാനോ നന്മകൾ തിരിച്ചറിയാനോ പുകയുന്ന മനസ്സിന് കഴിയില്ല. പുകയുന്ന വിറക് ഒരിക്കലും പാചകത്തിന് ഉപകരിക്കില്ല, അത് കണ്ണുനീർ മാത്രമേ നൽകൂ. അതുപോലെ പുകയുന്ന മനുഷ്യർ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒന്നും സൃഷ്ടിക്കുന്നില്ല, അവർ സ്വന്തം ദുഃഖങ്ങളിൽ മാത്രം അഭിരമിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആളിക്കത്തിയ നക്ഷത്രങ്ങളെയാണ്. അവർ കുറഞ്ഞ കാലമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും അവരുടെ പ്രകാശം 100 വർഷങ്ങൾക്ക് ശേഷവും നമ്മെ നയിക്കുന്നു. വെറും 39 വർഷം മാത്രം ജീവിച്ച സ്വാമി വിവേകാനന്ദൻ ലോകത്തിന്റെ ചിന്താഗതിയെ മാറ്റിമറിച്ചു. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ തന്റെ ഉള്ളിലെ ജ്ഞാനാഗ്നി അദ്ദേഹം ആളിക്കത്തിച്ചു. ആ പ്രകാശം ഇന്നും ഭാരതത്തിന് വഴികാട്ടിയാണ്. 23-ാം വയസ്സിൽ തൂക്കുമരത്തിലേക്ക് നടന്നു പോകുമ്പോഴും ഭഗത് സിംഗിന്റെ ഉള്ളിൽ രാജ്യസ്നേഹത്തിന്റെ അഗ്നി ആളിക്കത്തുകയായിരുന്നു. ഒരു ദീർഘകാല ജീവിതത്തേക്കാൾ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിന്റെ തീവ്രതയെ സ്നേഹിച്ചു. നമ്മുടെ സാധാരണ ജീവിതത്തിലും നമുക്ക് ആളിക്കത്താൻ സാധിക്കും. അത് വലിയ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടാകണമെന്നില്ല. ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത കാണിക്കുക. സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. പ്രതിസന്ധികളിൽ തളരാതെ പോരാടുക. ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരന്റെ ആളിക്കത്തലുകൾ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഊർജമുണ്ട്. അതിനെ ഭയത്തിന്റെയോ അലസതയുടെയോ ചാരത്തിനിടയിൽ പുകയാൻ വിടരുത്. ആഞ്ഞു വീശുന്ന കാറ്റിൽ ഒന്നുകൂടി ജ്വലിക്കാൻ ശ്രമിക്കുക. പുകഞ്ഞു പുകഞ്ഞ് ആയുസ് തീർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ലോകത്തിന് ഒരു നിമിഷമെങ്കിലും വെളിച്ചം നൽകിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നത്. ആ ജ്വാലയിൽ നിങ്ങളുടെ ദുഃഖങ്ങളും പരാതികളും വെന്ത് വെണ്ണീറാകട്ടെ. പ്രകാശമുള്ള, ചൂടുള്ള, ഊർജ്ജസ്വലമായ ഒരു ജീവിതത്തിനായി നമുക്ക് തയ്യാറെടുക്കാം. ഓർക്കുക, നിങ്ങൾ ഒരു തിരുനാളമാണ്. അണഞ്ഞു പോകാനല്ല, പ്രകാശിക്കാനാണ് നിങ്ങൾ ജനിച്ചത്.

കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നുതന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇത് പോരല്ലോ കുട്ടി.
2: അത് മതിയല്ലോ കുട്ടാ, ഇത് എന്നെ കൂടുതലാ. നിങ്ങളുടെ ഒരു ആനച്ചനത്തിന് ഇത്ര തന്നെ പൊയ്ക്കോളൂ.
3: ഹായ്
2: സുരേന്ദ്ര.

0: എന്റെ ഒരു ഫ്രണ്ട് ട്രെയിൻ വരുന്നുണ്ട്.
1: എന്നിട്ടിതാ ട്രെയിൻ വന്നു പോയല്ലോ.
0: അത് മനസ്സിലായി.
1: പിന്നെ ഇവിടെ നിന്ന് ചുറ്റി തിരിഞ്ഞാൽ എങ്ങനെയാ? നോക്കണ്ടേ ഫ്രണ്ടിനെ?
0: വേണം, ഞാൻ നോക്കാൻ പോവാ.
1: എന്തിനാ സുരേന്ദ്ര കിടന്നുരുളുന്നത്? ഈ ട്രെയിനിൽ ഒരൊറ്റ ഇമ്പോർട്ടന്റ് ലേഡിയെ വന്നിട്ടുള്ളൂ, ചിന്നു. അതറിഞ്ഞിട്ടല്ലേ ഓടിക്കഴിച്ചോണ്ട് വന്നത്. വന്നപ്പോ ലേറ്റ് ആയി പോയി, അതല്ലേ നേര്.
2: നമുക്ക് പോവാ സുരേന്ദ്ര, പോന്നേ പണിക്കരേട്ടാ.
1: ഇത്തവണ എങ്ങനെ ഞാൻ മെലിഞ്ഞോ തടിച്ചോ?
3: അതുപോലെ തന്നെ തടിച്ച് ഗുണ്ടപ്ലാസ് ആയിരിക്കും.
1: എന്താ എന്താ ഒന്നുകൂടെ പറഞ്ഞേ?
3: ഗുണ്ടപ്ലാസ്, ഗുണ്ടക്കുറുവട.
2: പണിക്കരട്ട പറയട്ടെ.
0: മോള് കഴിഞ്ഞവണ കണ്ട മാതിരി തന്നെ.
1: ഇപ്പോഴോ കുട്ടിയുടെ കീർക്കിനി മാറിയിട്ടില്ലല്ലേ?
2: കണ്ടെ,
1: കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിക്കാൻ വന്നപ്പോഴും ഇതുപോലെ ഒന്ന് വാങ്ങിയിരുന്നല്ലോ.
3: അതങ്ങ് വളർന്ന് വലുതായി.
1: ആ കുട്ടി ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നല്ലോ ജോലിക്ക്.
3: ഇന്നും ഒന്ന് പോസ്റ്റ് ചെയ്തു.
1: എന്തായത്, ഓരോ പ്രാവശ്യം വന്നിറങ്ങുമ്പോഴും ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ട് കാണും. അതെന്താ അവിടെ?
3: അതേ കടല് കയറായിരിക്കാൻ വേണ്ടി കല്ലിട്ടിരിക്കുക.
1: അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പൂമരങ്ങളോ
3: മാഞ്ഞു പോയി.
1: എന്താ അമ്മ ഇത്? ഇവിടെ ഇപ്പോഴും ടിപ്പിംഗ് കക്കയൊക്കെ ഉണ്ടോ?
3: പിന്നെ
1: അപ്പോ ആ പൊഴിയുടെ അപ്പുറത്ത് വെള്ളപ്പക്ഷിയുടെ വരവോ
3: നിറയെ.
1: ഏയ് മാഞ്ഞുപോയ പൂമരല്ലേ ഇത്?
3: അതെ.
1: മേരിക്ക് എങ്ങനെയുണ്ട് പൈലിച്ചേട്ടാ?
0: അവളിപ്പോ അങ്ങ് അവന്റെ വീട്ടിലല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്ന കാര്യം. കൊച്ചിന് പേരിടാതെ വെച്ചിരിക്കുക. മോള് വന്നിട്ട് പേരിടുള്ളൂന്നും പറഞ്ഞിരിക്കുക അവള്.
1: മേരിക്ക് കുട്ടിയായോ?
0: പിന്നെ
1: എന്റെ അമ്മോ, ദേ ഒറ്റ കൊല്ലം കൊണ്ട് കുട്ടി ഒന്ന്.
2: ദേ വന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്കുക.
1: അമ്മേ, മേരിയുടെ കുട്ടിക്ക് പേരെന്താ ഇടുക?
2: അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. വന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്കൂ കുട്ടി. നോക്ക്, എനിക്കേ അപ്പുറത്ത് വേറെ പണിയുണ്ട്. നിന്നോട് കളിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല കുട്ടി. വാ,
1: ഞാൻ ഇവിടെ കുറച്ചു നേരം കടന്നെന്ന് വെച്ചിട്ട് എന്താ ഇത്ര കുഴപ്പം?
2: ഒന്നുമില്ല. അതെ, ആ കായലിറങ്ങുമ്പോ സൂക്ഷിക്കണം, ഒഴുക്ക് കുറവുള്ള സ്ഥലത്ത് ഇറങ്ങാവേ.
1: ആ ബഹളത്തിൽ നിന്ന് ഇവിടെ വരുമ്പോ എന്തൊരു തെളിച്ചോ മനസ്സിന്.
3: എന്നാൽ ഇവിടെ അങ്ങ് കൂടിക്കോ സ്ഥിരമായിട്ട്.
1: എനിക്ക് ആശയില്ലാഞ്ഞിട്ടാണോ? കുട്ടിക്കാലം മുതലേ എന്റെ ഒരു ആശയാ ഇവിടെ കുറെ നാൾ ഒരുമിച്ച് നിൽക്കണമെന്ന്. മുത്തശ്ശൻ അന്നീ വീടിനൊരു പേരിട്ടിരുന്നു, ചിന്നന്റെ വെക്കേഷൻ വീടെന്ന്. നന്ദിനിക്ക് ഇവിടെ വിട്ട് പോവാൻ വിഷമമുണ്ടാവോ?
3: എന്തോ അറിയില്ല.
1: ജോലി കിട്ടിയാ അമ്മയെ വിട്ടു പോവോ?
3: പോകാതെങ്ങനെയാ? സത്യത്തെ ചിന്നു വരുമ്പഴാ ഇവിടെ ഒരു തിളക്കം വെക്കുന്നത്. അതുവരെ ഞാനും നിർമ്മല ചേച്ചിണ്ടല്ല. ഞങ്ങൾക്ക് തമ്മിൽ എന്താ പറയാനുള്ളത്?
1: തനിക്ക് ആരെങ്കിലും ഒന്ന് പ്രേമിച്ചൂടെ, ഒരു രസത്തിന് വേണ്ടിയെങ്കിലും.
3: ആദ്യം കാലൊന്നും ഉറക്കട്ടെ മോളെ. നിർമ്മല ചേച്ചി ഇറക്കി വിട്ടാ ഞാൻ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റും കൈവച്ചുകൊണ്ട് എന്ത് ചെയ്യാനാ? വീട്ടുജോലിക്ക് പോലും പോവാൻ പറ്റില്ല.
2: കാലൊന്നും ഉറക്കട്ടെ. അന്ന് തുടങ്ങില്ലേ ഒരു ജില്ലൻ റൊമാൻസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, പങ്കുവയ്ക്കുമ്പോൾ കൂടുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും. നമ്മൾക്ക് ഒരുപാട് അറിവുണ്ടാകും, ഒരുപാട് പണമുണ്ടാകും. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഒതുക്കി നിർത്തുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ സന്തോഷം കൂടുന്നു, നമ്മുടെ അറിവ് കൂടുന്നു, നമ്മുടെ സമ്പത്ത് കൂടുന്നു. പങ്കുവയ്ക്കൽ എന്നത് ഒരു ചെറിയ പ്രവൃത്തിയാണ്, പക്ഷേ അതിന് വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും. ഒരു പുഞ്ചിരി പങ്കുവയ്ക്കുന്നത്, ഒരു നല്ല വാക്ക് പങ്കുവയ്ക്കുന്നത്, നമ്മുടെ അറിവ് പങ്കുവയ്ക്കുന്നത്, ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകും. പങ്കുവയ്ക്കുന്നത് ഒരു സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മൾ മറ്റുള്ളവരുമായി നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹവും വിശ്വാസവും ഉണ്ടാവുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വലിയ കിണറുണ്ടായിരുന്നു. ആ കിണറിലെ വെള്ളം വളരെ ശുദ്ധമായിരുന്നു. കിണറിനടുത്തുള്ള ഒരു വീടിന്റെ ഉടമസ്ഥൻ ആ വെള്ളം ആർക്കും കൊടുക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അയാൾ ആ വെള്ളം ആർക്കും കൊടുത്തില്ല. അയാൾ അത് തന്നിൽ തന്നെ ഒതുക്കി നിർത്തി. ഒരു ദിവസം ആ വീട്ടിലെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി. അയാൾക്ക് ഒരുപാട് ദുഃഖം തോന്നി. അയാൾക്ക് അപ്പോൾ മനസ്സിലായി, താൻ ആ കിണറ്റിലെ വെള്ളം മറ്റുള്ളവർക്ക് പങ്കുവച്ചിരുന്നെങ്കിൽ അതൊരിക്കലും വറ്റിപ്പോയില്ലായിരുന്നു എന്ന്. ഈ കഥയിലെ മനുഷ്യനെ പോലെയാണ് നമ്മളും. നമ്മൾ നമ്മുടെ സന്തോഷം, നമ്മുടെ അറിവ്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അതൊരിക്കലും വറ്റിപ്പോവില്ല. നമ്മൾക്ക് എങ്ങനെ പങ്കുവയ്ക്കാൻ സാധിക്കും? നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കുക. നമ്മുടെ അറിവ് പങ്കുവയ്ക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക. നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പങ്കുവയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പങ്കുവയ്ക്കൽ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പങ്കുവയ്ക്കൽ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് പങ്കുവയ്ക്കലിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഇനിയും ഇനിയും പങ്കുവയ്ക്കാൻ തോന്നിയേക്കും.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ. അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ. കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത. മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം. പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ഗോളിയർ റയോൺസിനെ കുറിച്ച് കേൾക്കാം. 1960 വരെ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തെയും പോലെയായിരുന്നു മാവൂരും. പുൽപ്പറമ്പ് എന്ന് പഴയ പേരുള്ള മാവൂർ കോഴിക്കോട് നഗരത്തിൽ നിന്നും 19 കിലോമീറ്റർ അകലെയുള്ള ഒരു പട്ടണം. 1963 ബിർളയുടെ വ്യവസായ സ്ഥാപനം 316 ഏക്കർ സ്ഥലത്ത് പൾപ്പും ഫൈബറും ഉൽപ്പാദിപ്പിക്കുന്നതിനായി മാവൂരിൽ ഗോളിയർ റയോൺസ് എന്ന ഫാക്ടറി സ്ഥാപിച്ചതോടെ മാവൂർ മാവൂരല്ലാതായി. മാവൂരിന്റെ മാനസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാലിയാർ ചാലിയാറല്ലാതായി. കേരളത്തിലെ കാടുകളിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വെട്ടിയെടുത്ത മുള വേവിച്ച് നാരെടുത്ത് നൂറ്റ് കൃത്രിമ പട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഗോളിയർ റയോൺസ് മാവൂരിൽ ഫാക്ടറി ഉണ്ടാക്കിയത്. പുരോഗമനവാദികളുടെ ആഗ്രഹം പോലെ മാവൂർ പട്ടണമായി, കച്ചവടം കൂടി. എന്നാൽ അധികം തൊഴിലാളികളൊന്നും ഗോളിയറിന് വേണ്ടിയിരുന്നില്ല. കാരണം നാരുകൾ വേർതിരിക്കുന്നതും നൂൽക്കുന്നതും നെയ്യുന്നതുമെല്ലാം കേരളത്തിന് പുറത്താണ്. വലിയ ഫാക്ടറിയും തൊഴിലവസരങ്ങളുമെല്ലാം മുന്നിൽ കണ്ട് ആദ്യം മാവൂർ ജനത ഗോളിയോറിനെ സ്വാഗതം ചെയ്തെങ്കിലും പിന്നെ പിന്നെയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ ആളുകൾക്ക് മനസ്സിലായത്. മരത്തിൽ നിന്നും മുളയിൽ നിന്നും റയോൺ നാരുകൾ എടുക്കുന്നതിന് ഒട്ടനവധി രാസവസ്തുക്കൾ പ്രയോഗിക്കേണ്ടതുണ്ടായിരുന്നു. ഇവയിൽ വലിയൊരളവ് പുകയായി വായുവിൽ കലരും. പുക തിങ്ങി കനത്ത വായു മേലോട്ടുയരാതെ താഴോട്ടു വന്നു പരക്കും. ഇത് രോഗകാരണമായി തീർന്നു. മരങ്ങൾ കായ്ക്കാതെയായി. വയലുകളിൽ വിളവില്ലാതായി. മുതിർന്നവർ കിടപ്പിലായി. കുട്ടികൾ മരിച്ചു വീണു. ഫാക്ടറിയിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം നേരിട്ട് ചാലിയാറിലേക്കാണ് പോയത്. വെളുത്ത പതയും നുരയും പുഴയ്ക്കുമേ

0: പരന്നു. ക്രമേണ പുഴയിലെ മീനുകൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. വെള്ളം കറുത്തു. പുഴയ്ക്കടുത്തുള്ള കിണറുകളും വിഷജലം നിറഞ്ഞു. ചാലിയാർ കാളിയാറായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ആദ്യം ഇതിനെതിരെ രംഗത്തു വന്നത്. അതൊരു വലിയ ക്യാമ്പയിനായി മാറി. യുവപ്രവർത്തകർ രംഗത്തു വന്നു. മാധ്യമങ്ങൾ ശബ്ദമുയർത്തി. ചുങ്കപ്പള്ളിയിൽ വെച്ച് മലിനജലം ഒഴുകുന്ന പൈപ്പ് ജനങ്ങൾ തകർത്തു കളഞ്ഞു. അതോടെ സർക്കാർ അതിലിടപെട്ടു. എന്നാൽ 1974, അതായത് കമ്പനി തുടങ്ങി 11 വർഷം കഴിഞ്ഞാണ് വിഷജലം സംബന്ധിച്ച് തികച്ചും അപര്യാപ്തം എന്ന് പിന്നീട് തെളിഞ്ഞ ഒരു കരാർ കമ്പനിയും സർക്കാരും തമ്മിലുണ്ടാക്കിയത്. കോഴിക്കോട് സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുഴവെള്ളത്തിൽ രസം, തകരം, നിക്കൽ, ചെമ്പ്, ക്രോമിയം എന്നീ ഘനലോഹങ്ങളുടെ സാന്ദ്രതയുണ്ടെന്ന് കണ്ടെത്തി. ഇതിനർത്ഥം അനുവദിക്കാവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വിഷവസ്തുക്കൾ ചാലിയാറിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ്. ചാലിയാർ ചിലപ്പോൾ അമ്ലമായി, ചിലപ്പോൾ ക്ഷാരമായി, വെള്ളം കടും കറുപ്പായി. ചാലിയാർ ശരിക്കും കാളിയാറായി. പ്രതിഷേധങ്ങളുടെ കടലിരമ്പി. പരിസ്ഥിതി ശുചിത്വം പുനഃസ്ഥാപിക്കുന്നതിനും ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ഇ എൻ പീതാംബരൻ മാസ്റ്റർ. 2001 ഗ്വാളിയർ റയോൺസ് അടച്ചുപൂട്ടി. ഒരു കമ്പനി അടച്ചുപൂട്ടുക എന്നത് 3000 ആളുകളുടെ തൊഴിൽ നഷ്ടമാണ്. എന്നാൽ വിഷാംശ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ നടപടികൾ കമ്പനിക്ക് ആദ്യമേ തന്നെ സ്വീകരിക്കാമായിരുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പെൺപാട്ട്, ചലച്ചിത്ര പിന്നണി ഗായകന്മാരുടെ 3 പാട്ടുകൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കൽപ്പന പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി എ തങ്ങൾ നിർമ്മിച്ച എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മേയർ നായർ. ഡോക്ടർ എസ് കെ നായരുടെ കഥയ്ക്ക് മീനാക്ഷിയമ്മ സംഭാഷണം രചിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് എൽ പി ആർ വർമ്മ ഈണം പകർന്ന് യേശുദാസ്, ജയചന്ദ്രൻ, എൽ പി ആർ വർമ്മ, എസ് ജാനകി, എൽ ആർ ഈശ്വരി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1966 ഡിസംബർ 24 തീയതിയാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. തിക്കുറശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭാസി, രമേശ്, ബാലു, പി എ തങ്ങൾ, കൽപ്പന, കമലാദേവി, മീന, കേരള, ഗോപി എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. തോമസ് ഹാർഡിയുടെ മേയർ ഓഫ് ദ കാസ്റ്റർ ബ്രിഡ്ജ് എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡോക്ടർ എസ് കെ നായർ രചിച്ച മേയർ നായർ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഈ ചിത്രം. 5 പാട്ടുകളായിരുന്നു മേയർ നായർ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം മേയർ നായർ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് കേൾക്കാം നക്ഷത്രങ്ങൾ എഴുതിയ കവി ഒക്ടോവിയോ പാസിനെ കുറിച്ച്. ഞാനൊരു മനുഷ്യനാണ്, ആയുസ് കുറഞ്ഞവൻ. ഈ രാത്രിയോ അറുതിയില്ലാത്തതും. എങ്കിലും ഞാൻ മുകളിലേക്ക് നോക്കുന്നു, നക്ഷത്രങ്ങൾ എഴുതുകയാണ്. അറിയാതെ ഞാനും വായിക്കുന്നു, ഞാനും എഴുതപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം ആരോ ഒരാൾ എന്നെ അക്ഷരങ്ങളാൽ മെനയുന്നു. ഒക്ടോവിയോ പാസിന്റെ ഈ വരികൾ ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുമായി എത്ര ലളിതമായി എന്നാൽ അഗാധമായി ബന്ധിപ്പിക്കുന്നു. കാലത്തിന്റെ നിഴലുകൾ തേടി കവിതയുടെയും ദർശനത്തിന്റെയും ലോകങ്ങളിലേക്ക് സഞ്ചരിച്ച പ്രതിഭ ഒക്ടോവിയോ പാസ്. 1990 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഒക്ടോവിയോ പാസ് 20-ാം നൂറ്റാണ്ടിലെ ലോക സാഹിത്യത്തിന്റെ ദിശ നിർണയിച്ച എഴുത്തുകാരിലൊരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി

0: ഏകാന്തതയുടെ പടവുകൾ ഒരു ജനതയുടെ സാംസ്കാരിക മനഃശാസ്ത്രത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. മെക്സിക്കൻ സംസ്കാരത്തെയും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഏകാന്തതയെയും കുറിച്ച് ഇത്രയും ആഴത്തിൽ പഠിച്ച മറ്റൊരു കൃതി വിരളമാണ്. മലയാളികൾക്ക് ഒക്ടോവിയോ പാസ് കേവലമൊരു വിദേശ കവിയല്ല. 1960s ഇന്ത്യയിലെ മെക്സിക്കൻ അംബാസിഡറായിരുന്ന അദ്ദേഹം ഭാരതീയ തത്വചിന്തയെയും ബുദ്ധദർശനങ്ങളെയും തന്റെ രചനകളിൽ ആവോളം ഉൾച്ചേർത്തിട്ടുണ്ട്. ഇൻ ലൈറ്റ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഭാരതത്തെ നോക്കിക്കണ്ടത് അതിമനോഹരമായാണ്. സുറിയലിസം മുതൽ ബുദ്ധിസം വരെയുള്ള വൈവിധ്യമാർന്ന ചിന്താധാരകൾ ആ തൂലികയിൽ അലിഞ്ഞു ചേർന്നു. കവി എന്നതിലുപരി മികച്ച ഒരു ഉപന്യാസകാരനും നയതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. ഞാൻ എഴുതുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ വലിയൊരു കാവ്യത്തിന്റെ ഭാഗമായി താൻ എഴുതപ്പെടുകയാണ് എന്ന വിനയാന്വിതമായ തിരിച്ചറിവാണ് പാസിനെ ലോകോത്തരനാക്കുന്നത്. ഒരു ലൈബ്രറി എന്ന പോലെ നിശബ്ദതയിൽ വായിക്കപ്പെടേണ്ട അഗാധമായ വരികളാണ് അദ്ദേഹത്തിന്റേത്. ഭൌതികമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഓരോ വായനക്കാരനും പാസിനെ വായിക്കുമ്പോൾ ആ കവി അവിടെ പുനർജനിക്കുന്നു. നക്ഷത്രങ്ങൾ എഴുതുന്ന ആ അനന്തമായ രാത്രിയിലെ ഒരു വരിയായി ഒക്ടോവിയോ പാസ് ഇന്നും ലോകവീക്ഷണങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞുപോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതു തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം പൊഴിയൂരിൽ നിന്നും പ്രഭാകരൻ, നിർമ്മല എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഗീതാഞ്ജലി, രചന അന്തിക്കാടുമണി, സംഗീതം ഇളയരാജ, ആലാപനം SP ബാലസുബ്രഹ്മണ്യവും സംഘവും.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായി തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃതമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ചു നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെയുണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞു നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ഗാനം, സംഗീതം ശ്യാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് വർക്കലിൽ നിന്നും ജോളി, ജെറി, മേരി എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതിചിന്തകളേക്കാൾ വലിയ ഇരുട്ട് വേറെ ഇല്ല തന്നെ. മതചിന്തകളേക്കാൾ വലിയ മാനക്കേടും വേറെ ഇല്ല തന്നെ. ഒന്നല്ലി സഹോദരരല്ലി നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെ ഇല്ല തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പൂജപ്പുരിൽ നിന്നും ആനന്ദി, മഞ്ജു, ലതിക എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ശരത്.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു, എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്.

സ്വയം സ്നേഹിക്കുന്നവർക്കേ മറ്റുള്ളവരെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും കഴിയൂ. അഭിനന്ദിക്കുന്നവന്റെ മനസ്സും വാക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവയാണ്. അപരന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ ബലഹീനരാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു. യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി. ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹമുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നിർവഹിച്ച ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഇന്നലെ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് നഗരൂരിൽ നിന്നും നിഷ ഗോപാൽ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

മാറുന്ന ലോകം, മാറ്റം കൊണ്ടുവരുന്ന കാലം, അതിനനുസരിച്ച് മനുഷ്യനും മാറിയേ തീരൂ. മനുഷ്യന്റെ മസ്തിഷ്കം ഒഴുക്കുവെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകരുത്. ഈ പഴയ കാലത്ത് ഇങ്ങനെ സ്തബ്ധമായി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ചോദ്യം ഇതാണ്: പുനരുത്ഥാനമാണോ വേണ്ടത്, നവോത്ഥാനമാണോ വേണ്ടത്? ഒരു പരിധിവരെ പഴയതിലേക്കുള്ള എത്തിച്ചേരലുകളാണ് പുനരുത്ഥാനം. എന്നാൽ പുതിയതുകളിലേക്കുള്ള കുതിപ്പാണ് നവോത്ഥാനം. ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ പറയാനാവില്ലേ നവോത്ഥാനമാണ് വേണ്ടതെന്ന്? അല്ലാത്ത പക്ഷം ഈ ലോകം ഇരുളടഞ്ഞു പോവുകയില്ലേ? പഴയതിൽ തന്നെ തട്ടിത്തടഞ്ഞു നിന്നു പോവില്ലേ? അയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ. കേസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് മഞ്ജയിൽ നിന്നും ഗ്രീഷ്മ, രേഷ്മ, മോഹനൻ എന്നിവർ.

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മത പാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്പുറം രചന നിർവഹിച്ച ഗാനം. സംഗീതം ബോംബെ രവി, ഗാനം ആലപിച്ചത് കെ.എസ്. ചിത്ര. വിദ്യാരംഭം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കോട്ടൂരിൽ നിന്നും ഹരികുമാർ, ജയകുമാർ, പത്മകുമാർ എന്നിവർ.

ചോദ്യം ഉന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ടാ, അതെന്തുകൊണ്ടാ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജി യേശുദാസും എം ജി ശ്രീകുമാറും ശരത്തും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് ചാങ്ങയിൽ നിന്നും രമേശൻ.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പെരുന്തച്ഛൻ എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ അതികായനായ MT വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന പെരുന്തച്ഛൻ കേവലം ഒരു ഐതിഹ്യ കഥയല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ അളന്നുകുറിച്ച ഒരു മനഃശാസ്ത്ര പരീക്ഷണമാണ്. തച്ചുശാസ്ത്രത്തിലെ കുലപതിയായ പെരുന്തച്ഛന്റെ ജീവിതത്തിലൂടെ അസൂയ, അഹംഭാവം, പിതൃവാത്സല്യം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങളെ വളരെ ലളിതമായും എന്നാൽ അഗാധമായും ഈ ചിത്രം ആവിഷ്കരിക്കുന്നു. ഒരു കലാകാരൻ തന്റെ കലയെയും സ്വന്തം അസ്തിത്വത്തെയും എങ്ങനെ കാണുന്നു എന്ന് ഈ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ചരിത്രത്തിന്റെയും പുരാണത്തിന്റെയും പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴും ഈ സിനിമ ഇന്നും പ്രസക്തമാകുന്നത് അത് കൈകാര്യം ചെയ്യുന്ന സാർവലൗകികമായ മനുഷ്യവികാരങ്ങൾ കൊണ്ടാണ്. പെരുന്തച്ഛൻ എന്ന കഥാപാത്രം തന്റെ ഉള്ളികൊണ്ട് മരത്തിലല്ല, മറിച്ച് പ്രേക്ഷകന്റെ മനസ്സിലാണ് ശില്പങ്ങൾ കൊത്തുന്നത്.

0: എന്ന് നമുക്ക് തോന്നിപ്പോകും. ഓരോ ദൃശ്യത്തിലും എം ടി എന്ന പ്രതിഭയുടെ കയ്യൊപ്പ് തെളിഞ്ഞു കാണാൻ സാധിക്കും. അജയൻ എന്ന സംവിധായകൻ ആ തിരക്കഥയ്ക്ക് നൽകിയ ദൃശ്യഭാഷ അതിമനോഹരമാണ്. തിലകൻ എന്ന മഹാനായ നടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കാം. സംഗീതവും പശ്ചാത്തലവും ഈ സിനിമയുടെ ഗൗരവത്തെ ഒട്ടും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കുന്നു. മനഃശാസ്ത്രപരമായ വായനയിലൂടെ ഈ സിനിമയെ സമീപിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ തന്നെ പല നിഗൂഢ ചിന്തകളെയും പുറത്തുകൊണ്ടുവരുന്നു. 10 പാരഗ്രാഫുകളിലായി പെരുന്തച്ഛന്റെ ഈ മനോഗതങ്ങൾ നമുക്ക് പരിശോധിക്കാം.
1: വല്ലാത്തൊരു കാറ്റ്, കുറ്റൻ കാറ്റിന്റെ മാത്രമല്ല, കൽവിളക്ക് വെച്ച സ്ഥലം ശരിയായില്ല. അത് തന്നെ,
2: അമ്പലത്തുനിന്ന് തൊഴുതു വരുന്നവർക്ക് കടവത്തേക്ക് ഇറങ്ങാൻ വഴി കണ്ടോട്ടെ എന്ന് വെച്ചു. കാറ്റ് സമ്മതിക്കണ്ടേ?
1: സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ചങ്ങലവട്ട കടാതെ നോക്കിക്കോളൂ. ആ, ഇനി കത്തിക്കാം. തെക്കൻ കാറ്റ് കേടില്ല, തുലാക്കാറ്റ് വരുമ്പോ അത് നമുക്കപ്പം നോക്കാം. കല്ല് അരക്കോൾ താഴ്ത്തി കുഴിച്ചിടാൻ പറയണം, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ.
2: തിരുമേനി എവിടുത്തെയാണെന്ന് മനസ്സിലായില്ല.
1: ഇതൊരു ക്ഷേത്രം മണിക്ക് ദീക്ഷ വരിച്ചതാണ്, തിരുമേനിയല്ല, ആശാരിയാണ്.
2: ആശാരി കാറ്റ് മറച്ചത് ഒരു അത്ഭുതാണേ. എവിടുത്തുകാരനാന്നാ പറഞ്ഞത്?
1: കുറച്ച് ദൂരെയാണ്, പുളിയന്നൂർ എന്ന് പറയും.
2: ആ, മനസ്സിലായി, അങ്ങനെ വരട്ടെ. ആഹാരത്തിന് അങ്ങോട്ട് വാര്യത്തേക്ക് വരാം, അടുത്താണ്.
3: കോലോത്തിക്ക് വരാൻ പറഞ്ഞു.
1: ആര്?
3: തിരുമേനി. തമ്പ്രാട്ടിക്ക് തൃത്താലിയാർത്തിയ തിരുമേനി. മാമ്പറ്റ ഉണ്ണി വിളിക്കണമെന്ന് പറയാൻ.
1: ഓ, പഴയ ഉണ്ണിത്തമ്പുരാൻ ഇവിടെയോ?

0: Ya, anda, Neru. ഞാൻ ആടൂ,
1: ഒരു കല്ല് നാട്ടി കാറ്റു പറയണമെങ്കിൽ അത് വെറും തച്ചനാവില്ല, പെരുന്തച്ചൻ തന്നെ എന്ന് ഉറപ്പിച്ചു.
2: ഉണ്ണിത്തമ്പുരാൻ ഇവിടെയാണെന്നറിയില്ല.
1: അഴിയല്ലൂർ കാളെ വിട്ടാലോ എന്ന് വിചാരിക്കുമ്പോ പിണങ്ങിപ്പോയി എന്ന് കേട്ടു.
2: എന്തു പിണക്കം, ശാസ്ത്രം മാത്രം പോരാ, അനുഭവം കുറച്ചു വേണം. അത് അവർക്കറിയില്ല.
3: പെരുന്തച്ഛൻ എന്ന കഥാപാത്രത്തെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ അസാമാന്യമായ അഹംഭാവമാണ് ആദ്യം ശ്രദ്ധയപ്പെടുക. തന്റെ കലയിൽ തനിക്ക് മുകളിൽ ആരുമില്ലെന്ന ഉറച്ച വിശ്വാസം അയാളെ ഒരുതരം ഏകാധിപത്യ സ്വഭാവമുള്ളവനാക്കുന്നുണ്ട്. വിദ്യ പകർന്നു നൽകുന്നതിനേക്കാൾ തന്റെ ആധിപത്യം നിലനിർത്താനാണ് അയാൾ അറിയാതെയെങ്കിലും ശ്രമിക്കുന്നത്. ഈ നാർസിസിസ്റ്റിക് സ്വഭാവം പലപ്പോഴും അയാളെ ഏകാന്തതയിലേക്ക് തള്ളിവിടുന്നു. മകന്റെ വളർച്ചയെ ഒരച്ഛനെന്ന നിലയിൽ അഭിമാനത്തോടെ കാണേണ്ടതിനു പകരം ഒരു പ്രതിയോഗിയായി കാണാൻ അയാൾ നിർബന്ധിതനാവുകയാണ്. കലയിലെ തന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. ഈ അഹംഭാവം തന്നെയാണ് മകനെ വധിക്കുന്നതിലേക്കും അയാളെ നയിക്കുന്ന പ്രധാന ഘടകം. തന്റെ സൃഷ്ടിയേക്കാൾ മികച്ചതായി മറ്റൊരു സൃഷ്ടി ഉണ്ടാകാൻ പാടില്ലെന്ന വാശി അയാളെ അന്ധനാക്കുന്നു. ആന്തരികമായ യുദ്ധം സിനിമയിലുടനീളം പ്രകടമാണ്. തന്റെ ഉളിക്ക് തോൽക്കാൻ കഴിയില്ലെന്ന ധാർഷ്ട്യം അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുന്നത് കേൾക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിമർശനങ്ങളെ നേരിടാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ആന്തരികമായ ഈ യുദ്ധം സിനിമയിലുടനീളം പ്രകടമാണ്. തന്റെ ഉളിക്ക് തോൽക്കാൻ കഴിയില്ലെന്ന ധാർഷ്ട്യം അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുന്നത് കേൾക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിമർശനങ്ങളെ നേരിടാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ഈ മാനസികാവസ്ഥ പെരുന്തച്ഛനെ ഒരു സങ്കീർണ വ്യക്തിത്വമാക്കി മാറ്റുന്നു.
2: 28 കൊല്ലം ആദ്യം പണി പഠിക്കാൻ ഗുരുനാഥന്റെ കൂടെ ഇവിടെയാണ് വന്നത്. അന്നത്തെ പേര് പുത്തൻകോവിലകം.
1: പെരുന്തച്ഛൻ ഒന്ന് നോക്കിപ്പോയ സ്ഥലമായാലും പെരുന്തച്ഛൻ പണിയെടുത്തതാന്ന് പറയും. ഖ്യാതി അത്രയ്ക്കുണ്ടല്ലോ. എന്നാൽ ഇവിടെ ഉള്ളവർക്ക് ഇതുവരെ അതറിയില്ല. അത്ഭുതം.
2: തുടക്കം ഒരു 2-3 മാസം വെല്യമ്പ്രാന്റെ താഴെ അസാരം തലയ്ക്ക് നൊസ്സുള്ള ഒരു തമ്പുരാനുണ്ടായിരുന്നു.
1: നൊസ്സെന്ന് പറയരുത്, തമ്പുരാക്കന്മാർക്ക് നൊസ്സു വന്നാൽ കമ്പം കമ്പം എന്ന പറയാ. വലിയ തമ്പുരാൻ, കമ്പമുള്ള ആ ചെറിയ തമ്പുരാൻ ഒക്കെ പോയി. ഞാനിവിടെ ഇരിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒപ്പത്തിനൊപ്പം ഇരിക്കുക, കാലുമ്പക്കാലേച്ചിരുന്ന് സംസാരിക്കുക. പഠിപ്പിര സ്രാമ്പിയില്
4: ആരെ
1: പാലും പലഹാരം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ തമ്പുരാക്കന്മാരോ നമ്പൂരിയാരോ ആവുന്നല്ലേ തിരിയിച്ചേ. ആളാരാന്നറിയോ? ആശാരി. കൂടെ കുറച്ചു കാലം സംസ്കൃതം പഠിച്ചു എന്നുള്ളതുകൊണ്ട് ജാതി മാറില്ലല്ലോ. ഇല്ലത്തിന്റെ പുറമ്പളപ്പിലെ ചിറ്റാരിക്കാവ് രാമൻ ഓർമ്മയുണ്ടല്ലോ.
2: പിന്നെ എന്നും അടിയന്റെ ധ്യാനത്തിൽ മനസ്സ് ഒരു നിമിഷം ആ നടക്കലെത്തും. പ്രതിഷ്ഠ വാഗീശ്വരി,
1: അവിടെ പൂജ മുടങ്ങിയതിന്റെ അനർത്ഥങ്ങള് ഇവിടെ എപ്പോഴും പ്രശ്നത്തിൽ കാണും. പരിഹാരമായിട്ട് അതേ അളവിൽ ഇവിടെ അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കണമെന്നാ തെളിവ് കണ്ടത്.
2: വടക്കോട്ട് ദർശനം. അകത്ത് ഇരുന്നിലങ്ങോട്ടപ്പന്റെ അംശം, അത് കിഴക്കോട്ട് ദർശനം.
1: രാമൻ അസൽ ഓർമ്മയുണ്ടല്ലോ.
2: മച്ചിൽ വെല്യമ്പ്രാന്റെ അറയിലായിരിക്കും. താമര കൊത്തിയത് അടിയനാണ്. പിന്നെ വെല്യമ്പ്രാൻ പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന ഒരു തമ്പുരാട്ടിക്കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്തിരുന്നു. കരിമരുതാണ് മരം, അത് തന്നെ.
1: എന്നാലേ രാമ, ആ തമ്പുരാട്ടിക്കുട്ടിയെ ഇപ്പൊ കാണാം. ശാഠ്യം ഇപ്പോഴും ഉണ്ട് ആവശ്യത്തിന്.
4: ശാഠ്യം പിടിച്ച് കരഞ്ഞിരുന്നത് ചെലപ്പോ ഏട്ടത്തിയാവും. അന്ന് ഏട്ടത്തി ഉണ്ടല്ലോ.
2: അല്ല, ഈ തമ്പുരാട്ടി തന്നെ. ചാട്ട്യം പിടിച്ചിരുന്ന കുട്ടിയുടെ മുഖം, അന്നത്തെ രൂപം അസൽ ഓർമ്മയുണ്ട്. സ്വയംവര ദുർഗയുടെ ബിംബം കൊത്തുമ്പോ മുഖം അതുപോലെ വരണമെന്ന് സ്വകാര്യത്തിൽ അടിയൻ മനസ്സിലൊരു കണക്കം കുറിച്ചിട്ടു. ജ്യേഷ്ഠത്തി വട്ടമുഖം, ഇരുനിറം, അല്പം പതിഞ്ഞ മൂക്ക്.
1: ഔ, ഓർമ്മ അസാധ്യം. പാവം ആ ഏടതയും പോയി രാമ. ഇയാൾ എത്ര കേമനായാലും എനിക്കിപ്പോഴും ആ പഴയ രാമൻ തന്നെ. അച്ഛൻ ആർക്കും കൊടുക്കാത്ത ഗ്രന്ഥം ഒന്ന് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു വാങ്ങി ഒറ്റ പോക്ക് പോയ ആളെ. എന്നിട്ട് ദേ പിന്നെ കാണുന്നത് ഇപ്പഴാ.
4: എവിടെയാണ് ഇരിക്കണേ പ്രശ്നം നോക്കാൻ?
3: മകനായ കണ്ണൻ പെരുന്തച്ഛന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്റെ പിൻഗാമിയായല്ല, മറിച്ച് തന്റെ കലയെ വെല്ലുവിളിക്കുന്ന ഒരാളായിട്ടാണ്. കണ്ണന്റെ അസാമാന്യമായ ബുദ്ധിശക്തിയും കൈവേഗവും പെരുന്തച്ഛനിൽ സുരക്ഷിത ബോധമില്ലാമ സൃഷ്ടിക്കുന്നുണ്ട്. സ്വന്തം മകനോട് തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു കലാകാരന്റെ പതനമാണ് നാം അവിടെ കാണുന്നത്. ഇത് മനഃശാസ്ത്രത്തിലെ ജനറേഷൻ ഗ്യാപ്പ് എന്നതിലുപരി ഒരു റൈവൽറിയായി മാറുന്നു. അച്ഛന്റെ നിഴലിൽ നിന്ന് മാറി സ്വന്തമായൊരു വ്യക്തിത്വം സ്ഥാപിക്കാനാണ് കണ്ണൻ ശ്രമിക്കുന്നത്. എന്നാൽ പെരുന്തച്ഛൻ ആ നിഴലിൽ തന്നെ മകനെ തളച്ചിടാൻ ആഗ്രഹിക്കുന്നു. മകൻ പുതിയ സാങ്കേതിക വിദ്യകളും അളവുകളും കൊണ്ടുവരുമ്പോൾ അത് തന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി തച്ഛൻ കാണുന്നു. ഈ മത്സരബുദ്ധി അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ ഇല്ലാതാക്കുന്നുമുണ്ട്. മകന്റെ കഴിവുകളെ അംഗീകരിക്കാൻ മടിക്കുന്ന പെരുന്തച്ഛന്റെ മനസ്സ് ഒരു വലിയ ദുരന്തത്തിന്റെ സൂചന നൽകുന്നു. ഓരോ തവണയും മകൻ തന്നെ തിരുത്തുമ്പോൾ പെരുന്തച്ഛന്റെ ഉള്ളിലെ കലാകാരൻ മുറിവേൽക്കുന്നു. ഈ മുറിവാണ് ഒടുവിൽ മരണത്തിന്റെ രൂപത്തിൽ പുറത്തു വരുന്നത്.
1: തന്റെ വകയൊന്ന് കേളിച്ചു നോക്കുക. ഇയാള് നോക്കിയതാ നലും തലക്കുറി നോക്കണോ അതോ ഗ്രഹപ്പെടുത്തം നോക്കണോ? എങ്ങനെയാ തന്റെ പതിവ്?
2: ഗണിക്കല് അടിയ നിർത്തി. വയ്യ
4: വയ്യെങ്കിൽ വേണ്ട.
2: ഭൂമിയുടെ ജാതകം ഗണിച്ച് ഗ്രഹനാഥന്റെ ഭാവി ഫലങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പലപ്പോഴും ശരിയായിട്ടുണ്ട്.
1: അത് നാൻ പ്രത്യേകിച്ച് പറയണോ? അത്ഭുതങ്ങൾ ശേറെ കേട്ടിരിക്കണു. വികതത്വങ്ങളും
2: സ്വന്തം കണക്ക് കൂട്ടിയപ്പോ തെറ്റി, അന്ന് നിർത്തി. അങ്ങനത്തവൻ മറ്റുള്ളവരുടെ ഭാവി പറയരുത്, അതല്ലേ ശരി. വേണ്ടെന്ന് വെച്ചിരുന്ന് അവസാനം എല്ലാം തികഞ്ഞൊരു ജാതകം വന്നപ്പോ അടിയനൊരു കല്യാണം കഴിച്ചു. അങ്ങനെ തോന്നി.
1: അവരെന്താ വേണ്ടതല്ലേ?
2: ഉത്തമത്തിൽ ഉത്തമം, സർവപ്രകാരണ ശുഭം. അല്പായുസാണെന്ന് മാത്രം ഗണിച്ചപ്പോ കണ്ടില്ല. വേറെ എന്തു വേണോ അടിയൻ?
1: പ്രതിഷ്ഠിക്കാനുള്ള ബിംബം താനുണ്ടാക്കണം. രാമൻ വിഗ്രഹം കൊത്തിയാൽ വിശേഷമാവുന്ന് പ്രശ്നത്തിൽ വരുതീക്കരുതിരുമേനിയും പറഞ്ഞു അല്ലേ? അത് നിർബന്ധ. ഗണിക്കാൻ ഞാൻ നിർബന്ധിക്കണില്ല. നവവീടെന്ന് പ്രതിഷ്ഠ, അത് നിർബന്ധ. കുട്ടിക്കാലത്ത് ആ നടക്കൽ കുറെ നിന്ന് തൊഴുതാണ് ഇപ്പോഴും മനസ്സിലുണ്ട് എന്നല്ലേ പറഞ്ഞത്? ചിറ്റാരിക്കാവിലമ്മ തന്നെയാണ് രാമനെ ഇവിടെ എത്തിച്ചതെങ്കിലോ അല്ലേ ഭാർഗവി? ചെങ്ങന്നൂരെ പ്രതിഷ്ഠയെ പറ്റി ഇന്നാൾ ആരോ ഇവിടെ പറഞ്ഞില്ലേ വളരെ കേമായിട്ട്?
2: അടിയനുണ്ടാക്കിയതല്ല, പഴയ ഒരു ബിംബം കുളത്തിൽ കിടന്നിരുന്നു, അത് അടിയൻ കാണിച്ചു കൊടുത്തു എന്ന് മാത്രം.
1: എങ്ങനെ മനസ്സിലായി കുളത്തില് ബിംബം ഉണ്ടെന്ന്?
2: ചില നേരത്തെ തോന്നല്, ചില നിമിത്തങ്ങള്, ദൂതലക്ഷണങ്ങൾ മിക്കവാറും ശരിയായി വരും.
4: എന്നാൽ ഇവിടെ കണ്ട ലക്ഷണം നോക്കി എന്തെങ്കിലുമൊക്കെ പറയാ, കേൾക്കാലോ?
1: കേൾക്കട്ടെ പറയാ.
2: ധനം, ധാന്യം എല്ലാം ഇനിയും വർദ്ധിക്കും. എല്ലാം വേണ്ടതിലധികം ഉണ്ട് ഇപ്പോഴേ അല്ലേ?
1: മോശമില്ല, പണ്ടുള്ളോട് ചെയ്ത പുണ്യം കൊണ്ട്.
2: ഇല്ലാത്തതൊന്നും ഉണ്ടാക്കണം. തമ്പുരാനും തമ്പുരാട്ടിക്ക് ഇവിടെ ഇല്ലാത്തതൊന്ന്, ഒരു തൊട്ടിൽ, അതല്ലേ ആവശ്യം.
4: കണ്ടപ്പോ തന്നെ കോലോത്ത് സന്തതിയില്ലാത്ത ദുഃഖം വിസ്തരിച്ചു അല്ലേ?
1: ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഗ്രഹങ്ങൾ നോക്കണമെന്ന് മാത്രമാ ഞാൻ.
2: തമ്പുരാട്ടി, അത് ഊഹിക്കാൻ ദിവ്യനാവണ്ട. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ശബ്ദം കേൾക്കും. മുറ്റത്തും കോലായാലും ഒരു കളിക്കോപ്പിന്റെ കഷ്ണമെങ്കിലും കാണും. ഊഞ്ഞാലിൽ പൊടി ആരും ഉപയോഗിക്കാറില്ല, പോരാത്തതിന് നിമിത്തം. ഒരു പശുക്കുട്ടി തുള്ളിച്ചാടി വന്നു പറഞ്ഞു, തമ്പുരാട്ട് ശ്രദ്ധിച്ചിരിക്കില്ല. സമയമാവട്ടെ, തൊട്ടിൽ അടിയൻ തന്നെ ഉണ്ടാക്കും. ചന്ദനത്തിന്റെ കാതല് കരുതി വെച്ചോളൂ.
4: പട്ടും പണവും ഇവിടുന്ന് സമ്മാനം കിട്ടാൻ ഇത് പറഞ്ഞാ മതിയെന്ന് ആശാരിയും കേട്ടിട്ടുണ്ടാവും.
2: തമ്പുരാട്ടി, സ്വന്തം കണക്കേ പഠിച്ചിട്ടുള്ളൂ പെരുന്നച്ചൻ ഇന്നോളം.
3: സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്ര വശം പെരുന്തച്ഛൻ അനുഭവിക്കുന്ന കുറ്റബോധം തന്നെയാണ്. മകന്റെ മരണത്തിന് ശേഷം പെരുന്തച്ഛൻ മാറുന്ന കാഴ്ച നാം സിനിമയിൽ കാണുന്നുണ്ട്. ആ മരണം ഒരു അപകടമായിരുന്നു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടെങ്കിലും സ്വന്തം മനസ്സിനെ അയാൾക്ക് പറ്റിക്കാൻ കഴിയുന്നില്ല. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ സ്വന്തം കുറ്റബോധമാണ്. ആ ഉളി കൈതപ്പി വീണതാണോ അതോ മനഃപൂർവ്വം എറിഞ്ഞതാണോ എന്ന ചോദ്യം അയാളെ വേട്ടയാടുന്നു. തന്റെ ഉള്ളിലെ അസൂയയാണ് ആ ഉളിയെ താഴേക്ക് തള്ളിയതെന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവ് അയാളെ ജീവിച്ചിരിക്കുന്ന ഒരു ശവമാക്കി മാറ്റുകയാണ്. മകന്റെ ഓർമ്മകൾ അയാൾക്കൊരു പേടി സ്വപ്നമായി മാറുകയാണ്. ഈ കുറ്റബോധം മറികടക്കാൻ അയാൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ അയാളുടെ മാനസിക നിലയെ തുറന്നുകാട്ടുന്നു. സമാധാനം തേടിയുള്ള അയാളുടെ യാത്ര പരാജയത്തിലാണ് അവസാനിക്കുന്നത്. തന്റെ കല തന്നെ മകന്റെ ജീവനെടുത്തു എന്ന ചിന്ത അയാളെ തകർത്ത് കളയുന്നു.
2: ആധാരങ്ങൾ സോപാനം ബലിക്കല്ല്, അതിനൊക്കെ ഇത് മതി. അവര് തുടങ്ങട്ടെ.
4: കല്ലിനെന്താ ദോഷം?
2: നപുംസകമാണ്, ആ ഒരു ദോഷേ ഉള്ളൂ. പുരുഷ ശിലയിലോ സ്ത്രീ ശിലയിലോ മാത്രമേ ബിംബങ്ങൾ പണിയെടുക്കാറുള്ളൂ.
4: കല്ലിലും ആണും പെണ്ണും ഉണ്ടോ?
2: ഉണ്ട്. കല്ല് മരം എല്ലാറ്റിലും ഉണ്ട് ആണും പെണ്ണും നപുംസകവും. മനുഷ്യരിലുള്ള പോലെ തന്നെ. നാദ ശ്രദ്ധിച്ചോളൂ തമ്പുരാട്ടി, ഇതകത്ത് പോട്ടെ. പുരുഷ പ്രകൃതിയാണ്, തീ പാറും മുഴങ്ങും. സ്ത്രീ പ്രകൃതി, ഇതാകത്തേക്ക് പീഠത്തിന് പറ്റും. ശബ്ദം മധുരമാവണം. തൊട്ടു നോക്കാം തമ്പുരാട്ടി, നീ ഇവിടെ എത്തിയോ?
1: ആദ്യം അരിയല്ലൂര് പോയി.
2: ആ, ഞാനവിടെ മുഴുമിക്കാൻ നിന്നില്ല.
1: രാമേട്ടൻ എന്നാ വരിക?
2: ഈ പണി അങ്ങോട്ട് കഴിയട്ടെ, ഒരു ബിംബം കൊത്തലേ ഉള്ളൂ.
1: രാമേട്ടൻ എന്നാ തിരക്ക് കഴിയുക?
2: നവമിയുടെ പ്രതിഷ്ഠ, അത് കഴിഞ്ഞാ വരും.
1: കുട്ടിക്ക് പേരിട്ട്

0: ചോദിച്ചു കൊടുക്കണം.
1: ആവാ.
2: പ്രതിഷ്ഠയ്ക്ക് കാലടി നിന്ന് മേശാന്തിയെ തന്നെ വിളിച്ചാലോ എന്നൊരാലോചന. തന്ത്രിമാര് വേറെയും വേണം. ഞാൻ നേരിട്ട് പോകേണ്ടി വരും.
3: എവിടെ? പുറമേ നിന്നൊന്ന് ആശാരിച്ചക്കനോട് പോയി.
4: ഓ, അപ്പുറത്തുണ്ട്. കേശവൻ കാത്തിരിക്കുന്ന കാര്യം മറന്നു. അളിയനാണ് ചെക്കന്റെ പേരിടല് ചോറൂണ്. ഇനി അതിനൊരു ദിവസം കാണണം.
3: ഏത് ചെക്കൻ?
4: അടിയന്റെ മകൻ.
3: ഐ, തനിക്ക് അങ്ങനെ ഒരു മകനുള്ള കാര്യം പറഞ്ഞില്ലല്ലോ.
4: ഭാര്യ പ്രസവത്തിലാ മരിച്ചത്, പക്ഷെ കുട്ടി ജീവിച്ചു.
3: എന്ത് പ്രായായി?
4: രണ്ടു തികയുന്നു.
3: ജാതകം എങ്ങനെയുണ്ട്? തന്തയെ പോലെ തന്നെ കേവനാവും കണ്ടിട്ടുണ്ടാവും. ബഹുവിശേഷല്ലേ?
4: ജാതകം നോക്കിയിട്ടില്ല.
3: ഐ, അതാ നന്നായി. ഇപ്പോ
4: പിറന്നപ്പോഴേ തള്ള പോയി. ഇനി ജാതകത്തിൽ തന്തയ്ക്ക് എന്തൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോ ഗണിക്കാൻ വരട്ടെ എന്ന് വെച്ചു. സൗകര്യം പോലെ നോക്കാം.
3: എടോ പെരിന്തച്ചൻ, അന്റെ ആള് പോയി എന്നാ തോന്നണേ.
4: ഇരിക്കാൻ പറഞ്ഞിട്ട്.
5: പെരിന്തച്ചനും തമ്പുരാട്ടിയും തമ്മിലുള്ള ബന്ധം സിനിമയിലെ മറ്റൊരു സങ്കീർണമായ തലമാണ്. അത് പ്രണയമാണോ അതോ കലയോടുള്ള ആരാധനയാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. തമ്പുരാട്ടിയുടെ സാമീപ്യം പെരിന്തച്ചനിൽ ചില വികാരങ്ങൾ ഉണർത്തുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. തന്റെ ജാതിയും പദവിയും ആ ബന്ധത്തിന് തടസ്സമാകുമെന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. ഈ വികാരങ്ങളെ അയാൾ അടിച്ചമർത്തുന്നു. അത് അയാളുടെ സ്വഭാവത്തിൽ കടുപ്പം കൂട്ടുന്നുണ്ട്. പിന്നീട് മകൻ തമ്പുരാട്ടിയുടെ മകളുമായി എടുക്കുമ്പോൾ പെരിന്തച്ചൻ അത് എതിർക്കുന്നത് തന്റെ പഴയ അനുഭവങ്ങൾ മുൻനിർത്തിയാണ്. തന്റെ മകൻ തനിക്ക് ലഭിക്കാതെ പോയത് നേടിയെടുക്കുന്നത് കാണാൻ അയാൾക്ക് താല്പര്യമില്ല. ഇവിടെ ഒരു തരത്തിലുള്ള അസൂയയും ഒപ്പം മകനെ സംരക്ഷിക്കാനുള്ള ആഗ്രഹവും ഒരേപോലെ പ്രവർത്തിക്കുന്നു. ഈ സങ്കീർണമായ വൈകാരിക അവസ്ഥ പെരിന്തച്ചന്റെ മാനസിക വ്യാപാരങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തന്റെ ആഗ്രഹങ്ങൾ മകനിലൂടെ സഫലമാകുന്നത് കാണാൻ അയാൾക്ക് സാധിക്കുന്നില്ല. തമ്പുരാട്ടിയോടുള്ള അയാളുടെ ആദരവ് പലപ്പോഴും ഒരു ഭയമായി മാറാറുണ്ട്.
3: ദിവസം പറഞ്ഞ് മേശാന്തിയെ ക്ഷണിച്ചിട്ട് പിന്നെ രാമാ താൻ
4: അടിയൻ ഏറ്റു കഴിഞ്ഞല്ലോ. തമ്പുരാൻ പണി തുടങ്ങിക്കളയാ.
3: കല്ലിന് സംഗീതം വരുമോ നോക്ക്. പണി എത്ര ഉണ്ടായി നോക്കട്ടെ.
4: അരുത്, തമ്പുരാശൻ നിൽക്കൂ. കയറി നോക്കാറായില്ല. ഇപ്പോഴാരും അകത്ത് വിടില്ല.
3: ആര്
4: ഇല്ല, തമ്പുരാനായാലും ഇപ്പൊ അകത്ത് പോകാൻ പാടില്ല.
3: ആനേ, ഈ തക്കിട തരികിട പറഞ്ഞ് ഇവിടെ മൂക്കറ്റം നിന്ന് പറ്റിക്കൂടും. പണി തീരലുണ്ടാവില്ല. പെരിന്തച്ചൻ ആരാ തനിക്കൊരു പട്ടം തന്നത്?
4: ചില വിഡ്ഢികൾ. സാക്ഷാൽ പെരിന്തച്ചൻ എന്താ അവിടെയാണ്, ബ്രഹ്മാവ്.
3: എന്താ എന്താ മാനയുടെ സംശയം? ഒന്നുമില്ല, ബിംബം കൊത്തണ്ട നേരത്ത് ഇയാള് കല്ലില് സപ്തസ്വരം വായിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ.
4: എംബ്രാശൻ അത് സംശയം. സപ്തസ്വരം കേൾക്കും, കേൾപ്പിച്ചു തരാ. തമ്പുരാട്ടി, അടിയന് വേണ്ടി ഒരിക്കൽ കൂടി വീണയിൽ സ്വരങ്ങൾ. ഒരു പരീക്ഷണമാണ്.
6: കല്ലിന്റെ നാദം നോക്കി പാകത്തിരുട്ടിയാൽ കേൾക്കും. കേൾക്കും തമ്പുരാൻ.

0: ഏഴ് തൂണുകൾ, ഏഴ് സ്വരങ്ങൾ അടിയൻ ഉണ്ടാക്കിത്തരും. ഒരു സരസ്വതി മണ്ഡപമാവട്ടെ. എന്താ തമ്പുരാൻ?
1: ഒക്കെ വിചാരിച്ച പോലെ വന്നാൽ നോക്കണ്ടാമ.
0: എംറാസിന് സംശയം തീർന്നോ?
1: രാമൻ പറഞ്ഞാ പെഴുകില്ല.
0: പക്ഷെ എംറാസിനത് കാണാൻ, അതാ സംശയം. ഇപ്പോ മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി, നിൽക്കുന്ന സ്ഥാനം ഇപ്പോ
2: എന്താ? എന്താ
1: നിമിത്ത ശാസ്ത്രം കൊണ്ട് രാമൻ എന്തോ കണ്ടിട്ടുണ്ടാവും.
2: എന്താ അപകടം?
0: ആയുസിന് അപകടമില്ല, പക്ഷേ
2: എന്താണാവോ?
0: നനമുണ്ട് തൊട്ടപ്പോ മഹാലക്ഷ്മി പോയി. വലഞ്ചുവലല്ലേ സ്ഥാനം.
1: ആ പരിഹാരമൊന്നുമില്ലേ രാമ?
0: 41 ദിവസം മഹാലക്ഷ്മി പൂജ, വ്രതം, ഒരിക്കലൂണ്, പിന്നെ

0: പശുക്കളെയും വൃക്ഷങ്ങളെയും ശുശ്രൂഷിക്കൽ, അതല്ലേ ശാസ്ത്രം തമ്പുരാൻ?
1: അതന്നെ. 41 കുറച്ചധികാക്കാം വേണമെങ്കിൽ. ഓ, ഇയാൾ തീറ്റപ്രിയനാണ്, മെനങ്ങാക്കള്ളനാണ്, ഇത് രാമൻ എങ്ങനെ അറിഞ്ഞു?
0: കണ്ടാൽ അറിഞ്ഞൂടെ, ശല്യപ്പെടുത്താൻ ഇനി വരില്ല. ഇടയ്ക്ക് അങ്ങനെയും വേണം.
1: പണിയെടുക്കില്ല, ഏൽപ്പിക്കൂല. അസാരം കലവറയുന്ന തിരുമറിയുണ്ടോന്ന് സംശയമുണ്ട്. ഒരിക്കലൂണ് മാണിക്ക് കുറച്ച് കടുപ്പം തന്നെ ആവും കേട്ടോ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം. കലയും കലാകാരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ സിനിമ ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഒരു കലാകാരൻ തന്റെ സൃഷ്ടിയിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ അയാൾ ബാഹ്യലോകത്തു നിന്ന് വിട്ടുനിൽക്കുന്നു. പെരുന്തച്ഛൻ എന്ന തച്ചൻ ഒരു ക്ഷേത്രമോ വിഗ്രഹമോ നിർമ്മിക്കുമ്പോൾ അയാൾ ആ നിർമ്മിതിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് മനഃശാസ്ത്രത്തിലെ ഫ്ലോ എന്ന അവസ്ഥയാണ്. ഈ സമയത്ത് അയാൾക്ക് മകനെന്നോ അച്ഛനെന്നോ ഉള്ള ബന്ധങ്ങളില്ല. ഈ കലയോടുള്ള അന്ധമായ പ്രണയമാണ് അയാളെ ക്രൂരനാക്കുന്നത്. തന്റെ സൃഷ്ടിയിൽ ഒരു പോരായ്മ കാണാൻ അയാൾക്ക് കഴിയില്ല. മറ്റൊരാൾ അത് തിരുത്തുന്നത് തന്റെ ശരീരത്തിൽ തൊടുന്നത് പോലെയാണ്. കല ഒരു ലഹരിയായി മാറുമ്പോൾ അത് മനുഷ്യത്വത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പെരുന്തച്ഛൻ കാണിച്ചു തരുന്നു. കലയുടെ പൂർണ്ണതയ്ക്കായി എന്ത് ബലി നൽകാനും അയാൾ തയ്യാറാകുന്നു. പക്ഷെ ഒടുവിൽ ആ കല തന്നെ അയാളെ ഒറ്റപ്പെടുത്തുന്നു. ഈ ഒറ്റപ്പെടലാണ് കലാകാരന്റെ ഏറ്റവും വലിയ പരാജയം.
1: സ്വയംവര ദുർഗയുടെ ഏണും കോണും നിവർന്നപ്പോ ഭാഗീശ്വരി ഭേദം, ഇത് മതി, ഇത് മതി.
2: ചിറ്റാരിക്കാവിൽ ഭഗവതിയല്ലേ ധ്യാനിക്കേണ്ടത്?
1: എല്ലാ ഭഗവതിമാരുടെ കണക്കും ഗ്രന്ഥത്തിലുണ്ട്. കയ്യിൽ കണക്ക് അകമേ ഭക്തി. അതുകൊണ്ട് മാത്രം ശില്പം നന്നാവില്ല. അകക്കണ്ണിൽ ഒരു മുഖം കൂടി വേണം. ആ സൂത്രം പെരുന്തച്ഛനെ അറിയൂ.
2: തീരാനിനി
1: ബാക്കിയുണ്ട് പലതും. ഇന്ന് പകൽ ഇല്ല രാത്രി കഴിയും. അലങ്കാരം കൂടി കുത്തിക്കഴിഞ്ഞാൽ തമ്പുരാട്ടി വന്ന് കാണണം. ഇപ്പൊ കണ്ടത് അടിയൻ സാധാരണ സമ്മതിക്കാത്തതാണ്.
2: കൂട്ടിത്തൊട്ട് ശുദ്ധം മാറാൻ ഇവിടുത്തെ തമ്പുരാട്ടിമാരും സമ്മതിക്കാറില്ല. അധികം വൈകിട്ടില്ലെങ്കിൽ പടിഞ്ഞാറ്റയിൽ വന്ന് പറഞ്ഞാൽ മതി. ഉറങ്ങിയിട്ടില്ലെങ്കിൽ പണിക്കാരി അകത്തു ഒന്ന് വിളിക്കും.
3: ഇല്ലാത്തൊരു ശീലായ്മയുണ്ട്, അതുകൊണ്ടാ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞത്. പുറപ്പെട്ടാലോ. മംഗലത്തെ പടിപ്പരയിൽ നമ്മൾ ഇരുന്നു വെച്ചാൽ ഈ നേരത്തെ ഇവിടെ എത്തില്ല അല്ലേ ചോമാരി?
1: ബിംബം തീർന്നാൽ വിളിക്കാൻ പറഞ്ഞിരുന്നു. എപ്പോഴായാലും നല്ല നേരത്തിന് എല്ലാവരും എത്തി.
4: ഏയ് വിഗ്രഹം എവിടെ?
5: കലശം തുടങ്ങാൻ എടുത്തു.
4: മകുടത്തിൽ ഒരു വരി
3: രാമ
4: അരനാഴിക വേണ്ട. മകുടത്തിൽ ഒരു വരി ബാക്കി.
3: കലശം തുടങ്ങി. ആശാരി മാറിക്ക തൊട്ടശുദ്ധമാക്കല്ലേ. ആശാരിക്ക് എന്തോ പണി ബാക്കിയെടുത്തറേ. അത്ര മതി.
1: കല്ല് ദേവിയായി കഴിഞ്ഞു. അപ്പൊ ആശാരി മരത്തേണ്ട പടകലെ ഒന്നുമില്ല.
0: പെരുന്തച്ഛൻ നിർമ്മിച്ച ക്ഷേത്രക്കുളം ഈ സിനിമയിലെ ഒരു വലിയ പ്രതീകമാണ്. ചതുരമാണോ വട്ടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുളം പെരുന്തച്ഛന്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. കാഴ്ചക്കാരന്റെ കണ്ണിനെ കബളിപ്പിക്കുന്ന ആ നിർമ്മിതി പെരുന്തച്ഛന്റെ ബുദ്ധിവൈഭവത്തെ തെളിയിക്കുന്നു. എന്നാൽ മകൻ അവിടെ വന്ന് ആ കുളത്തിന്റെ ആകൃതി കൃത്യമായി പറഞ്ഞുകൊടുക്കുമ്പോൾ പെരുന്തച്ഛന്റെ ബുദ്ധിയാണ് തോൽപ്പിക്കപ്പെടുന്നത്. കുളത്തിന്റെ അളവുകൾ പെരുന്തച്ഛന്റെ തന്നെ ജീവിതത്തിന്റെ അളവുകളായി മാറുന്നു. മകനത് അളന്നു തിട്ടപ്പെടുത്തുമ്പോൾ പെരുന്തച്ഛന്റെ രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടുന്ന പോലെയാണ് തോന്നുന്നത്. തന്റെ സൃഷ്ടികളിൽ ഒളിപ്പിച്ചുവച്ച വിദ്യകൾ മറ്റൊരാൾ ലളിതമായി കണ്ടെത്തുമ്പോൾ അയാൾക്ക് വലിയ അപകർഷതാ ബോധമാണുണ്ടാവുന്നത്. കുളം എന്ന പ്രതീകം സിനിമയിൽ മനഃശാസ്ത്രപരമായൊരു സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അത് ശാന്തമാണെങ്കിലും അതിന്റെ ആഴങ്ങളിൽ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. പെരുന്തച്ഛന്റെ മനസ്സും ആ കുളം പോലെ തന്നെ സങ്കീർണമാണ്. അത് അളക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടുകയേ ഉള്ളൂ.
1: നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പ്രകൃതിയുടെ മഹാഗ്രന്ഥത്തിലുണ്ട്. അതും ഗൃഹനിർമ്മാണമാണ്.
6: പ്രായേണ ദാരിദ്ര്യഫല പ്രഭാസ്യാദ്.
1: മനസ്സിലായില്ലേ? അഗ്നികോണു മുതൽ വായുകോണു വരെ താണിരിക്കുന്ന ഭൂമിയിലാകുമ്പോൾ ഫലം ദാരിദ്ര്യം. ചിരിക്കാൻ ഇതെന്താ ഫലിതാണോ പറഞ്ഞത്?
6: ഒരു ഫലിതം തോന്നി. ധനം, ധാന്യം, സമൃദ്ധി ഒക്കെ പെരുകാനുള്ള വഴികളാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്.
1: അതെ, മനുഷ്യാലയങ്ങളുടെ തത്വം കൊട്ടാരങ്ങൾക്കും ദേവമന്ദിരങ്ങൾക്കും കൂടി ബാധകമാണ്. ഞാൻ പറയുന്നതല്ല, പണ്ടത്തെ മഹാമുനികൾ, ശാസ്ത്രജ്ഞർ.
6: ഈ ശാസ്ത്രം നമ്മൾക്കും ബാധകമാണ് അപ്പോൾ. ആശാരിമാർക്കും?
1: ആർക്കും?
6: സമൃദ്ധിയുള്ള ഒറ്റ വീടും ഒരാശാരിക്കും കണ്ടില്ലല്ലോ എന്നോർത്ത് ചിരിച്ചതാണ്. നമ്മൾക്കടക്കം അങ്ങനെ വരരുതെന്ന് ശാസ്ത്രം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛാ?
1: ആർക്കും തീർപ്പിക്കാനാവാത്ത മാളികകൾ നമ്മൾ മനസ്സിൽ പണിയും. അതുപോലെ മതി, ധാരാളം മതി.
6: അച്ഛൻ എന്ന് പോവും?
1: നാളെ.
6: 2 കോടി മുണ്ടിനു വേണ്ടി അച്ഛൻ കുന്നത്തൂർക്ക് ഈ 6 കാതം വഴി നടക്കേണ്ട കാര്യമുണ്ടോ?
1: ഞാൻ ബിംബം കുത്തിയൊരു ക്ഷേത്രമുണ്ട് അവിടെ. കൊല്ലത്തിൽ ഒരിക്കൽ തൊഴുതാൽ ഒരു സമാധാനം. കൊല്ലം പിറക്കുന്ന ദിവസല്ലേ.
3: എടുത്തുചാട്ടം ഉണ്ടായിരുന്നു മുനുഷുണ്ടിയും, പക്ഷേ കുട്ടികളുടെ മനസ്സായിരുന്നു അല്ലേ അർഗവിക്ക്. തമ്പുരാട്ടിമാര് മരിച്ചാ പിന്നെ ഭർത്താക്കന്മാര് തമ്പൂരാര് ഓരോത്ത് ചുറ്റിപ്പറ്റി നിൽക്കണത് ഒരു വകയാണെന്നറിയഞ്ഞിട്ടല്ല. ഒരു നല്ല ജാതകം ചേർന്ന് മേലന്വേഷണത്തിന് ഇവിടെ ഒരാളുണ്ടാവണത് വരെ നിൽക്കും. പിന്നെ പൂകാമ്പിയിലോ ഗോകർണത്തോ പോയി പിന്നുള്ള കാലം കഴിക്കണം എന്നാണ് മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുള്ളത്.
1: ഉണ്ണിത്തമ്പുരാന് ചെറുപ്പത്തിൽ കവനത്തിലായിരുന്നല്ലോ കമ്പം, വീണ്ടും ആ വഴിക്ക്.
3: ഞാനൊന്നും ആയില്ല രാമാ, ഇനി എന്താവാൻ? മഹാപണ്ഡിതൻ മാമ്പറ്റത്തിരുമേനയുടെ മകൻ, പിന്നെ കുന്നത്തൂർ തമ്പുരാട്ടിയുടെ കൂട്ടിലിരിപ്പുകാരനായപ്പോ വലുതായോ ചെറുതായോ എന്ന് പറയാൻ വയ്യ. ഇപ്പോ ആ സ്ഥാനവും കഴിഞ്ഞ് കുഞ്ഞിക്കാവിന്റെ അച്ഛൻ നമ്പൂരി എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ചു കാലം കൂടി.
1: ഉണ്ണിത്തമ്പുരാട്ടി കുട്ടിയല്ലേ, തമ്പുരാന്റെ രക്ഷാകർത്താവായി ഇവിടെ തന്നെ നിൽക്കുന്നതിൽ എന്താ തെറ്റ്?
3: ഉപദേശക്കാര് വീണ്ടും അടുത്തു കൂടുന്നുണ്ട്, വരവും പോക്കും ഞാൻ കാണുന്നുണ്ട്. നിർത്തോണ്ടടുത്ത് നിർത്താൻ ഭാർഗവിക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല.
1: അടിയൻ
3: രാമൻ കാത്തു നിൽക്കാണെന്നറിയും, കുട്ടി ഇപ്പൊ വരും.
1: 2 മുണ്ടി നിക്കേണ്ട ദൂരം നടക്കണോന്ന് സംശയം അടിയന്റെ മകന്. അതിലൊരു അനുഗ്രഹമുണ്ട്, ഐശ്വര്യമുണ്ട് എന്നൊന്നും കുട്ടികൾക്ക് അറിയില്ലല്ലോ.
5: ഇത് തച്ചൻ തരാൻ പറഞ്ഞു ചെറിയമ്പുരാട്ടി.
3: മാധു ഒന്നിവിടെ വന്നിട്ട് പോവാൻ പറഞ്ഞില്ലേ?
5: ചെറിയമ്പുരാട്ടി പാട്ടെഴുതി എടുക്കുക, വരാൻ നേരം വൈകുന്നു പറഞ്ഞു.
0: ജാതി വ്യവസ്ഥയും അത് സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഈ സിനിമയിൽ നീളിക്കുന്നുണ്ട്. തച്ചൻ എന്ന നിലയിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടെങ്കിലും ബ്രാഹ്മണ മേധാവിത്വത്തിന് കീഴിലാണ് അയാൾക്ക് ജീവിക്കേണ്ടി വരുന്നത്. തമ്പുരാന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുന്ന തച്ചന്റെ ഉള്ളിൽ വലിയൊരു പ്രതിഷേധം പുകയുന്നുണ്ട്. ഈ പ്രതിഷേധമാണ് അയാൾ തന്റെ നിർമ്മിതികളിൽ പ്രകടിപ്പിക്കുന്നത്. വിഗ്രഹങ്ങളിൽ ദേവചൈതന്യത്തെക്കാൾ തന്റെ കരവിരുത് നിറയ്ക്കാൻ അയാൾ ശ്രമിക്കുന്നു. സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഈ അവഗണന അയാൾ കലയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇത് മനഃശാസ്ത്രത്തിലെ സബ്ലിമേഷൻ എന്ന അവസ്ഥയാണ്. തന്റെ ഉള്ളിലെ അമർഷത്തെയും ദേഷ്യത്തെയും അയാൾ സർഗാത്മകമായി മാറ്റുന്നു. എന്നാൽ മകൻ ഈ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ അയാൾക്ക് ഭയം തോന്നുന്നു. മകൻ അപകടത്തിൽപ്പെടുമെന്ന ഭയത്തെക്കാൾ തന്റെ പദവി നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അയാളെ നയിക്കുന്നത്. ഈ സാമൂഹിക ബോധം പെരുന്തച്ഛന്റെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു.
3: കൊളിങ്ങല്ലൂരുന്ന് ആ ശാസ്ത്രികളെ ഇങ്ങോട്ട് അയച്ചപ്പോ തൊട്ട് കമ്പം പാട്ടില്, അതിനു മുമ്പ് കുറച്ചു ദിവസം ചിത്രമെഴുത്തതും പറഞ്ഞ് അതിന്റെ ബഹളായിരുന്നു മാവേലിക്കാരുടെ ഉപദേശം.
1: സാരമില്ല, കുട്ടിക്കാലത്ത് എല്ലാ കമ്പങ്ങളും തീരണമല്ലോ. അടിയൻ നടക്കട്ടെ.
3: വിഷുവും ദശമിയും ഒന്നും നോക്കണമെന്നില്ല, ഒഴി കിട്ടുമ്പോഴൊക്കെ വരാൻ രാമന്.
1: ചതുശാല തന്നെ തെക്കിനി വടക്കിനി ഒക്കെ വിട്ടുവിട്ടു വരും, ശുദ്ധ ഭിന്നശാല എന്ന് പറയും.
7: അറിയില്ലേ, നെടുമ്പുറത്തെ ഊരാളമൂസാണ്.
1: ഓ, ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ
7: ഇരിക്കണ്ട, നെടുമ്പുറം ക്ഷേത്രം തച്ചൻ കണ്ടിട്ടുണ്ടോ? ആവോ,
1: കാണാത്ത ക്ഷേത്രങ്ങൾ കുറവാണ്. പൊളിഞ്ഞ ഗോപുരം.
7: ഗോപുരം നന്നാക്കണു, നാട്ടുകാർ വരിയിട്ടെടുത്തിട്ടാണ്. കേവോ ആയിക്കോട്ടെ, കുറച്ച് മരക്കൊത്തും കിടക്കട്ടെ എന്ന് വെച്ചു.
1: തെക്കുംകരയിൽ ചെറിയൊരു ജോലി ഏറ്റിട്ടുണ്ട്, നാളെ തുടങ്ങണം.
7: മരക്കൊത്തിലെ മകൻ ഇത്തിരി നിപുണനാണെന്ന ഒരു സംസാരം ഇവരും കേട്ടിട്ടുണ്ട്. പെരുന്തച്ചൻ വേണമെന്നില്ല, മകൻ വന്നാ മതി.
6: മരം ഏതാണ്? തേക്കോ പ്ലാവോ?
7: കരിമരമാണ് കരുതിയത്.
6: ഓ, തച്ച് കൂടും, പണിക്കൂലിയും കൂടും.
1: മകൻ വരും, നടന്നോളൂ. വേണ്ടത് നാട്ടുനടപ്പനുസരിച്ച് ചെയ്താ മതി. വരാം, തുടങ്ങി വെക്കാൻ ഞാനും വരാം. ഇവിടെ നടന്നോളൂ. കണക്ക് പറയേ, കൂലിയുടെ കണക്ക് പറയേ.
6: പിന്നെ പറയണ്ടേ, മരക്കൊത്ത്, കുറച്ച് മരക്കൊത്ത്, അതിന് ചെക്കം വരണം. ഇവര് പറയുന്നത് കേൾക്കുമ്പോ എത്ര നിസ്സാരം. അതാ കണക്ക് പറഞ്ഞത്.
1: പുരിയത്തിന്റെ വിസ്താരം 2 യവത്തിൽ കുറഞ്ഞോ?
6: കുറച്ചതാണ്. അപ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നി.
1: അതിനൊക്കെ ചില കണക്കുകളുണ്ട്.
6: കണക്കൊക്കെ ഒരു സൗകര്യത്തിനല്ലേ.
8: നാലേ മൂത്താശാരി, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ മകൻ ഉണ്ടാക്കിയതാ കൗതുകം അങ്ങോട്ട് ഒത്തു വന്നത്.
1: പണിപഠിപ്പിച്ച തന്ത വെറും തച്ചനല്ലോ തിരുമേനി. ലക്ഷണമൊക്കെ നന്നായി.
8: മകനെയും പണിക്ക് കൂട്ടുക.
1: തെക്കുന്തലയിൽ ഒരു തേരിന്റെ പണി ബാക്കിയാണ്, അവനാ നോക്കുന്നത്. വരാൻ പറഞ്ഞിട്ടുണ്ട്.
9: പക്ഷേ യുദ്ധഭൂമിയുടെ ഗന്ധം ലക്ഷണം കണ്ടിട്ട് വീട് ഇവിടെ തന്നെ വേണോ?
1: യുദ്ധഭൂമിയാണെങ്കിൽ ഇവര് കേട്ടിരിക്കില്ലേ? നാട്ടുകാരെങ്കിലും പറഞ്ഞറിയില്ലേ? ആളെ പേടിപ്പിക്കരുത് കണ്ണ.
9: എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ.
1: മൂന്ന് കോല് താഴ്ത്തി കുഴിച്ചു നോക്കിയിട്ടുണ്ട്.
7: മൂന്ന് കോൽ മതിയോ?
9: അതാ സംശയം. അതോ മൂന്ന് കോലിന്റെ മൂന്ന് ദണ്ടോ?
7: അങ്ങനെ ഒരു പക്ഷമുണ്ട്. ആ ഭാഗം ഓല ദ്രവിച്ചിരുന്നു ഗ്രന്ഥത്തിൽ എന്നല്ലേ കേൾവി?
1: ഏത് ഗ്രന്ഥം?
7: ഹരിസംഹിത. അക്ഷരം തിരിയാത്തപ്പോൾ യഷ്ടിക്ക് പകരം ഹസ്തം വന്നു എന്നൊരു പക്ഷം കുമാരഗുരുവിന്.
8: പെരുന്തച്ചന് മനസ്സിലായില്ലേ? തിരുമംഗലത്തെ ചെറിയ തിരുമേനിയാണ്.
0: പെരുന്തച്ചനിലെ പിതൃത്വം വലിയൊരു പഠന വിഷയമാണ്. ഒരു അച്ഛൻ തന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിന് മുകളിൽ തന്റെ കലയോടുള്ള സ്നേഹം വരുന്നു. കണ്ണൻ മരിച്ചപ്പോൾ പെരുന്തച്ചൻ കാണിക്കുന്ന ഭാവങ്ങൾ ശ്രദ്ധേയമാണ്. അത് വലിയൊരു സങ്കടമായി പുറത്തു വരുന്നില്ല, പകരം ഒരു മരവിപ്പായാണ് കാണപ്പെടുന്നത്. മനഃശാസ്ത്രപരമായി ഇതൊരു വലിയ ആഘാതത്തിന് ശേഷമുള്ള പ്രതികരണമാണ്. മകനെ കൊന്നവനാണെന്ന ലോകത്തിന്റെ വിളി അയാൾക്ക് കേൾക്കേണ്ടി വരുന്നില്ലെങ്കിലും സ്വന്തം മനസ്സ് വിചാരണ തുടങ്ങുന്നു. ആ വിചാരണയിൽ നിന്ന് ഒളിച്ചോടാൻ അയാൾക്ക് ഒരിടവുമില്ല. തന്റെ വംശം നിലനിർത്തേണ്ടവനെ തന്നെ ഇല്ലാതാക്കിയതിലൂടെ അയാൾ തന്റെ ഭാവി കൂടി ഇല്ലാതാക്കി. ഈ പിതൃത്വത്തിലെ പരാജയം അയാളെ വലിയൊരു ശൂന്യതയിലേക്ക് തള്ളിയിടുന്നു. സ്നേഹവും പകയും ഒരേപോലെ മകനോട് കാണിച്ച ഒരച്ഛന്റെ പരിതാപകരമായ അവസ്ഥയാണത്. ആ ഒളി വീണത് ഒരു ആക്സിഡന്റ് അല്ലെന്ന് പെരുന്തച്ചൻ സമ്മതിക്കുന്ന നിമിഷം സിനിമയുടെ ഹൃദയമാണ്.
1: പണി തീരാൻ ഏതാനും ദിവസങ്ങളെ വേണ്ടു. ഇപ്പൊ പറഞ്ഞയച്ച് അത് കൂട്ടവും കുറിയുമായി നാടാകെ അറിയാൻ ഇടവരണ്ട തമ്പുരാൻ. അടിയൻ ഇവിടെ തന്നെ ഉണ്ടാവും. മുഖം നോക്കി രൂപം കുത്തി ഒരു തെറ്റല്ല അടിയനും ചെയ്തതല്ലേ?
3: മേലുകീഴറിഞ്ഞ് നിയമം തെറ്റാതെ നോക്കാൻ രാമൻ അറിഞ്ഞിരുന്നു. ഇവർക്കോ
1: മാനക്കേട് വരാതിരിക്കാൻ അടിയൻ നോക്കിക്കൊള്ളാം തമ്പുരാൻ.
3: ഗതിയില്ലാത്ത ഒരു തമ്പുരാൻ പുറത്ത് കാവലിരിക്കുന്ന കാലത്താ കുലം കെട്ടതെന്ന ദുഷ്പേര്.
1: തമ്പുരാൻ പിന്നെ വരാം.
8: ഒരു വൃദ്ധ്യൻ ഒരു വൃഷളി ഒറ്റയാൾ തെളിവ് വന്നാൽ മതി പടികളച്ച പുറത്താക്കാൻ. നമ്പൂരിക്കറിയോ
3: അതിനെന്താ ഇപ്പൊ ഇത്ര കലാപം ഉണ്ടായേ?
8: അർദ്ധരാത്രിക്ക് മണ്ഡപം പണിയുന്നിടത്ത് ആശാരി ചക്രമായി തമ്പുരാട്ടിയുടെ രഹസ്യ വേഴ്ച. വേറെന്താ തുണപോയ ദാസിയെ വിസ്തരിക്കണോ? തെളിവ് വേണോ? വേണോ?
3: നമ്പൂരിക്ക് പോവാം. കലശം കഴിക്കാൻ വേറെ ആളെ അന്വേഷിക്കാം. ഇവിടെ തൃത്താലി ചാർത്താൻ തിരുമേനി ആലോചിക്കുകയും വേണ്ട. തീർന്നില്ലേ?
8: തീർന്നില്ല. കൊട്ടാരക്കെട്ടിൽ ഞാനെന്ന് കയറി ഇറങ്ങിയാൽ തുടങ്ങേ ഉള്ളൂ. ഏകാവകാശി എന്ന് പറഞ്ഞല്ലേ നമ്പൂരി ഞെളിഞ്ഞു കിടക്കണേ. ദോഷം കണ്ട് പുറത്താക്കാനും മഹാരാജാവിന് ഇതൊക്കെ കണ്ടുകെട്ടാനും ഒരു ചെമ്പോല മതി. അതിൽ വെറും നാല് വരി.
3: നീലണ്ട ഒരു ദോഷം ഒരു കളങ്കം ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? എന്റെ മകളെ പറ്റിയാണ് നീലാണ്ടം പറയണത് എന്ന് വിചാരം വേണം. തമ്പുരാട്ടി അയച്ചാലും എന്റെ മകളാണ്, അത് മറക്കരുത്.
8: എന്നാലേ ആ മകൾക്ക് തിരുമംഗലത്തെ നമ്പൂരി വേണോ ആശാരി ചക്കം വേണോ എന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് വരൂ. ബാക്കി അപ്പോൾ പറയാം.
3: എന്താ ഇയാളി പറയുന്നത് കുട്ടി?
5: അട്ടഹാസം കുറച്ച് ഇവിടേക്കും കേട്ടു. വാസ്തുപൂജയ്ക്ക് വേറെ ആളെ വിളിക്കാം, അദ്ദേഹം പോകട്ടെ.
3: അങ്ങനെ പോവില്ല എന്നല്ലേ പറയുന്നത്? ആരോപണം എവിടം വരെ എത്തിയെന്ന് കുട്ടിക്കറിയോ? ഈ ദേവിയുടെ നടക്കല് ഒരു വിളക്ക് ഒളിച്ചു വെച്ചിട്ട് സത്യം ചെയ്യൂ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അയാൾക്ക് ബോധ്യമാവട്ടെ.
5: രാത്രി മണ്ഡപത്തിൽ പോയി എന്നാണ് ആരോപണമെങ്കിൽ ശരിയാണ്, ഞാൻ പോയിരുന്നു.
3: എന്റെ കുട്ടി,
5: അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യവും ഞാൻ ശരിക്കു കേട്ടു. അതിന്റെ മറുപടി
3: പറയരുത് കുട്ടി.
0: പെരുന്തച്ചൻ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, മറിച്ച് എല്ലാ മനുഷ്യരിലുമുള്ള വികാരങ്ങളുടെ ഒരു സംഗ്രഹമാണ്. നമ്മളിലെല്ലാം ഒരു പെരുന്തച്ഛനുണ്ട്. മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന, സ്വന്തം പദവിയിൽ അഹങ്കരിക്കുന്ന, സ്നേഹിക്കാൻ മറന്നുപോകുന്ന ഒരു പെരുന്തച്ഛൻ. ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നത് കലയേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്നാണ്. അഹംഭാവം ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന് പെരുന്തച്ഛൻ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഓരോ തവണ ഈ സിനിമ കാണുമ്പോഴും പുതിയ മാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇതൊരു മനുഷ്യന്റെ പതനത്തിന്റെയും പിന്നീട് അയാൾ അനുഭവിക്കുന്ന നരകയാതനയുടെയും കഥയാണ്. എം ടി വാസുദേവൻ നായരുടെ ഈ തിരക്കഥ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച രചനകളിൽ ഒന്നായി നിലനിൽക്കും. പെരുന്തച്ഛൻ ഇന്നും നമ്മുടെ ചിന്തകളിൽ ആ ഉള്ളി കുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ഉള്ളി നൽകുന്ന മുറിവുകൾ നമ്മുടെ അഹങ്കാരത്തിനുള്ള മരുന്നാണ്. ഈ ക്ലാസിക് ചിത്രം എന്നും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും.
10: ഞാനേ പിന്നെയും ഓരോന്ന് ആലോചിക്കാണ്, അങ്ങനെ ദോഷം സ്ഥാപിക്കാൻ തക്കോണം ഒന്നും ഉണ്ടായിട്ടില്ല അറിയാം. മറിച്ചാക്കാനും ഒട്ടും പ്രയാസമില്ലാച്ചുള്ളൂ. പക്ഷേ മാമ്പറ്റയുടെ മനസ്സാവും വിചാരിക്കുമ്പോ
3: ഘോഷിച്ച് നടക്കാൻ ഒറ്റയ്ക്കാവില്ല എന്ന് വിചാരിച്ചാവും അവരെയും വിളിച്ചത്.
10: നാല് ദേശത്തെ നാല് വലിയ അഠിന്മാരുടെ അഭിപ്രായം ചോദിക്കാലോ. ചോദിക്കണോ വേണ്ടെന്ന് ഇവിടുന്നാ തീരുമാനിക്കേണ്ടത്. ഒരു 40 ബ്രഹ്മസ്വം മടങ്ങളിൽ വെടിവട്ടം പറഞ്ഞിരിക്കാൻ അവർക്ക് ഇതൊരു നല്ല തരാവും. അല്ല, ദിവസം നിശ്ചയിക്കാൻ വിളിച്ചതാണെന്നും പറയാം. കലശവും വാസ്തുവലിയും രാവിലെ, താലി ചാർത്തല് വൈകുന്നേരം, ബാക്കിയൊക്കെ ഒരു പുഹയായിരുന്നു എന്ന് ഞാനങ്ങോട് സ്വയം നിശ്ചയിച്ചാൽ തീർന്നില്ലേ? എന്നാൽ അതിനുത്സാഹിച്ചോളൂ. കാര്യങ്ങൾ വെടിപ്പാണെച്ചാൽ വഴി രണ്ടും കൃത്യമാണ്. തൽക്കാലം വന്നവരെ ഇന്ന് വേറെ ഓരോ നേരം പോക്ക് പറഞ്ഞിരുത്താം, നാളെ മതി.
3: മരിച്ചുപോയവളെ ഓർമ്മിച്ച് മനസ്താപം തോന്നാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. ഒന്നും കാണാതെയും കേൾക്കാതെയും പോയ അവൾ നേരത്തെ പോയതിൽ ഇപ്പോഴാ ഞാൻ സന്തോഷിക്കണേ രാമ. എത്ര ആള് പണിസ്ഥലത്ത് മരിക്കുന്നു, അടിതെറ്റി വീണ് ഒന്ന് തീർന്നു കിട്ടണേ ഇവൻ എന്ന് അറിഞ്ഞ മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ, നിന്റെ ദിവ്യൻ മകൻ തന്നെ. രാമ ക്ഷമിക്കേ, വേദന കൊണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റാന്നറിയാം. പക്ഷേ വിചാരിച്ചു പോയി എന്നുള്ളത് ഒരു സത്യമാണ്. വീതുളി എറിഞ്ഞ് കൊടിമരം മുറിച്ചു രാമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ലേ. എന്നാലേ മാനം കെടും മുമ്പേ എന്നെ അങ്ങനെ എളുപ്പത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് അവസാനിപ്പിച്ചതാ എന്റെ രാമ. ഞാൻ
11: തമ്പുരാൻ കൂടം പിടിക്കുന്നില്ല, ഗുരുനാഥൻ തന്നെ വരണം. കണ്ണൻ പറഞ്ഞിരിക്കുന്നു ഉടനെ വരാൻ, കണ്ണന് പറ്റുന്നില്ല.
1: സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

കാർഷികപ്പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
2: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ശാസ്ത്രം ചന്ദ്രനിൽ കാലുകുത്തുകയും മനുഷ്യൻ ചൊവ്വയിൽ സ്ഥിരതാമസത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യുന്ന 21-ാം നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. ജനിതക ശാസ്ത്രം രോഗങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നു. കൃത്രിമ ഹൃദയങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയകൾ ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കുന്നു. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു വിരോധാഭാസവും നമുക്ക് കാണാൻ കഴിയും. രോഗങ്ങളെയും മരണത്തെയും കുറിച്ചുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ഭയത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെയും വ്യാജ ചികിത്സയുടെയും വലിയൊരു വിപണി ഇന്നും സമൂഹത്തിൽ സജീവമാണ്. വൈറസുകളില്ല, ബാക്ടീരിയകളില്ല, ക്യാൻസർ ഒരു രോഗമല്ല, ആധുനിക വൈദ്യശാസ്ത്രം മുഴുവൻ ഒരു ഗൂഢാലോചനയാണ് എന്നിങ്ങനെ അവകാശപ്പെടുന്നവരെ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം ഓർക്കണം, മനുഷ്യ ചരിത്രത്തിൽ ശരാശരി ആയുസ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് മന്ത്രവാദം കൊണ്ടോ അത്ഭുത ചികിത്സകൾ കൊണ്ടോ അല്ല. വാക്സിനുകൾ, ആന്റിബയോട്ടിക്കുകൾ, ശുചിത്വം, ശാസ്ത്രീയ ചികിത്സാരീതികൾ

എന്നിവ കൊണ്ടാണ്. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ വസൂരി ഇന്ന് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായത് ശാസ്ത്രത്തിന്റെ വിജയമാണ്. പോളിയോ പോലുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിലായത് ശാസ്ത്രത്തിന്റെ വിജയമാണ്. എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും ചിലർ ഇന്നും രോഗത്തേക്കാൾ അപകടകാരികളായ തെറ്റായ വിശ്വാസങ്ങളിൽ ജീവിക്കുന്നു. ഒരു രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് എത്തുന്നത് പലപ്പോഴും ഒരൊറ്റ ദിവസം കൊണ്ടല്ല. പല രോഗങ്ങളും തുടക്കത്തിൽ ചെറിയ ലക്ഷണങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ചികിത്സ തേടാതെ വ്യാജ വൈദ്യരുടെ പിന്നാലെ പോകുമ്പോൾ രോഗം പതുക്കെ ഗുരുതരമാകുന്നു. ഒടുവിൽ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആശുപത്രിയുടെ വാതിൽ അവർ തേടുന്നത്. ഉദാഹരണമായി മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ നാട്ടിൽ ഇന്നും മഞ്ഞപ്പിത്തം വന്നാൽ ആദ്യം പലരും പോകുന്നത് ഒരു ഡോക്ടറുടെ അടുത്തല്ല, പകരം ഏതെങ്കിലും പ്രത്യേക ചികിത്സകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളുടെ അടുത്താണ്. അവിടെ നിന്ന് കിട്ടുന്ന കഷായങ്ങളും പൊടിമരുന്നുകളും കഴിച്ച് രോഗം മാറിയെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. മഞ്ഞപ്പിത്തം എന്നത് ഒരു രോഗമല്ല, പല രോഗങ്ങളുടെ ലക്ഷണമാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ്, പിത്താശയ സംബന്ധമായ പ്രശ്നങ്ങൾ, കരളിന്റെ ഗുരുതരമായ രോഗങ്ങൾ, ചില ജനിതക രോഗങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ മഞ്ഞപ്പിത്തത്തിന് പിന്നിലുണ്ടാകാം. ചില വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ചികിത്സയില്ലാതെയും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് മാറും. അപ്പോൾ രോഗം സ്വാഭാവികമായി മാറിയതിനെ വ്യാജ ചികിത്സയുടെ വിജയമായി ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഇതിനെ ശാസ്ത്രത്തിൽ പോസ്റ്റ് ഹോക് ഫെലോസി എന്ന് വിളിക്കുന്നു. ഒരു സംഭവം മറ്റൊന്നിന് ശേഷം സംഭവിച്ചതുകൊണ്ട് ആദ്യത്തേതാണ് കാരണമെന്ന് കരുതുന്ന തെറ്റായ നിഗമനം. ഇതേ പ്രശ്നം ക്യാൻസറിന്റെ കാര്യത്തിലും കാണാം. ക്യാൻസർ രോഗികൾക്ക് പലപ്പോഴും ഈ മരുന്ന് കഴിച്ചാൽ ശസ്ത്രക്രിയ വേണ്ട, ഈ സസ്യം കഴിച്ചാൽ ട്യൂമർ അലിയും, കീമോതെറാപ്പി വിഷമാണ്, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ലഭിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് രോഗികളിൽ നടത്തിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ശാസ്ത്രീയ ചികിത്സ വൈകിപ്പിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് മരണസാധ്യത ഗണ്യമായി വർദ്ധിക്കുന്നു എന്നാണ്. ക്യാൻസർ ഒരു ഏക രോഗമല്ല, നൂറുകണക്കിന് വ്യത്യസ്ത രോഗങ്ങളുടെ കൂട്ടമാണ്. ചിലതിനെ ശസ്ത്രക്രിയ കൊണ്ട് മാറ്റാം, ചിലതിനെ റേഡിയേഷൻ കൊണ്ട് നിയന്ത്രിക്കാം, ചിലതിനെ മരുന്നുകൾ കൊണ്ട് ദീർഘകാലം നിയന്ത്രിക്കാം. എന്നാൽ ഒരു അത്ഭുത മരുന്നുകൊണ്ട് എല്ലാ ക്യാൻസറും മാറ്റാം എന്ന അവകാശവാദത്തിന് ശാസ്ത്രീയ തെളിവില്ല.

കോവിഡ് മഹാമാരി കാലത്ത് നാം മറ്റൊരു വലിയ ഉദാഹരണം കണ്ടു. വൈറസുകളില്ലെന്നും കോവിഡ് ഒരു നാടകം മാത്രമാണെന്നും ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ രോഗബാധിതരായി. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി. ശ്വാസകോശങ്ങളുടെ സി ടി സ്കാനുകളും രക്തപരിശോധനകളും വൈറസിന്റെ ജനിതക ഘടനയും എല്ലാം വ്യക്തമായി തെളിയിച്ച ഒരു രോഗത്തെ പോലും ചിലർ നിഷേധിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നത് പോലെ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും അവയെ നിഷേധിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ പ്രവണതയാണ് ഇതിനു പിന്നിൽ. വ്യാജ ചികിത്സകർ വിജയിക്കുന്നത് അവരുടെ മരുന്നുകൾ ഫലപ്രദമായതുകൊണ്ടല്ല, മനുഷ്യ മനസ്സിനെ അവർ നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ്. രോഗം വരുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുന്നു, മരണം മുന്നിൽ കാണുമ്പോൾ പ്രതീക്ഷ തേടുന്നു, കഠിനമായ ചികിത്സകളെ ഭയക്കുന്നു. ഈ ഭയവും പ്രതീക്ഷയുമാണ് വ്യാജന്മാരുടെ ഏറ്റവും വലിയ ആയുധം. ഒരു ഡോക്ടർ രോഗിയോട് സത്യം പറയേണ്ട ബാധ്യതയുണ്ട്. രോഗം ഗുരുതരമാണ്, ശസ്ത്രക്രിയ വേണം, ചികിത്സയ്ക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം എന്ന് ഡോക്ടർ തുറന്നു പറയേണ്ടി വരും. എന്നാൽ വ്യാജ ചികിത്സകർ എപ്പോഴും കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളാണ് പറയുക. ഒന്നും പേടിക്കണ്ട, 7 ദിവസം കൊണ്ട് മാറും, ശസ്ത്രക്രിയ വേണ്ട, കീമോ വേണ്ട, ഇത് പ്രകൃതിദത്തമാണ് എന്നിങ്ങനെ. മനുഷ്യന് സത്യം കേൾക്കുന്നതിനേക്കാൾ ആശ്വാസം കേൾക്കാനാണ് പലപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് അവർ ഈ കെണിയിൽ വീഴുന്നത്. ശാസ്ത്രീയ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തെറ്റുമ്പോൾ സമ്മതിക്കുന്നു എന്നതാണ്. ഒരു മരുന്ന് ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞാൽ അത് ഉപേക്ഷിക്കും, പുതിയ തെളിവുകൾ വന്നാൽ മാർഗനിർദ്ദേശങ്ങൾ മാറ്റും. എന്നാൽ വ്യാജ ചികിത്സയ്ക്ക് അത്തരമൊരു ഉത്തരവാദിത്തമില്ല. രോഗി സുഖപ്പെട്ടാൽ അത് അവരുടെ വിജയമാകും, രോഗി മരിച്ചാൽ വൈകിപ്പോയി, വിധിയായിരുന്നു, രോഗി കൃത്യമായി മരുന്ന് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രക്ഷപ്പെടും. മനുഷ്യ ശരീരം അത്ഭുതകരമായ സ്വയം രോഗശാന്തി ശേഷിയുള്ളൊരു സംവിധാനമാണ്. ജലദോഷം, പല വൈറൽ അണുബാധകൾ, ചെറിയ പരിക്കുകൾ തുടങ്ങിയവ സ്വാഭാവികമായി മാറും. ഈ സ്വാഭാവിക രോഗമുക്തിയെ സ്വന്തം ചികിത്സയുടെ വിജയമായി അവതരിപ്പിക്കുന്നതാണ് വ്യാജന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്ന്. എന്നാൽ ഗുരുതര രോഗങ്ങൾ വരുമ്പോൾ ഈ തന്ത്രങ്ങൾ പൊളിഞ്ഞു വീഴും, അപ്പോഴേക്കും പലപ്പോഴും വളരെ വൈകിയിരിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം, എല്ലാ പരമ്പരാഗത അറിവുകളും തെറ്റാണെന്നല്ല. പല ആധുനിക മരുന്നുകളും സസ്യങ്ങളിൽ നിന്നും പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. എന്നാൽ ഒരു ചികിത്സ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പ്രായമോ പാരമ്പര്യമോ അല്ല, ശാസ്ത്രീയ പരിശോധനകളിൽ അത് വിജയിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. തെളിവുണ്ടെങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗമാകും, തെളിവില്ലെങ്കിൽ അതൊരു അവകാശവാദം മാത്രമായിരിക്കും.

ശാസ്ത്രം എന്നത് വിശ്വാസത്തിന്റെ എതിരാളിയല്ല, അന്ധവിശ്വാസത്തിന്റെ എതിരാളിയാണ്. ശാസ്ത്രം എല്ലാം അറിയുന്നില്ല, എന്നാൽ അറിയാത്തത് അറിയില്ലെന്ന് സമ്മതിക്കാനുള്ള സത്യസന്ധത അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വിശ്വസനീയമായ അറിവ് സമ്പ്രദായമായി അത് നിലകൊള്ളുന്നത്. രോഗം വന്നാൽ വിശ്വസിക്കേണ്ടത് തെളിവുകളെയാണ്. ചികിത്സ തേടേണ്ടത് കൃത്യമായ പരിശീലനവും യോഗ്യതയും ഉത്തരവാദിത്വവുമുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നാണ്. കാരണം തെറ്റായ ചികിത്സയുടെ വില പലപ്പോഴും പണം മാത്രമല്ല, അതൊരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ഒരു കുട്ടിയുടെ മാതാപിതാക്കളും ഒരു ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ട ഒരാളുടെ ജീവനുമായിരിക്കും. അതിനാൽ ശാസ്ത്രം നമുക്ക് സമ്മാനിച്ച അറിവിനെയും ചികിത്സാരീതികളെയും നാം ബഹുമാനിക്കണം. രോഗത്തേക്കാൾ അപകടകാരിയായത് പലപ്പോഴും രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ്. ഇനി ഒരു ജീവനും വ്യാജ വൈദ്യത്തിന്റെ ഇരയായി മാറാതിരിക്കട്ടെ. ഭയത്തേക്കാൾ ശക്തമായത് അറിവാണ്, അന്ധവിശ്വാസത്തേക്കാൾ ശക്തമായത് തെളിവാണ്. മനുഷ്യജീവനെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ശക്തി ഇന്നും ശാസ്ത്രം തന്നെയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്ര വികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കപ്പട്ടികയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവേ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: 3 മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 രണ്ട് ടൂത്ത്പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത്പേസ്റ്റ് കവറിൽ 10 ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 സിംഗിൾ പാക്കറ്റിന് 150 മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 നൽകാനും കോടതി വിധിച്ചു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 ഉയർന്ന് 76,621, നിഫ്റ്റി 81 നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രി സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 June 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ടൈം ട്രാവലർ.
3: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 16 ചോരഞ്ഞരമ്പുകളിലൂടെയാണ്. 1960 ജൂൺ 16 ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ലോകപ്രശസ്ത ചലച്ചിത്രം സൈക്കോ അമേരിക്കൻ ചലച്ചിത്ര പ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ദിനം. 1963 ജൂൺ 16 വലന്റീന തെരഷ്കോവ ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി ഖിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനെ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നെ പൂരാ കർനെ കി ജിമ്മേദാരി ഭാരത് കെ നൗജവാനോ കി ഹേ. ആപ്സെ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്ദർ യുവാവോ കെ നൈതിക് സാഹസ് കെ സാത്ത് യുവാവോ മേ ആകാംക്ഷി യുവാവോ കെ അന്ദർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർന ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകെ സേ ഹം ഭാരത് കോ ബദൽ സക്തേ ഹേ.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. 2 ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
4: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
2: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
3: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത കഥാകൃത്തായ അഷ്ടമൂർത്തി അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഗായത്രി ദേവി. കടപ്പാട്, അമ്മയോർമ്മ.
4: അറകൾ എന്ന എന്റെ കഥയിൽ നായകൻ മകനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പണ്ട് ഒരു വീട്ടിൽ ഒരമ്മയും മകനും താമസിച്ചിരുന്നു. മകന്റെ 7-ാം പിറന്നാളിന് അമ്മ വിളമ്പിക്കൊടുക്കുകയായിരുന്നു. മകൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരൂ അമ്മേ. അമ്മ ഒരു ലോട്ട നിറയെ ചുക്കുവെള്ളം കൊടുത്തു. മകൻ പറഞ്ഞു, ചുക്കുവെള്ളം കുടിച്ചാൽ എനിക്ക് ദാഹം തീരില്ല, പച്ചവെള്ളം തരൂ അമ്മേ. അപ്പോൾ അമ്മ പറഞ്ഞു, പച്ചവെള്ളം ആരോഗ്യത്തിന് ഹാനികരമാണ്, ചുക്കുവെള്ളം തന്നെ കുടിക്കണം. അവർ തമ്മിൽ കലഹമായി. മകൻ വീട് വിട്ടിറങ്ങിപ്പോയി. പിണക്കം തീർന്ന് മകൻ വരുമെന്ന് കരുതി അമ്മ കാത്തുനിന്നു. മകൻ വന്നില്ല. രാത്രിയായി. പിറ്റേന്ന് രാത്രിയും അമ്മ അത്താഴവുമായി കാത്തിരുന്നു. അങ്ങനെ 9861 രാത്രികൾ. അതിന്റെ പിറ്റേന്ന് രാത്രി ഇറയത്ത് ഒരു മുട്ട് കേട്ട് വാതിൽ തുറന്നു. മകനായിരുന്നു. അമ്മ പറഞ്ഞു, മകനെ, ഞാൻ നിനക്ക് ചോറ് വച്ചിട്ടുണ്ട്, പക്ഷെ നീ വന്നത് അത്താഴം ഉണ്ടിട്ടാണല്ലോ. എന്റെ കഥകളിൽ അമ്മ വളരെ കുറവാണ്. മറിച്ച് എനിക്ക് ഫാദർ ഫിക്സേഷൻ ആണ് ഉള്ളതെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അതെന്തായാലും അച്ഛനൊരിക്കലും കാണാത്തത് അമ്മ കാണുന്നുവെന്ന് എനിക്ക് അനുഭവമുണ്ട്. ബോംബെയിൽ താമസിക്കുന്ന കാലത്താണ് ആ അനുഭവമുണ്ടായത്. ജോലി കഴിഞ്ഞ് കുറേ വൈകി ഫ്ളാറ്റിലെത്തിയപ്പോൾ വാതിൽ തുറന്ന് തന്നത് അമ്മ. ഞാൻ പുറത്തുനിന്ന് മസാലദോശയും കാപ്പിയും കഴിച്ചിരുന്നു. ഊണ് കഴിഞ്ഞോ എന്ന് അമ്മ ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്തോ കഴിച്ചിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു. അച്ഛനെയും അമ്മയെയും നോക്കുമ്പോൾ ഞാൻ അച്ഛനെയാണ് കൂടുതൽ സ്നേഹിച്ചത് എന്നെനിക്ക് തോന്നാറുണ്ട്. എന്റെ ഉത്കർഷത്തിൽ അച്ഛനായിരുന്നു കൂടുതൽ സന്തോഷിച്ചിരുന്നത്. കഥയെഴുത്തിന്റെ കാര്യത്തിൽ തന്നെ എന്റെ ഓരോ വളർച്ചയും അച്ഛനെ സന്തോഷിപ്പിച്ചിരുന്നതായി എനിക്കറിയാം. അമ്മയാകട്ടെ, ഞാൻ കഥ എഴുതുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ കഥകളൊക്കെ വായിക്കാറുണ്ട് താനും. ഇന്ന് രണ്ടുപേരും ഒപ്പമില്ല. ഇടയ്ക്ക് രണ്ടുപേരെയും കുറിച്ച് ആലോചിക്കാറുണ്ട്. ആരാണ് എന്നെ കൂടുതൽ സ്നേഹിച്ചത് അറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഊണ് കഴിച്ചു വരുന്ന എന്നെ അച്ഛൻ തിരിച്ചറിയില്ല. അച്ഛന്റെ കണ്ണുകളല്ല അമ്മയുടേത്. കെ സുരേന്ദ്രന്റെ താളം എന്ന നോവലിൽ കുട്ടിയെ ആശുപത്രിയിലാക്കുമ്പോൾ അസ്വസ്ഥനാകുന്ന പ്രഭാകരനുണ്ട്. പക്ഷെ മിനി എത്ര സ്വസ്ഥമായാണ് കാര്യങ്ങൾ നേരിടുന്നതെന്ന് അയാൾ അത്ഭുതപ്പെടുന്നു. പിന്നെ അയാൾ മനസ്സിലാക്കുന്നു, കുട്ടിയുടെ അസുഖം അമ്മയുടേതും കൂടിയാണ്. അവർ ഒന്നാണ്. സ്വന്തം അസുഖത്തെക്കുറിച്ച് ആരും വേവലാതിപ്പെടാറില്ലല്ലോ. അമ്മയെപ്പോലെ കുട്ടിയെ സ്നേഹിക്കാൻ അച്ഛനാവില്ല. എത്ര വലിയ സത്യം.
3: നിങ്ങൾ കേട്ടത് പ്രശസ്ത കഥാകൃത്ത് അഷ്ടമൂർത്തി അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് ഗായത്രി ദേവി. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദ്. കടപ്പാട്, അമ്മയോർമ്മ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിൽ ഇന്നത്തെ ചോദ്യം സുവിന്റേതാണ്. തലവേദനയുണ്ടാകുമ്പോൾ ചില കുഴമ്പുകൾ പുരട്ടാറുണ്ടല്ലോ, തലവേദന കുറയുകയും ചെയ്യും, എന്തുകൊണ്ടാണ് എന്നതാണ് സുവിൻ ചോദിക്കുന്നത്. സുവിന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ, ബാഷ്പീകരണം എന്ന പ്രക്രിയയാണ് ഇങ്ങനെ സംഭവിക്കുന്നതിന് പിറകിൽ എന്ന് പറയാം. അതായത്, നമ്മൾ പുരട്ടുന്ന പല ലേപനങ്ങളിലും ബാഷ്പീകരണ സ്വഭാവമുള്ള പദാർത്ഥങ്ങളുണ്ട്. ഇത്തരം ലേപനങ്ങൾ നെറ്റിയിൽ പുരട്ടുമ്പോൾ അവ ബാഷ്പീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചൂട് നെറ്റിയിൽ നിന്നും വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് നെറ്റിയിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും, തലവേദനയ്ക്ക് ശമനം തോന്നുകയും ചെയ്യും. കർപ്പൂരം, മെന്തോൾ തുടങ്ങിയ പലതും ലേപനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഐസ് നെറ്റിയിൽ വച്ചാലുണ്ടാകുന്ന അനുഭവവും ഇതിന് സമാനമാണ്.
2: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു M.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. ഭിക്ഷ കൊടുക്കുമ്പോൾ കുറ്റകൃത്യം പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഭിക്ഷാടകരെ ഭിക്ഷ കൊടുത്ത് വീണ്ടും ഭിക്ഷാടകരാക്കരുത്. അവരെ തൊഴിലധിഷ്ഠിതമായി പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത്. ഭിക്ഷാടന നിരോധനാർത്ഥം ഗാലക്സി സ്മൈൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സമയവിശേഷം, നേരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
2: ഒരു ദിവസം നിങ്ങൾക്കൊന്നിനും തികയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ രാവിലെ 6 മണി മുതൽ പ്രവർത്തന സജ്ജരാകൂ. 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത്രേ ആയുള്ളൂ എന്ന്. എന്നാൽ 10 മണിക്കാണ് നിങ്ങൾ പ്രവൃത്തികൾ തുടങ്ങുന്നതെങ്കിൽ ഇതെപ്പോ 1 മണിയായെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. രാവിലെ കിട്ടുന്ന സമയം പിന്നീട് കിട്ടില്ലെന്ന് പഴമക്കാർ പറയുന്നതിൽ പൊരുളുണ്ട് കേട്ടോ. പണ്ടൊക്കെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർ വെളുപ്പിനെ തന്നെ പണിക്കിറങ്ങുമായിരുന്നു. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴേ പണി ചെയ്ത് തീരും. പിന്നെ വീടായി, കുടുംബമായി, സമൂഹമായി അവർക്ക് സമയം ബാക്കി കിടക്കും. നോക്കൂ, സമയമെന്നത് ഒരു നദി പോലെയാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കും. സമയവും നദിയും ആർക്കു വേണ്ടിയും കാത്തുനിൽക്കില്ല. രണ്ടിനെയും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. കാലമാണ് അവിശ്രമം പായുമെന്നശ്വം എന്ന് കവി. കാത്തുനിൽക്കാനൊട്ടും സമയമില്ല, കടന്നു പോവുകയാണവൻ കൂടെയെത്താൻ വട്ടം പിടിക്കണം എന്നും കവി. സമയത്തെ നേരാംവിധം വിനിയോഗിച്ചവരൊക്കെ സമയത്തെ മറികടന്നിട്ടുണ്ട്. സമയത്തിന്റെ വിലയറിയാത്തവർ ജീവിതത്തിൽ മുങ്ങിച്ചാവുകയും ചെയ്തു. നിങ്ങൾ ചിലരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? ഈ ചെറിയ ജീവിതത്തിനിടയിൽ ഇത്രയൊക്കെ ഇവരെങ്ങനെ ചെയ്തു എന്ന്. സമയത്തെ പാഴാക്കി കളയാത്തത് കൊണ്ടാണ്, ഉണർന്നിരുന്ന് ഓരോന്നോരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു ജീവിതം, അതിനിടയിൽ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ, നേട്ടങ്ങൾ, അതൊക്കെ വേണം. ചിലർ ചോദിക്കുന്നത് എന്തിനാണിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്, സുഖിച്ച് ജീവിച്ചാൽ പോരെ എന്നാണ്. അതിനാണെങ്കിൽ മനുഷ്യനായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇരയും ഇണയുമായി മൃഗങ്ങളെപ്പോലെ ജീവിച്ച പോരെ? അവയ്ക്ക് സമയവുമില്ല, കാലവുമില്ല. മനുഷ്യനാണ് ആയുസ്സിനെക്കുറിച്ച് ഇത്രയേറെ ബോധമുള്ളത്, കണക്കുകൂട്ടലുകളുള്ളത്, കലണ്ടറുകളുള്ളത്. വെറുതെ കടന്നു പോകും കടലാസുകളല്ല കലണ്ടർ, ആയുസ്സടയാളം ചെയ്യും കണക്കുകളാണവ എന്ന് കവി. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ സമയത്തെ ശരിയാം വിധം വിനിയോഗിച്ചവരാണ് ഈ ലോകത്തെ നിർമ്മിച്ചിട്ടുള്ളതും പുനർനിർമ്മിച്ചിട്ടുള്ളതും. സത്യത്തിൽ സമയത്തെ മനസ്സിലാക്കിയ അവരാണ് ലോകത്തെ നിർവചിച്ചത്, അവരാണ് ലോകത്തിന്റെ ഗതി നിർണയിക്കുന്നതും. അതല്ലാതെ സമയത്തിന്റെ വിലയെന്ത് എന്നറിയാതെ അലസരായും ഒന്നും ചെയ്യാതെയും ജീവിക്കുന്നവരുണ്ടല്ലോ, അവർ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ്. സിനിമയിൽ പറയുന്നത് പോലെ ഓസാണ്, വെറും ഓസ്. ഈ ഭൂമി സജീവമാണ്, ചലനാത്മകമാണ്. ഇവിടെ അലസതയ്ക്കും മടുപ്പിനും ഒരു പ്രസക്തിയുമില്ല. സമയം ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ ഭൂമിയോടൊപ്പം ചലനാത്മകമായിരിക്കുക എന്നതാണ് കാര്യം. സമയമാണ് ഏറ്റവും വിലപ്പെട്ട ധനം, അത് പാഴാക്കിക്കളയരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.
3: സമയവിശേഷം, ആഖ്യാനം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ലോക സാഹിത്യ നായകനായ കൗൺലിയോ ടോൾസ്റ്റോയിയുടെ മനോഹരമായൊരു ലഘു നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണം സനാറ്റ. ക്രൂയിസ്റ്റർ സനാറ്റ. സനാറ്റ. ഞാനിരുന്ന കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെല്ലാം ആ സ്റ്റേഷനിൽ ഇറങ്ങി. തീവണ്ടി വീണ്ടും സ്റ്റേഷൻ വിട്ടു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ കമ്പാർട്ട്മെന്റിൽ. ഹായ്, രാജകീയമായ യാത്ര. എനിക്ക് വേണ്ടി മാത്രം ഒരു കമ്പാർട്ട്മെന്റ്. എന്ത് ബഹളമായിരുന്നതിനകത്ത്! ഇപ്പോൾ നിശബ്ദം. എനിക്ക് ഇപ്പോഴീ തീവണ്ടി മുറിക്കകത്ത് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, ഇരിക്കാം, കിടക്കാം. ഞാൻ എഴുന്നേറ്റു, നടന്നു മറ്റേ അറ്റം വരെ ചെന്നപ്പോ ആ ബെഞ്ചിൽ ഒരു യാത്രക്കാരന്റെ ബാഗും ഫ്ലാസ്കും മറ്റും മറന്നു വെച്ചു പോയതായിരിക്കാം. ഇല്ല, പെട്ടെന്നാണ് ബാത്റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. അയാൾ പുറത്തേക്ക് വന്നു. എന്റെ ധാരണ തെറ്റി, ഞാൻ ഒറ്റയ്ക്കല്ല. ആരോടും മിണ്ടാതിരുന്ന ആ യാത്രക്കാരൻ, അയാളെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ തിരികെ വന്നെന്റെ സീറ്റിലിരുന്നു, അയാൾ അയാളുടെ സീറ്റിലും. തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ, തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ, കുള്ളനൊരാൾ യാത്രക്കാരൻ.

യാത്രക്കാരൻ, ഈ കമ്പാർട്ട്മെന്റിലെ സകല യാത്രക്കാരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു മനുഷ്യൻ. എന്തെല്ലാം വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു ഈ കഴിഞ്ഞ സ്റ്റേഷനിൽ എത്തും വരെ. ഞാൻ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും അവരവരുടെ ലോകവിജ്ഞാനം എടുത്ത് വിളമ്പാൻ കിട്ടിയ ഒരവസരവും പാഴാക്കില്ല. തകർപ്പൻ വാചകമടിയായിരുന്നു എന്നിട്ട് ഈ മനുഷ്യൻ മാത്രം നരകേറിയ ചുരുളൻ മുടിയിൽ വിരലോടിച്ചലസമിരുന്നു. നരകേറിയ ചുരുളൻ മുടിയിൽ വിരലോടിച്ചലസമിരുന്നു. നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന കൈകെട്ടി

കുള്ളനൊരാൾ യാത്രക്കാരൻ, കൂത്ത മുഖം നീക്ഷക്കാരൻ. അയാൾ ഫ്ലാസ്ക് തുറന്നു, തേയില വെള്ളം ഗ്ലാസിൽ പകർന്നു, ഒറ്റ വലിക്കകത്താക്കി, പിന്നൊരു സിഗരറ്റ് കത്തിച്ചു, കൂട്ടുകൂടാ പുക വിടുന്നു. അയാൾ ഒരു ചെറിയ തീവണ്ടി എഞ്ചിൻ തന്നെ. വീണ്ടും ഫ്ലാസ്ക് തുറക്കുന്നു. തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും, തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും. പുകവലി മധ്യവയസ്കന് മതിയായില്ലൊരു നിമിഷം, പുകവലി മധ്യവയസ്കന് മതിയായിട്ടില്ലൊരു നിമിഷം. നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന ടൈകട്ടി കുള്ളനൊരാൾ യാത്രക്കാരൻ, കൂത്ത മുഖം നീക്ഷക്കാരൻ. ഇയാളോടും സംസാരിച്ചാലെന്താ? ഇയാളുടെ മൗനവ്രതത്തിന് വിരാമം ഇട്ടാലെന്താ? ഞാൻ എഴുന്നേറ്റ് അടുത്തിയെന്നു, അയാളുടെ സമീപത്തിരുന്നു. എന്നിട്ട് അയാളും തിരിഞ്ഞു നോക്കണമല്ലോ, പക്ഷെ ഞാൻ വിട്ടില്ല. എങ്ങോട്ട് പോവുകയാ? അയാൾ തിരിഞ്ഞു നോക്കി. മണിക്കൂറുകളായിട്ട് അങ്ങ് ആരോടും മിണ്ടാതിരിക്കുകയാണല്ലോ, നമുക്ക് സംസാരിക്കാം. യാത്ര മുഷിയണ്ട, അങ്ങ് എവിടേക്കാണ്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ? ഇല്ല, സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അയാൾ മൗനവ്രതം ലംഘിച്ചു. മണിക്കൂറുകളായി അയാൾ പാലിച്ച മൗനം ലംഘിച്ചു. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഏത് നാട്ടിൽ നിന്ന്? ഞാൻ നാട്ടിൽ നിന്നല്ല, ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത്. 7 വർഷത്തെ കഠിന തടവും കഴിഞ്ഞുള്ള വരവാണ്. ഞാനൊന്ന് ഞെട്ടി. ആരെങ്കിലും മരണമടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ മന്ത്രിമാരുടെ ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടലല്ല, യഥാർത്ഥ ഭയത്തിൽ നിന്ന് അമ്പരപ്പിൽ നിന്നുണ്ടായ ഞെട്ടൽ. അങ്ങ് എന്തിനു ജയിലിൽ പോയി? എന്തിനങ്ങേ ജയിലിൽ അടച്ചു? അത് പറഞ്ഞാൽ കേൾക്കാനുള്ള ക്ഷമയുണ്ടാകുമോ നിങ്ങൾക്ക്? അങ്ങ് പറയണം, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്.

കുടുംബ മഹിമയുടെ സ്വപ്പിയിൽ ഒരു തുവൽ കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ബിരുദമെടുത്തു. എന്റെ സ്നേഹിതന്മാരെല്ലാം സതീർത്ഥ്യന്മാരെല്ലാം വലിയ മുതലാളിക്കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ മദ്യപിച്ചു പോലും ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം പ്രൊഫസർ പിടികൂടി പുറത്താക്കി. കാരണം ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെക്കാൾ ഭയങ്കര തണിയായിരുന്നു. രണ്ടാഴ്ചക്ക് സസ്പെൻഡ് ചെയ്തു. അതൊക്കെ ഒരു രസം. പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം വായിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ബിരുദധാരിയെ. അതൊക്കെ ഒരു തിരിമറിക ഏർപ്പാടാണ്. പരീക്ഷയ്ക്ക് ഞാൻ കൊണ്ടുവച്ചെഴുതി. സൂപ്പർവൈസ് ചെയ്ത ഒരു അധ്യാപകനും അത് കണ്ടതായി ഭാവിച്ചിട്ടില്ല. അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ആരുടെ മകനാണെന്നും ആരുടെ അനന്തേവനാണെന്നും അറിയാം. എന്റെ സാമ്പത്തിക ശേഷിയും എന്റെ ആൾശേഷിയും ഒക്കെ അവർക്ക് നല്ല നിശ്ചയമാണ്. പരീക്ഷ അവസാനിക്കുന്ന തലേന്നാൾ എന്റെ ഹാളിൽ സൂപ്പർവിഷൻ വന്ന ഒരു പുതിയ ആദ്യാരായിരുന്നു. അയാൾ പുതുതായിട്ട് സ്ഥലം മാറി വന്ന എല്ലാവരെയും ഒന്നും അയാൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നോട്ട് ബുക്ക് തുറന്നിട്ട് നിർബാധം കാപ്പി അടിക്കുകയാണ്. വെറുതെ ഒരു പേനാക്കത്ത് ഞാൻ നിവർത്തി ഡെസ്കിന്മേലിട്ടിരുന്നു. അതൊരു വിരട്ട് പണിയാ. ഒരുവിധപ്പെട്ട വാദ്യന്മാർ അടുക്കത്തില്ല. ഒരു പുതിയ മനുഷ്യൻ, ഈ പുതിയ ലെക്ചർ വന്ന് എന്റെ അടുത്ത് നിന്നു. ഞാൻ യാതൊരു പേടിയും കൂടാതെ കോപ്പി എഴുതി തുടർന്നു. പക്ഷെ ലെക്ചറർ ആദ്യം കത്തി എടുത്ത് മടക്കി അദ്ദേഹത്തിന്റെ പോകലിട്ടു. അപ്പോഴേ എന്റെ കാറ്റ് പകുതി പോയി. ലെക്ചറർ എന്റെ നോട്ട് ബുക്ക് കൈവശപ്പെടുത്തി. എന്റെ പേപ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ലെക്ചറർ എനിക്ക് ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഞാൻ അനുസരിച്ചില്ല. അദ്ദേഹം വെളിയിൽ പോയി ചീഫ് എക്സാമിനോട് പറഞ്ഞു. എന്നെ 6 വർഷത്തേക്ക് ഡീബാർ ചെയ്തു. ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം വൈകിട്ട് 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ ആ പാവപ്പെട്ട ലെക്ചറർ കോളേജ് വിട്ട് താമസത്തിലേക്ക് പോവുക. പൊടുന്നനെ പുള്ളിക്കാരനെ എൻ്റെ ആൾക്കാർ വളഞ്ഞു. പോതിരെ തല്ലി. പിന്നെ നാട്ടുകാർ ഓടിക്കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. 6 വർഷം ഡീബാർ ചെയ്യപ്പെട്ട ഞാൻ അടുത്ത വർഷം പരീക്ഷിക്കിരുന്നു. അതൊക്കെ ആ അനുവാദം ഞാൻ നേടി. പിന്നെ കാപ്പി അടിക്കാൻ ശ്രമിച്ചില്ല. പേപ്പർ വാല്യൂ ചെയ്യുന്നിടത്ത് പോയി. വേറെ ആൻസർ പേപ്പർ കൊടുത്തു. ഞാൻ ക്ലാസ്സോടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി.

ഇപ്പോഴങ്ങോട്ടാണ്, ഏതാണ്ട് ഒരു സന്യാസ ജീവിതത്തിന്റെ പ്രാരംഭമാണ്. അല്ല, 7 വർഷം അങ്ങേ കഠിന തടവിന് ശിക്ഷിക്കത്തക്ക വിധം അങ്ങ് ചെയ്ത കുറ്റം പറയാം, പറയാം, എല്ലാം പറയാം. പ്രിയപ്പെട്ട സുഹൃത്തേ, സഹയാത്രിക, അങ്ങയുടെ പേര്? ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. സുഹൃത്തേ, വിവാഹത്തിന് മുമ്പ് ഞാൻ അല്പം പിഴയായിരുന്നു. അല്ല, നമ്മളെല്ലാം കുറേയൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഓഹോ, എങ്കിലത് നല്ല കാര്യം. ഞങ്ങൾ സൗകര്യക്കാരുടെ മക്കൾ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് ഉള്ളതുപോലെയാണല്ലോ. അന്നൊരു ദിവസം എൻ്റെ ഒരു ഉറ്റ തോഴൻ സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, ഡേയ്, നീ ഇങ്ങനെ വേഷവും കെട്ടി വലിയ ഭാവം ചമഞ്ഞ് നടന്നാൽ മതിയോടാ? പിന്നെന്ത് വേണം ആശാനെ, നീ ഇങ്ങനെ പച്ച കാണാതെ നടന്നാൽ മതിയോ? എന്ന് പച്ച കാണാതെ നീ വരൂ. ജീവിതത്തെ സംബന്ധിച്ച് സ്വല്പം പ്രായോഗിക വിജ്ഞാനം, ലേശം പ്രാക്ടിക്കൽ നോളജ് നേടണം. അങ്ങനെയാണ്.

നന്നായി ഫർണിഷ് ചെയ്ത സ്വീകരണ മുറി, മോഡേൺ സ്റ്റൈലിലുള്ള സെറ്റുകളും ടീപ്പോയും മറ്റും, ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയ ഒരു പ്രൗഢാംഗനെ ഇതാ മുറിയിലേക്ക് കടന്നു വരുന്നു. എന്റെ സുഹൃത്ത് ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി. ഞങ്ങൾ ഹസ്തദാനം ചെയ്തു. ആളാരാണെന്ന് അറിയണ്ടേ?

ആ അനുഭൂതി എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ആ അനുഭൂതി തികച്ചും അവിഹിതമായിരുന്നു എന്ന് പറയാൻ ഇന്നെനിക്ക് മടിയില്ല. പക്ഷെ അതിന്റെ ധീരകൃത്യങ്ങളിലൊന്നായി കുറെ നാൾ ഞാൻ പറഞ്ഞു നടന്നിരുന്നു. ഞാനത് കുറ്റക്കാരനല്ല എന്ന നാട്ടിത്തി. ഇങ്ങനെ കാലം കുറെ മുമ്പോട്ട് ഒഴുകിയപ്പോൾ സുഹൃത്തെ എന്റെ ജീവിതം ലേശം കുത്തഴിഞ്ഞു എന്നൊരു തോന്നൽ. എനിക്ക് മാത്രമല്ല എന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ. അവരെന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രഭുകുമാരന്മാർ ക്ലബുകളിൽ സമ്മേളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കോളായിട്ട് ഞങ്ങൾ ഡ്രസ് ചെയ്തിരിക്കും. എന്തിനാണെന്നറിയാവോ? ഞങ്ങളുടെ ഏഭ്യത്തരം മറച്ചു വെക്കാൻ. ഞാൻ പെണ്ണ് കാണാൻ പോക്ക് തുടങ്ങി. എന്നെപ്പോലൊരുത്തൻ എൻ്റെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നാൽ ഞാൻ അവൻ രഹസ്യമായിട്ട് വിളിച്ച് മാറ്റി നിർത്തി പറയും, ഡേയ്, നിന്നെയും നിന്റെ സെറ്റിൽപ്പെട്ടവരെ എനിക്കറിയാം. നിന്റെ കമ്പനിയും കൾച്ചറും എല്ലാം എനിക്കറിയാം. നീ തൽക്കാലം പോ, നീ വേറെ പോയി തിരക്ക്. പക്ഷേ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് ആരും എന്നോട് ഇത് പറഞ്ഞില്ല. പറയേണ്ടതായിരുന്നു, ഞാനതിന് അർഹനാണല്ലോ. കാരണം ഈ പെണ്ണ് കാണാൻ പോക്കിനിടയിലും എൻ്റെ അവിശുദ്ധ ജീവിതം ഞാൻ തുടരുന്നുണ്ടായിരുന്നു.

ഞാൻ എത്ര ചീത്തയായാലും എന്റെ ഭാര്യ നിഷ്കളങ്കയായിരിക്കണം, അതാണ് നിർബന്ധം. അതെന്റെ മാത്രം നിർബന്ധമാണോ മിസ്റ്റർ? പുരുഷവർഗത്തിന്റെ ആകെ ഒരു സ്വാർത്ഥതയല്ലേ ഇത്? എത്ര പെൺവീട്ടുകാർ എനിക്ക് വിരുന്നൊരുക്കി, പക്ഷെ ഒന്ന് രണ്ട് വീട്ടുകാർ ബുദ്ധിപൂർവം പെരുമാറി. അവർ പറഞ്ഞു, ചെറുക്കൻ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് പെണ്ണിന്റെ ഫോട്ടോ തന്നയക്കാം, ഇഷ്ടമായി എന്ന് അറിയിച്ചാൽ മതി, പിന്നെ മുന്നോട്ടുള്ള ആലോചന. അത് പറഞ്ഞവർ ബുദ്ധിമാന്മാർ. വിരുന്നൊരുക്കലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടല്ലോ. മാത്രമല്ല, ആവശ്യമില്ലാത്ത അല്ലാതെ എൻ്റെ മുമ്പിൽ നിന്ന് വാലാട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ ബുദ്ധിയില്ലാത്തവർ എനിക്ക് വിനയാന്യതരായി എൻ്റെ മുമ്പിൽ വന്ന് വിളമ്പി തന്നു. എത്ര പെൺകുട്ടികൾ ഉടുത്തൊരുങ്ങി എൻ്റെ മുമ്പിൽ കാപ്പിത്തട്ടം കൊണ്ടുവച്ച് കടക്കണ്ണുകൊണ്ട് എന്നെ ഒഴിഞ്ഞു നോക്കിപ്പോയി. പക്ഷേ

ആ പെൺകുട്ടി എനിക്ക് നന്നായി പിടിച്ചു. ഞാനത് പിന്നെ പല സുഹൃത്തുക്കളോടും പറയുകയും ചെയ്തു. എന്താണ് അത്രത്തോളം പറഞ്ഞു നടക്കാൻ കാര്യം? പറയാം. അന്ന് രാത്രി അവളെക്കുറിച്ച് ഞാൻ വളരെ നേരം ചിന്തിച്ചിരുന്നു. അവസാനം അവളെക്കുറിച്ചൊരു കവിത വരെ ചമച്ചു. എനിക്ക് എഴുതാൻ കഴിവുള്ളവനല്ല, പക്ഷേ ഞാൻ എഴുതിപ്പോയി. കേൾക്കണോ നിങ്ങൾക്കത്? കേട്ടാ കൊള്ളാം.

കട്ടിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞങ്ങനെ കിടന്നു. അവൾ കാപ്പി കൊണ്ടുവച്ചിട്ട് അകത്ത് പോയി ഒന്ന് തിരിഞ്ഞു നോക്കി. അത് ഞാൻ ഓർക്കുന്നു. ഞാനൊന്ന് ചിരിച്ചു, അവളും ചിരിച്ചു. ഞാൻ മനസ്സിൽ പറഞ്ഞുപോയി, പ്രിയപ്പെട്ടവളെ, നിന്നെ

അവരുടെ കുടുംബശ്രീ തരക്കേടില്ല. ഒരു വലിയ ഭൂവുടമയായിരുന്നു അവിടെ അച്ഛൻ. ഒരമ്മയ്ക്ക് അവർ മൂന്ന് മക്കൾ, അവൾക്കൊരു സഹോദരിയും ഒരു സഹോദരനും മാത്രം. ഈ ബന്ധം ഉറപ്പിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഒരു വ്യവസ്ഥ, തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് എനിക്ക് അവളോട് സംസാരിക്കണം ഒറ്റയ്ക്കിരുന്ന്. അവളുടെ വീട്ടുകാരെ സമ്മതിച്ചു. ഞങ്ങൾക്കൊരു ബോട്ട് യാത്ര ഒരുക്കി തന്നു. ഞാനും അവളും മാത്രം ഒരു തുറന്ന ബോട്ടിൽ, നല്ല നിലാവുള്ള രാത്രി.

സുഹൃത്തെ, അവിവാഹിതയായ ഒരു യുവതി എന്തിനാണ് ഇത്ര ചേതോഹരമായി വേഷമണിയുന്നത്? പെട്ടെന്നാണ് ആ യാത്രക്കാരൻ എന്റെ നേർക്ക് ആ ചോദ്യം എടുത്തെറിഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് അവിടെ ഒരു സുഖത്തിന് വേണ്ടി. തെറ്റ തെറ്റ തെറ്റ്, മറ്റുള്ളവർ സുഖത്തിന് വേണ്ടി എന്ന് പറയൂ. കാറ്റിലാടുന്ന വല്ലികൾ പോലെയുള്ള ഭുജങ്ങൾ മുഴുനഗ്നമാക്കി ആക്കിക്കൊണ്ട് ഫ്രാക്ക് ധരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിതംബം ചലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാണ്? അന്യോന്യം ഉൽപീഡനം ചെയ്യുന്ന സ്ഥാനദ്വയം പകുതി കാണത്തക്ക വിധത്തിൽ ബ്ലൗസിന്റെ കഴുത്ത് വെട്ടിയിറക്കി നടക്കുന്ന എന്തിനാണ്? എല്ലാം അന്യർക്ക് വേണ്ടി. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മിസ്റ്റർ,

അങ്ങനെ ആ ആഹ്വാനം ഞാൻ ചെവിക്കൊണ്ടു. അവളെ എൻ്റെ ജീവിത സഖിയായി തിരഞ്ഞെടുത്തു. എത്ര സുന്ദരിയാണ് എൻ്റെ ഭാര്യ, എനിക്ക് അഭിമാനം തോന്നി. എനിക്കവളെ ലോകം മുഴുവൻ കൊണ്ടുവരണം, പ്രദർശിപ്പിക്കണം.

0: അവൾ ആകെ അസ്വസ്ഥയായി കാണപ്പെടുന്നു, അസംതൃപ്തയായി കാണപ്പെടുന്നു. കാര്യമില്ലാതെ അവൾ കരയുന്നു. എനിക്കാണെങ്കിൽ ഈ കരച്ചിൽ വിശ്വസിച്ചും പെണ്ണിന്റെ കരച്ചിലും പിഴിച്ചിലും അശേഷം ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, നീ എന്തിനു കരയുന്നു? മിണ്ടാട്ടമില്ല. നീ എന്തിനു കരയുന്നു പറയൂ.
1: ഒന്നുമില്ല, ഒന്നുമില്ല.
0: പറയൂ, കാര്യം എന്താന്ന് പറയൂ.
1: എനിക്ക് എന്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം. നേരം വെളുക്കട്ടെ, അമ്മയെ കാണാൻ കൊണ്ട് വിടാ.
0: നേരം വെളുത്തു, കരച്ചിലും തീർന്നു.
1: നിനക്ക് അമ്മയെ കാണണ്ടേ?
0: മറുപടിയില്ല. അപ്പൊ അമ്മയെ വെറുതെ ഇടയ്ക്ക് പിടിച്ചിട്ടതാ. കാര്യം മറ്റെന്തുവാണ്? എനിക്ക് തോന്നി വിവാഹത്തിന് മുമ്പ് ഞാൻ അത്ര നല്ലവനായിരുന്നില്ലല്ലോ. എന്റെ പഴയ ഇടപാട് വലുത് അവളെ കണ്ടുപിടിച്ചിരിക്കും. പെട്ടിക്കകത്ത് പഴയ 4-5 കത്ത് കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഭാവം മാറി. അവിടെ മുഖത്ത് വെറിയും ശുണ്ഠിയും നിറഞ്ഞു. നിങ്ങൾ സ്വാർത്ഥനാണ്, പിശാചാണ്, മൃഗമാണ്. അവളിനി എന്നെ വിളിക്കാനൊരു തെറിയില്ല. ഞാൻ പകച്ചു നോക്കിയിരുന്നു പോയി. എന്തു വിരോധവും നിന്ദയുമാണ് അവിടെ മുഖത്ത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇത് ദാമ്പത്യ ജീവിതത്തിന്റെ കൂടപ്പിറപ്പാണ് ഈ കരച്ചിലും പിഴിച്ചിലും. എനിക്ക് മാത്രമല്ല, എല്ലാ ദമ്പതിമാരുടെയും അവസ്ഥ ഇതാണ്. പിന്നെ ഞങ്ങൾ ഇണങ്ങി, രണ്ടു വഴക്ക് കഴിഞ്ഞു പിന്നെയും ഇണങ്ങി. പക്ഷെ പിന്നെയും പിന്നെയും ഇത് തുടർന്നപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. എത്ര ക്ലേശഭൂഷ്ടമായ ദാമ്പത്യ പദ്ധതിയാണ് എന്റെ മുമ്പിൽ നിരന്ന് പടർന്നു കിടക്കുന്നത്.

ഇതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വഴക്ക് അവസാനിക്കുന്ന രീതി, പെട്ടെന്നുള്ള പുഞ്ചിരികളും ആശ്ലേഷങ്ങളും സ്ത്രീ ആസ്വാദനത്തിലുള്ള ഉപകരണമാണ്. അത് അവൾക്കും അറിയാം. അതുകൊണ്ടാണ് അവൾ എന്നും അധസ്ഥിതിയാണെന്ന് ഞാൻ പറയുന്നു. അവൾ പുരുഷന്റെ അടിമയാണ്, പുരുഷൻ ഉടമയും. അതുകൊണ്ട് സ്ത്രീ പുരുഷനെ വശീകരിക്കാൻ അവളെ തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നു. ഇണയത്ത്

ഞങ്ങളുടെ ദാമ്പത്യ വല്യതി പുഷ്പിച്ചു. എൻ്റെ ആദ്യത്തെ കുട്ടി ജനിച്ചു. കുട്ടിക്ക് മുല കൊടുക്കുന്നത് ഫാഷനല്ലല്ലോ, പുതിയ ഫാഷൻ മുല കൊടുക്കാതിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് മുല കൊടുക്കാൻ ഞങ്ങളൊരു വെറ്റ് നേഴ്സിനെ നിയമിച്ചു. അവർക്ക് നല്ല ശമ്പളം നൽകിയതുകൊണ്ട് അവരുടെ കുട്ടി ഉപേക്ഷിച്ചിട്ട് വന്നാണ് എൻ്റെ കുട്ടിക്ക് മുല കൊടുത്തത്. ആ നേഴ്സിന് ഞങ്ങൾ നല്ല ശമ്പളം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ശിരോലങ്കാരം എല്ലാം നൽകി. എൻ്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായി, അതിനാണല്ലോ മുല കൊടുക്കാതിരുന്നത്. എൻ്റെ ഭാര്യ കൂടുതൽ വശ്യതയുള്ളവളായി. രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതിനിടയിലുള്ള ഇടവേളയിൽ അവൾ ഒരു ഉന്മത്ത മോഹിനിയായി മാറിയിരിക്കുന്നു. അത് കൂടുതൽ ദുസ്സംശയങ്ങൾ വളർത്താൻ കാരണമായി. ദിവസം കഴിയും തോറും ഈ അസുഖം, ദുസ്സംശയം എൻ്റെ മനസ്സിൽ വർദ്ധിച്ചു വന്നേ ഉള്ളൂ. കാരണം പറയണ്ടല്ലോ.

ശാരീരികമായി അവൾക്ക് വന്ന ഈ മാറ്റം കണ്ട് ഞാൻ ഭയന്നുപോയെങ്കിലും അവളെ ഞാൻ അസംതൃപ്തിയാക്കിയില്ല. അവൾ പിന്നെയും പ്രസവിച്ചു. രണ്ടു കുട്ടികളുടെ മാതാവ് ആകുന്നവരെ കാലം അങ്ങനെ നീങ്ങി, ഇണങ്ങിയും പിണങ്ങിയും

കിടക്കയിൽ ഉറങ്ങിയും രണ്ട് കിടക്കയിൽ ഉറങ്ങിയും ഒരു മുറിയിൽ ഉറങ്ങിയും രണ്ട് മുറിയിൽ ഉറങ്ങിയും പല വൈവിധ്യങ്ങളിലൂടെ പല വൈരുദ്ധ്യങ്ങളിലൂടെ ഇപ്പോഴും അവർക്ക് ദാമ്പത്യത്തിന്റെ നാലതിരികൾക്കുള്ളിൽ ഒതുങ്ങാൻ മനസ്സ് വന്നിട്ടില്ല. ഒരു സോയിരണിയുടെ ഇളക്കം പിടിച്ച കണ്ണുകളാണ് അവൾക്കിപ്പോൾ. അന്യർ അവളെ ശ്രദ്ധിക്കുന്നതിൽ അവൾക്ക് അഭിമാനം. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് അപ്രധാനനായ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായ മറ്റുണ്ട്. വീട്ടുകാര്യങ്ങളൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ അവൾക്ക് ഒരു കാര്യമല്ല. അരുമക്കിടങ്ങ്

അവളുടെ സൗന്ദര്യ ബോധത്തിന് സമാന്തരമായി ഞാൻ എത്തുന്നില്ല പോലും. അവൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞാൻ പഴഞ്ചനാണത്രേ. മാത്രമല്ല ഈയിടെ അവൾക്ക് കുറേശ്ശെ കലാസ്വാദന തൃഷ്ണ വളരുന്നു. ആസ്വാദന തൃഷ്ണ മാത്രമല്ല കലോപാസനയും തുടങ്ങിയിരിക്കുന്നു. നോക്കണേ ഒരു പെണ്ണും പിള്ളയുടെ സൂക്കേട്. കുട്ടികൾക്ക് സമയത്തിന് വല്ലതും വാരിക്കൊടുത്ത് പാഠങ്ങളും പറഞ്ഞു കൊടുത്ത് വീട്ടിൽ കഴിയേണ്ടവൾ ഇതാ വയലിനുമായിട്ട് കഴിയുന്നു. ഇപ്പോൾ ഇത്

അവൾ എന്നോട് മിണ്ടാട്ടമില്ലാതായി. ഞാൻ കുറെ കൂടി വാശിയിലാണ്, ഞാനും അങ്ങോട്ട് മിണ്ടാതായി. ഇനി ആദ്യം ആരാണ് മിണ്ടുന്നത് എന്നാണ് പ്രശ്നം. സാർ, വേലക്കാരി വന്ന് വിളിക്കുന്നു. സാർ, ആഹാരം കഴിക്കാം. ഞാൻ എഴുന്നേറ്റിരുന്നു. ഞാനും കുട്ടികളും ഒന്നിച്ച് ആഹാരം കഴിച്ചു. കുട്ടികൾ എന്നെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നു. എന്താ സംഭവം എന്ന് അവർക്കറിയില്ലല്ലോ. അമ്മയുടെ ഈ അകൽച്ചയ്ക്ക് കാരണം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ആഹാരം കഴിച്ച് തീരുന്നവരെ അവൾ എൻ്റെ അടുത്ത് വന്നില്ലെന്നേ. ആഹാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൽ വന്നു. എൻ്റെ മനസ്സിൽ ഒരു പ്രതികാരാഗ്നി ആളിപ്പടരുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്നേഹിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസവുമില്ല. പക്ഷേ ഒരാളെ അയാളുടെ അന്തരംഗങ്ങൾക്ക് സമം സമമായി നിന്ന് മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല, പ്രയാസവുമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്വാഗതം. പകലിൻ്റെ തിരക്കുകളിൽ നിന്ന് മെല്ലെ പിൻവാങ്ങി ആകാശം കുങ്കുമ നിറമുള്ള ചായം പൂശുന്ന ഈ സുന്ദരമായ നേരത്ത് ഏവർക്കും നമസ്കാരം. മനസ്സിലൊരുപാട് കഥകളും പേറി നമ്മൾ കാത്തിരുന്ന ആ സമയം എത്തിയിരിക്കുകയാണ്. ഇനി പോക്കുവെയിൽ സമയമാണ്. വിരൽത്തുമ്പിലെ ഫോൺ കോളുകളിലൂടെ നമ്മുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സൗഹൃദം കൊതിക്കുന്ന ഈ വൈകുന്നേരത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം അരുളുന്നു. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരു പാട്ട് വേണം.
0: അവിടുത്തെ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കാവോ? അത് കേൾക്കാം, പക്ഷെ റേഡിയോയുടെ അടുത്ത്, റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നേ? അത് തന്നെ, ഇപ്പൊ റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കുവോ? ശരി. പിന്നെ ആരാ സംസാരിക്കുന്നേ?
1: ഞാൻ
0: അബ്ദുൾ സലാം. മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ. നെടുമ്പങ്ങാട് മഞ്ചയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ?
1: പിന്നെ അവിടെ മേടത്തിനും ഇടകത്തിനും പോരാത്ത കർക്കിടത്തിന് എല്ലാരിക്കും.
0: അതുള്ള അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം.
1: പരിപാടിയൊക്കെ കൊള്ളാം.
0: എപ്പോഴെങ്കിലും വരുമ്പോ നമുക്ക് നേരിട്ട് കാണാം. ശരി, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? പാട്ട് പാടാൻ അറിയാമോ?
1: കാലത്തുള്ള രണ്ടാം നാളാണ് കൊടുത്ത് അന്ന് തിയേറ്ററിൽ മണ്ണിനാക്കിരുന്നൊക്കെ കേട്ടിട്ടുള്ള മണലാ അന്നേ.
0: രണ്ടുപേര് പാട്ട് പാടാൻ പറ്റുമോ?
1: പഴയ കാലത്ത് ജിക്കി പാടിയതാ.
0: ജിക്കി പാടിയേ
1: ഒരു കഥളി വാഴക്കകത്ത്
0: കഥളി വാഴ കയ്യിലിരുന്ന് ഉമ്മ എന്ന ചിത്രത്തിലെ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾക്കാമോ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ അബ്ദുൾ സലാമാണ് മഞ്ചയിൽ നിന്നാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. എന്തായാലും ഞാൻ പറയണ ഒന്നും അദ്ദേഹം കേട്ടില്ല, അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അപ്പൊ എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ട ഈ പാട്ട് ഒരുപാട് ഡെഡിക്കേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെയാണ് ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹം. കൊല്ലത്ത് നിന്നുള്ള ആൾക്കാരുമുണ്ട് ഈ പാട്ടിൻ്റെ കേൾവിക്കാരായിട്ട്. അപ്പോൾ പോക്കുവെയിൽ തത്സമയ പരിപാടി ആദ്യ ഗാനമായിട്ട് അബ്ദുൾ സലാം ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ചു എന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8848 1 2. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 1 2. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഒരു പകൽ കൂടി ഒടുങ്ങി സന്ധ്യയുടെ തണലിലേക്ക് നമ്മൾ മെല്ലെ നടന്നു നീങ്ങുമ്പോൾ മനസ്സിന് കുളിർമയേകാൻ മറ്റൊരു സുന്ദരമായ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും നമുക്ക് സഞ്ചരിക്കാം. കണ്ണുകൾക്കും മനസ്സിനും ഒരുപോലെ പ്രിയപ്പെട്ട പോക്കുവയിലിൻ്റെ ഭംഗിയോടെ പോക്കുവയിൽ ശ്രോതാക്കൾ ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആവശ്യപ്പെടുന്ന ഈ നേരത്ത് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ഇതാരാണ്?
1: ഞാൻ ശോഭനകുമാരി.
0: വലിയ നമസ്കാരമുണ്ടേ.
1: വലിയ നമസ്കാരം. ഇത്രയും ദിവസത്തെ
0: അല്ലേ? അതാണ്, ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് ഇത്ര വലിയ നമസ്കാരം പറഞ്ഞത്.
1: തിരിച്ചും അതേപോലെ വലിയൊരു നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ?
0: സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ശോഭനകുമാരി ചേച്ചി. മോളൊക്കെ കോളേജിൽ പോയി.
1: എനിക്ക് ഇന്നത്തെ പാട്ട് കണ്ട നടൻ സുകുമാരൻ മരിച്ച അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഓർമ്മ ദിനമാണ്, June 16.
0: നടൻ സുകുമാരനെ ഭയങ്കര ഇഷ്ടമാണോ?
1: ഓ, ഭയങ്കര മക്കളും നല്ലതാണ്.
0: പൃഥ്വിരാജിനെ ഇന്ദ്രജിത്തിനെ ഒക്കെ ഇഷ്ടം തന്നെ.
1: മല്ലിക മാഡത്തിന് എല്ലാവരും ഇഷ്ടമാണ്. കൊച്ചിലെ കണ്ടിട്ടുള്ള സിനിമയാണ് എനിക്ക് അതിപ്പോഴും മനസ്സിലുണ്ട്. സുന്ദരിയും
0: പഴയകാല ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. പണ്ടങ്ങനെ ആരെങ്കിലും പാടിയിട്ടുണ്ടോ?
1: പിന്നെ
0: ശോഭനകുമാരി ചേച്ചിനെ മുടി തുമ്പ് കെട്ടിട്ട് നടക്കുമ്പോ ആരെങ്കിലും നീട്ടി പാടിയിട്ടുണ്ടോ?
1: അങ്ങനെയൊന്നും അല്ല, എങ്കിലും അവ ഇഷ്ടമുള്ള ഒരു പാട്ട്.
0: അതന്നെ നിന്ന്

0: മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു സുന്ദരി. നിങ്ങനെ ആരെങ്കിലും പാടിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ
1: അദ്ദേഹം ഷാനിന്റെ കുട്ടിയായിരുന്നു, ഒരു കോളേജിൽ ലെക്ചറായിരുന്നു, ശോഭ എന്ന നടി. എങ്ങനെ ബാലുമഹേന്ദ്ര, അത് നല്ലൊരു ജംഗമാണ്.
0: ബാലുമഹേന്ദ്രയുടെ സിനിമ ആയിരുന്നു,
1: ബാലുമഹേന്ദ്രയുടെ മകള്,
0: മകള്
1: ശോഭ,
0: ശോഭ
1: ശോഭ എന്ന അതിന്റെ നടി. അങ്ങനെ അസുഖം വന്ന് തല ഓപ്പറേഷൻ ചെയ്തു, ശരിക്കും തലമുടിയൊക്കെ. ഈ സുകുമാരൻ പ്രൊഫസറാണ്, തലമുടിയുടെ ഒരു ദുളസി കവിതയിലേക്ക് ചൂടിയാണ് കോളേജിൽ പോയി
0: കാണുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ.
1: ആ അങ്ങനെ ആ ഒരു ഇത്, എനിക്കും ആ പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ പാട്ട് കെ ജെ യേശുദാസ് പാടി, ജി ദേവരാജൻ സംഗീതം പകർന്ന അടിപൊളി ഒരു പാട്ടാണ്.
1: പാട്ടാണ് എപ്പോഴും എന്നെ ആശ്രയിക്കും ഞാൻ പഠിക്കാൻ. എനിക്ക്
0: അപ്പൊ ഇപ്പൊ കേക്കാലോ. പിന്നെ എന്തുണ്ട് വിശേഷം? ഒക്കെ ജോലിക്കൊക്കെ പോകും?
1: ജോലിയൊന്നും ഇല്ല, മൂന്നാല് മാസം വീട്ടിയിരിക്കുന്നു.
0: ജോലി
1: ഇരുന്നിട്ട് എന്നെ വിളിക്കാത്തത് കാരണം ഒരു മൂടില്ല, ജോലിയൊന്നും ഇല്ല, ബാധ്യതകളൊക്കെ കൊണ്ടുപോയാലോ.
0: അപ്പൊ പിന്നെ ജോലിയൊന്നും അന്വേഷിച്ചില്ലേ?
1: ജോലി അന്വേഷിക്കാൻ അവിടെ ഫ്ലാറ്റിലൊക്കെ പോയി എഴുതിയിട്ട് അതൊക്കെ എനിക്ക് ലിഫ്റ്റിലൊക്കെ കയറി പോവാനൊക്കെ പേടി. രണ്ടു ദിവസം പോയി
0: തന്നെ.
1: പിന്നെ അവർ ശമ്പളം ഉണ്ട്, പിന്നെ ഞാൻ അങ്ങ് മടിച്ചു കളഞ്ഞു. കറണ്ടൊക്കെ പോയാ എനിക്ക് പേടി,
0: സെക്യൂരിറ്റിയൊക്കെ പേടി.
1: ഓ ലിഫ്റ്റിന് അകത്തായി പോയാ എനിക്ക് പേടി. അല്ല അതിന് സെക്യൂരിറ്റി വരും വിളിക്കാണെങ്കിൽ എനിക്ക് പേടി.
0: പക്ഷെ ലിഫ്റ്റിലൊക്കെ ആയി പോയാ മിസ്റ്റർ
1: ആശുപത്രിയിലെ മുമ്പ് ഫ്രണ്ടിലാണ്.
0: അത് തന്നെ, ലിഫ്റ്റിലൊക്കെ ആയി പോയാലേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയാലേ, അപ്പൊ അവിടെ ഇരുന്ന് ഉണ്ടാക്കി കഴിക്കാം. മിസ്റ്റർ ബട്ട്ലർ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ അവിടെ തന്നെ ഇരുന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം.
1: നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ലോഡ് ഒരു കെണ്ണായി, അത് കഴിഞ്ഞ് കൊണ്ടുപോയാലേ നമുക്ക് ഷെഡ് ഒഴിയുള്ളൂ.
0: ആ എന്നാലേ അടുത്ത പണി കിട്ടുള്ളൂ.
1: ഇപ്പൊ ജൂബിലേ തുടങ്ങും, നമുക്ക് തൊഴിലുറപ്പ് തുടങ്ങും.
0: എന്നാലും മാക്സിമം മാക്സിമം ശ്രമിക്കണം, ജോലി കിട്ടും. പിന്നല്ലാതെ ഉറപ്പായിട്ട് അടുത്ത് തന്നെ വിളിക്കുമ്പോ ജോലി കിട്ടിയിരിക്കും. ജോലി ജോലി ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന വീട്ടിന്റെ ഫ്രണ്ടില് വല്ല മുളകൊക്കെ നട്ട്
1: എല്ലാം ഉണ്ട്, ചെടികള് നടക്കാം, മുളക്.
0: അതെ, എന്തിലെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തോണ്ടിരുന്നാ മതി.
1: മുളകുണ്ട്, വെണ്ണയുണ്ട്, പിന്നെ തക്കാളി ഉണ്ട്, കായ്മുളകുണ്ട്.
0: അതെ തന്നെ. അപ്പൊ പാട്ട് കേക്കണം.
1: സലാഡ് ചെമ്പരത്തി പടക്ക
0: അതൊക്കെ ഉണ്ടോ വീട്ടില്?
1: അതൊക്കെ.
0: ഓ അത് ശരി.
1: ചെമ്പരത്തി വേല ഐറ്റങ്ങളുണ്ട്, ചെടികൾ വേല
0: ഒരു കർഷകയാണ്.
1: ആരെ വീടായാലും നമ്മൾ പോകുന്നേരം
0: നമ്മള് ഒരു ഉദ്യാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പക്ഷെ
1: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, മഞ്ഞ അത്
0: നേരം അങ്ങനെ സങ്കടം തോന്നുന്ന സമയത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി നിക്കുക, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെ നോക്കുക.
1: നല്ല ഭംഗിയായിട്ട്
0: മഞ്ഞ നല്ല സന്തോഷം വരും.
1: എട്ടര മണി കറക്റ്റ് ആവുമ്പോ മിനി. പിന്നെ എന്തൊരു ജെണ്ടുമല്ലി നിങ്ങൾ പറയണ സൂര്യകാന്തി മഞ്ഞ അടിപൊളി കളർ.
0: സൂര്യകാന്തി, ജെണ്ടുമല്ലി, ജമന്തി എന്നൊക്കെ പറയും.
1: മാങ്ങ ചെടി, പിന്നെ എന്തൊന്ന് കാശിത്തുമ്പ.
0: അവിടെ എല്ലാം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്.
1: ശംഖുപുഷ്പം
0: ഞാൻ ഇതൊക്കെ കണ്ണിൽ കാണുന്നുണ്ട് കേട്ടാ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശോഭനെ നിന്നെ ഓർമ്മ വരും. നമ്മളൊക്കെ ഓർക്കണില്ല, അതൊക്കെ തന്നെ പോലെ.
1: കൊച്ചുമക്കളും അവരൊക്കെ
0: മതി, അത്രയൊക്കെ ഓർത്താ മതി.
1: വെള്ളിയാഴ്ചയിലൊന്നും എടുത്ത് വിളിച്ച് ചുമ്മാ അവള് വേറെ ആരെയാണ് വിളിക്കുന്നത്, പ്ലീസ് പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ അവരെ മക്കളെ സമയമായില്ല. പിന്നെ അവള് ഉറങ്ങി, അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല. തുടരും സിനിമയിലെ പാട്ടിന് വേണ്ടിയാണ് വിളിച്ചത്.
0: അതല്ലല്ലോ, ഇന്ന് സുന്ദരിയല്ല,
1: എനിക്ക് ഇന്ന് ശാലിനിയുണ്ട്.
0: അത് അവിടെ ഇരുന്ന് സ്വസ്ഥമായി ആ പൂക്കളെയൊക്കെ കണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഈ പാട്ട് കേൾക്കൂ.
1: അതെ, സാറിന് എല്ലാരെയും സ്റ്റുഡിയോയിൽ എല്ലാരും തിരക്കിയതായിട്ട് പറയണം. കൊറേ ദിവസം പിന്നെ എന്റെ ലില്ലി അമ്മയുടെ ഒരു വിവരം
0: ലില്ലിയമ്മയൊക്കെ വിളിക്കും.
1: എന്നാലും ഒരുപാട്
0: നാളായിട്ട്
1: അതാണ് ഞാൻ അവിടെ പേരൂർക്കട പോയപ്പോ കൊടപ്പന കൊന്നില്ല ഓട്ടോ കയ്യപ്പിച്ചാറ്. പിന്നെ എവിടെ ആരെന്നും പറയും ചോദിക്കും.
0: അത് തന്നെ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ചേരും.
1: ഓഫീസിൽ എഴുതി ഇടാൻ പോയപ്പോഴും മാർക്കറ്റിന്റെ ഫ്രണ്ട് ഉല്ലാസയ എന്ന് പറയുന്ന ഒരു ഓഫീസില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു കുടത്തിനെ കുന്നു, അത് അവര് ജോലിക്കൊക്കെ പോണെങ്കിൽ ജോലിച്ച് പോവാ ഓട്ടോകാരൻ്റെ പറയും, പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിട്ട് കൊഞ്ഞമംഗലാ. അപ്പോഴും പിന്നെ മന്ദോത്തിയായി പോയി.
0: അപ്പൊ അങ്ങനെയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട, സാഹസികതകളൊന്നും വേണം. അപ്പൊ എന്തായാലും ലില്ലിയമ്മ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ലില്ലിയമ്മ ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കേണ്ടതാകുന്നു. കുറിഞ്ഞിലക്കൂട്
1: അവർക്ക് പിന്നെ നമ്മുടെ കണ്ണാസായി കേൾക്കുന്ന എല്ലാ സ്വാഭാവികം.
0: ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ സുന്ദരി പിടിച്ചോളൂ,
1: പിടിച്ചോളൂ.
0: ശരി, ഓക്കെ, ഓക്കെ, വെൽക്കം. പൂക്കൾ തത്സമയ പരിപാടിയിൽ ശോഭനകുമാരി ചേച്ചിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അങ്ങനെ കുറേ നാളുകളായി വിളിച്ചിട്ട് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്ത സങ്കടത്തിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ചെടികളും കൃഷിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ സുന്ദരി നീ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്നുള്ള പാട്ട് പോക്കുവയിലൂടെ നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891848912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: കുക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഒരു പകൽ കൂടി ഇതാ മെല്ലെ മാഞ്ഞു പോവുകയാണ്. നമ്മൾ നടന്നു പോയ ഈ പകലിനൊപ്പം നമ്മൾ കൊതിച്ച ഒരുപാട് കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പരസ്പരം നമുക്ക് ഇഷ്ടവിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ആ, ഗുഡ് ഈവനിങ്. ആരാ?
1: പഞ്ചാബ് പള്ളി.
0: ആ, പറഞ്ഞോളൂ.
1: അല്ലേ?
0: ആ, അതെ, പറഞ്ഞോളൂ.
1: ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
0: ചോദിച്ചോളൂ.
1: ഇതിനകത്ത് എത്ര ദിവസം കൂടുമ്പോഴാണ്
0: എന്താ
1: ഇതിനകത്ത് എത്ര ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് വിളിക്കേണ്ടത്?
0: ആഴ്ചയില് ഒരു രണ്ടാഴ്ചയില് ഒരിക്കലൊക്കെ ആണെങ്കിൽ നല്ലത്. അപ്പൊ പുതിയ ആൾക്കാർക്കുള്ള അവസരം കിട്ടും.
1: ഒരാഴ്ച കൂടി ഇരിക്കുമ്പോ
0: രണ്ടാഴ്ചയിലൊരിക്കൽ വിളിക്കുന്നതാവും നല്ലത്. അപ്പൊ പുതിയ ആൾക്കാർക്കും കൂടെ വിളിക്കാനുള്ള ഒരു അവസരം കിട്ടും.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാണ് വേണ്ടേ?
1: ചന്ദ്രകാന്തത്തിലെ കണ്ണനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യ ഭാവന.
0: അഭിനന്ദനം.
1: ആ, അഭിനന്ദനം.
0: എന്താണെന്ന് അങ്ങനെ ഒരു പാട്ട്?
1: ഇന്നലെ സ്ത്രീകൾക്കെല്ലാം കിട്ടിയില്ലേ സംവരണം? കിട്ടിയില്ലയോ?
0: എന്താ കിട്ടിയേ?
1: പിന്നെ പ്രിയദർശിനി ബസ്സിനകത്ത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ. അതിന്റെ ഒരു സന്തോഷത്തില്ല ഞാൻ വിളിച്ചത്.
0: അതുകൊണ്ടാണ് എല്ലാവർക്കും അഭിനന്ദനം
1: പറയുന്നത്. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ടേ പാട്ട്?
0: ആർക്കാ ഡെഡിക്കേഷൻ?
1: ശിവ കുമരകം, പിന്നെ പ്രീത തോമയ്ക്കല്, പിന്നെ ആനന്ദം ബിലാരൂര്, പിന്നെ മേഡത്തിനും, പിന്നെ പി വി മുഹമ്മദ് വടക്കേവാലും ഒരു പാലക്കാട്.
0: ഇവർക്കെല്ലാവർക്കും ആയിട്ട് നമുക്ക് കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ എന്നുള്ള പാട്ട് ആസ്വദിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.
1: ഓക്കെ.
0: പോക്കുവിൽ തത്സമയ പരിപാടിയിൽ അബ്ദുൽ സലാമാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്, കരുനാഗപ്പള്ളിയിൽ നിന്നും. അപ്പോൾ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവിലൂടെ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ശരിയാണ്, അതൊരു ചിപ്പിയിൽ വീണാൽ വൈഡൂര്യമാകുന്നു, പൂവിൽ വീണാൽ പരാഗമാകുന്നു. തുടരുത്, എടുത്തെറിയരുത്. ഇന്ദ്രനദായുധമാക്കി.

0: ഓക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. കാത്തിരിപ്പുകൾ എപ്പോഴും നമുക്ക് മനോഹരമായിട്ടാണ് അനുഭവപ്പെടുക. കരിഞ്ഞുണങ്ങിയ വേനലിനൊടുവിൽ പെയ്യുന്ന ആദ്യ മഴയ്ക്കായുള്ള കാത്തിരിപ്പ്, പ്രിയപ്പെട്ട ഒരാളിൽ നിന്നുതിരുന്ന ഒരൊറ്റ വരി സന്ദേശത്തിനായുള്ള കാത്തിരിപ്പ്, എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷയുടെ ഒരു കാത്തിരിപ്പ്, അതുപോലെ കാത്തിരിക്കുന്ന ഈ ഒരു പോക്കുവെയിൽ വേളയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം ടീച്ചറെ. സുലേഖ അയനിക്കോട്, മലപ്പുറം.
0: ആ, പറഞ്ഞോളൂ.
1: കുറച്ചായി വിളിച്ചിട്ട്.
0: ആ, എന്താ വിളിക്കാത്തെ?
1: എന്താന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചറുടെ നേരത്തെ പറഞ്ഞ പുതിയ ആൾക്കാരൊക്കെ വിളിക്കട്ടെ, ഞാനും അത് വിചാരിച്ചു. എപ്പൊ വിളിച്ചാലും ഇതിൽ കിട്ടും അറിയാം. നമ്മൾ എത്ര തവണ വിളിച്ചതാണ്, എപ്പോ വേണമെങ്കിലും വിളിക്കും ചെയ്യാം.
0: നമ്മൾക്ക് മാത്രമാണ് അതിന്റെ മാജിക് അറിയാവുന്ന.
1: അതാണ് നമ്മക്കിതിൽ എപ്പൊ വിളിക്കണം തോന്നിയ. ഞാനിപ്പോ ഇന്നിപ്പത് ഇങ്ങനെ കേട്ടു തുടങ്ങിയപ്പോ ടീച്ചർ പറഞ്ഞു കുറെ ഇടയ്ക്ക് രണ്ടാഴ്ച കഴിയുമ്പോ. ഞാൻ ഇപ്പൊ രണ്ട് മാസമായി വിളിച്ചിട്ട് തോന്നുന്നുണ്ട്.
0: രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാനല്ല ഞാൻ പറഞ്ഞ, എപ്പൊ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു.
1: അതെ അതെ അതെ അതെ, സംഗതി മനസ്സിലായി. അത് ടീച്ചർ പറഞ്ഞു പുതിയ ആളുകൾക്ക് ഒരു അവസരം കിട്ടട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മനഃപൂർവ്വം ടീച്ചറൊന്നും പറയാതെ ഞാൻ സ്വയം അങ്ങനെ തീരുമാനിച്ച. പിന്നെ രണ്ട് വിയോജിപ്പുണ്ട്. ഒന്ന്, സ്ത്രീയെ കണ്ണുനീർ തുള്ളിയോട് ആരാണ് ഉപമിച്ചതെന്ന് അറിയില്ല. എന്തായാലും അയാൾ പൊട്ടത്തരാണാ പറഞ്ഞത്. സ്ത്രീ കണ്ണുനീർ തുള്ളിയൊന്നുമല്ല, ഒരിക്കലും അല്ല. ഞാനതിനൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്ത്രീ ജ്വാലാമുഖമായി പറന്നുയർന്ന
0: കൊടുങ്കാറ്റാണ്. സ്ത്രീകളാണ് പോരാളികൾ,
1: അതാണ്.
0: പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്.
1: ഏതൊരു കാര്യത്തിന്റെ ഒരു വ്യക്തിന്റെയും ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടോ, അതിന്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഉണ്ടാവും. അമ്മയാവാം, പെങ്ങളാവാം, ഭാര്യയാവാം, കാമുകിയാവാം, ആരായാലും സ്ത്രീ ഉണ്ടാവും.
0: ഒറ്റയ്ക്ക് ജീവിതം കരിപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് സ്ത്രീയാണ്,
1: ഒരു സംശയമില്ല. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ ഈ സ്ത്രീകളോട് എനിക്ക് വലിയ ബഹുമാനം.
0: പുരുഷന്മാർക്ക് ഇത്തിരി ഡിപെൻഡൻസി കൂടുതലാണ്, ആശ്രിതത്വം.
1: തീർച്ചയായിട്ടും
0: ഒന്നുമില്ലെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു ആശ്രിതത്വം ഉണ്ട്,
1: സ്വാഭാവികമാണ്.
0: സ്ത്രീ പുറത്തു പോയും ജോലിയും വീട്ടിനകത്ത്.
1: സ്ത്രീയെ കണ്ണുനീർ തുള്ളിയോട് ഉപമിച്ചത് എന്തായാലും ശരിയല്ല എന്നൊരു അഭിപ്രായം.
0: അതാണ്, സ്ത്രീ വീട്ടിനകത്തും ജോലിയും പുറത്തു പോയും ജോലിയും, അതോടൊപ്പം കുഞ്ഞുങ്ങളെ നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും.
1: ആ സേവനം ഈ രാജ്യത്ത് ഒരു വ്യക്തി എത്ര വലിയ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണെങ്കിലും ഒരു സ്ത്രീ ചെയ്യുന്ന ആ സേവനം ഇവിടെ ചെയ്യണില്ല, ഒരു പുരുഷനും ചെയ്യണില്ല. അത് ഉറപ്പാണ്. നമ്മളെ വീട്ടിലെ അനുഭവം മാത്രം എടുത്തു നോക്കിയാൽ മതി. അതാണ് ഒന്നാമത്തെ വിയോജിപ്പ്. രണ്ടാമത്തെ വിയോജിപ്പ്, സ്ത്രീകൾക്ക് KSRTC യാത്രാ സൗജന്യം നൽകിയതാണ് നല്ല കാര്യം. പക്ഷെ ഒരു 10-33 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ മാസം കിട്ടി, അത് നിർത്തലാക്കിയിട്ടാണ് ഈ സൗജന്യം. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൂടെ കൊടുത്തിട്ട് സൗജന്യം കൊടുക്കുകയാണെങ്കിൽ, കാരണം ഈ യാത്ര നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ. പക്ഷെ 1000 ഈ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് ആവശ്യമായിരുന്നു എല്ലാവർക്കും. അപ്പൊ അതിനോട് അങ്ങനെ. അപ്പൊ രണ്ട് വിയോജിപ്പാണ്. ഒന്ന്, സ്ത്രീ കണ്ണുനീർ തുള്ളിയല്ല, സ്ത്രീ പിന്നെ കൊടുങ്കാറ്റാണ്.
0: കൊടുങ്കാറ്റെന്നല്ല,
1: അങ്ങനെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ എന്താ പറയാ, സ്ത്രീകളില്ലെങ്കിൽ ഈ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കൂല. പുരുഷനില്ലെങ്കിൽ ചിലപ്പോ നിലനിന്നൊക്കെ വരും. അപ്പൊ
0: ഏത് റോളും എടുക്കാൻ പറ്റുന്ന ആളാണ്.
1: അതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം.
0: അവർക്ക് അച്ഛന്റെ സ്ഥാനവും അമ്മയുടെ സ്ഥാനവും സഹോദരന്റെ എല്ലാം ഏറ്റെടുക്കാൻ പറ്റും.
1: ഏത് മേഖലയിലും സ്ത്രീകൾ പണ്ട് അവരെ അടിച്ചമർത്തി, ആരൊക്കെയോ അവരെ കൂടി അടിച്ചമർത്തി. ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ അടിമപ്പെട്ടവളാണ്, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവളാണ്. അങ്ങനെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ പുതിയ തലമുറ കല്യാണം ആലോചിക്കുമ്പോ അവരിങ്ങോട്ട് ഡിമാൻഡ് വെക്കാണ്, അവരുടെ വ്യക്തിപരമായ കാര്യം, സ്വാതന്ത്ര്യം, അവരുടെ കാര്യങ്ങളൊക്കെ. അത് ആ ഒരു ലെവലിലേക്ക് സ്ത്രീ ഉയർന്നു വന്നു. അത് നല്ലൊരു കാര്യമാണ്, നമ്മളതിന് സപ്പോർട്ട് ചെയ്യണം. എന്റെ മോളുണ്ട്, എന്റെ മോളെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പൊ അവളിപ്പോ കോളേജ് അഡ്മിഷന് വേണ്ടി ഇത് ഓൺലൈനിൽ കൊടുത്തിട്ടിരിക്കുക. അപ്പൊ 1-2 ആൾക്കാർ 18 വയസ്സായ കല്യാണം നടത്തുന്നില്ല. അപ്പൊ അവള് പോയി പണി വെക്കാൻ അവൾ തന്നെ പറയണം. ഞാൻ ഇതൊരു തീരുമാനമായിട്ട് ഞാൻ അതിൽ ഇടപെട്ടതന്നെയല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ അവളോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് അവള് പറയാണ് ആ ഞാൻ കല്യാണം കഴിക്കാന്നാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു.
0: ആ
1: ഞാനത് പറഞ്ഞു, കാരണം അവളെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. അവൾക്ക് കല്യാണത്തിനാണ് താല്പര്യമെങ്കിൽ നമ്മൾ അവളെ എതിർക്കാനും പാടില്ല. എന്നോട് ഒന്ന് ഒരു 3-4 പേര് 2-3 പേര് നേരിട്ട് 1-2 പേര് ഫോണിലൊക്കെ വിളിച്ചിട്ട് നിന്റെ മോക്ക് 18 ആയി ആയോ. അപ്പൊ ഇവര് അന്വേഷണം ടീമുണ്ട്, ഓരോ പെൺകുട്ടികളെ വയസ്സ് അന്വേഷണം. അപ്പൊ ഞാൻ പറഞ്ഞു അവൾക്ക് 18 ആയി, ജൂണിൽ ഏപ്രിലില് 18 ആയി, എന്ത് കല്യാണം നടത്തുന്നു വെച്ചാൽ അത് അവളോട് ചോദിക്കണം. ആ ഇത്രയും കാലം ഞാൻ അവളോട് ചോദിക്കാതെ അവൾ ഓരോ കാര്യം ഞാൻ ചെയ്തോണ്ട്, ഇനി അവളോട് ചോദിക്കണം. കാരണം അവൾക്ക് 18 വയസ്സായി. അപ്പൊ അവളെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അത് എന്റെ പേരിൽ. അത് ഞാൻ അവളെ പേർക്ക് മാറ്റി അവളെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞു, സാറേ അവൾക്ക് 18 ആയിട്ടുണ്ട്, ഇനി അവളെ ഇടപാടൊക്കെ അവള് നടത്തട്ടെ. അപ്പൊ ആ അക്കൗണ്ട് ഞാൻ അവളെ പേർക്ക് തന്നെ മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു അവളോട് ചോദിക്കാൻ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് അവളോട് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവള് ഞാൻ ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ട് എന്റെ മനസ്സിൽ, അത് നടക്കും നോക്കട്ടെ കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് പറഞ്ഞു.
0: ശരി ശരി, നല്ല നല്ല നല്ല ആശയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് പാട്ടാണ് വേണ്ടേ?
1: ഞാൻ ചോദിച്ച പാട്ടിന് ജ്വാലാമുഖമായി പറന്നുയർന്ന കൊടുങ്കാറ്റാണ്,
0: കൊടുങ്കാറ്റാണ് ഈ സ്ത്രീഭാവം.
1: അതന്നെ
0: ശരി. എല്ലാ എല്ലാ പോരാളികളായ സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം.
1: ഓക്കെ, തീർച്ചയായിട്ടും.
0: ഓക്കെ ഓക്കെ. പോക്കുകൾ തത്സമയ പരിപാടിയിൽ സുലൈ അയനിക്കോടാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പോൾ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങളിലൂടെയാണ് ഇങ്ങനെ കടന്നുപോയത്. എന്തായാലും സ്ത്രീ ഒരു അബലയോ ചബലയോ അല്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. വളരെ സന്തോഷം. ജ്വാലാമുഖമായി പറന്നു പൊങ്ങും മറന്നുപോയി ഈ സ്ത്രീ ജന്മം, സ്ത്രീഭാവം എന്ന് തുടങ്ങുന്ന വളരെ ശക്തമായ ഒരു സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ സങ്കടങ്ങളുടെ കറുപ്പ് പടരുമ്പോഴും തൊട്ടപ്പുറത്ത് സന്തോഷത്തിൻ്റെ ഒരു പൊൻവെളിച്ചം എപ്പോഴും ബാക്കിയുണ്ടാവും. ഇരുളിലേക്ക് മറയും മുമ്പ് ആകാശത്തിന് ഭംഗി കൂട്ടുന്ന ഈ പൂക്കുവയിൽ പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പ്രകാശിക്കുവാൻ കഴിയണം. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ്? അരനാട് നിന്ന് ശോഭന. പറഞ്ഞോളൂ.
1: മുൻപ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്നോ എനിക്ക് ഓർമ്മ.
0: കൊറേ കാലമായാ വിളിച്ചിട്ട്.
1: എനിക്കിന്നൊരു പാട്ട് വേണം മാഡം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: സിനിമയെന്ന് ഓർമ്മയില്ല, കാരണം ഞാൻ ചെറിയ എനിക്കൊരു ചെറിയൊരു അസുഖമുണ്ട്. ഓർമ്മയിൽ നിൽക്കുന്ന അസുഖമില്ല, അതുകൊണ്ടാണ് ഓർമ്മ. പാട്ടാണെന്നറിയാം? പാട്ടറിയാം.
0: പാട്ട് പറയണം.
1: പിന്നെ സാർ പാടിയതാണേ, സ്വർഗം താണിറങ്ങി വന്നതോ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
0: സ്വർഗം താണിറങ്ങി വന്നതോ, ആ പാട്ടാണ്.
1: ആ പാട്ടാണ്.
0: പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ?
1: വിശേഷം അങ്ങനെ പോണു മാഡം.
0: വയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
1: വയ്യാതിരിക്കുന്നുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ, ഒത്തിരി ഒത്തിരി ദുഃഖങ്ങളുണ്ട്. റേഡിയോയിലൂടെ പറഞ്ഞറിയിക്കാൻ
0: പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദുഃഖങ്ങൾ മാത്രമാണ് ഇപ്പം ഉള്ളത്. സന്തോഷകരമായ ഈ പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? പാട്ട് കേൾക്കാം. വീട്ടില് ജോലിയൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്ക് തന്നെയാണോ? മറവി ഒരു പ്രശ്നമാകുന്നുണ്ടോ?
1: മറവിയല്ല മാഡം, ഈ ജോലി ചെയ്യാൻ ചില ദിവസം തോന്നുന്നില്ല, ഒരു വിഷം അങ്ങനെ ഒരു ആയി പോകുന്നു. അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചെല്ലുമ്പോ പിന്നെ എന്റെ ഹസ്ബൻഡ് പറയും ഇങ്ങനെയാണെന്ന് പറയും. സൈക്യാട്രി സാറിന്റെ പേഷ്യന്റ് ആണ് ഞാൻ. അപ്പൊ പറയുമ്പോള് മെഡിസിൻ ഒക്കെ മാറ്റി തരും. പിന്നെ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അങ്ങ് കുഴപ്പമൊന്നും
0: തോന്നുന്നു, ഹാപ്പി
1: ആയിട്ട് പോകും. പിന്നീട് ചില നേരത്തെ ഈ ആത്മഹത്യ പ്രവണത വരും.
0: ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരും,
1: ചിന്തകൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ വന്നാണ് എന്നെ ആദ്യം അഡ്മിറ്റ് ആക്കിയത്.
0: ഓ ശരി.
1: പിന്നെ അടങ്ങും, പിന്നെ ചെല്ലുമ്പം പറയുമ്പോ മാറ്റി തരുമ്പോ അത് മാറും,
0: വ്യത്യാസം വരും.
1: എന്തായാലും എന്റെ രണ്ടാമത്തെ സഹോദരൻ മരിച്ചിട്ട് 4 വർഷം പൂർത്തിയാകുന്നു.
0: ആ ദിവസമാണ്
1: ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടൊക്കെ കേൾക്കാനേ. പാട്ട് പാടുമ്പോൾ താളം പിടിച്ചിരിക്കുന്നു, സുഖമല്ലാതായിട്ടും താളം പിടിപ്പിന് കുറവില്ലായിരുന്നു.
0: എന്തായിരുന്നു സഹോദരന്റെ പേര്?
1: ശിവാനന്ദൻ.
0: ശിവാനന്ദൻ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ ഇനി പാട്ട് ചോദിക്കണേ?
1: അതെ,
0: അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: അതെ മാഡം, ഓർമ്മകൾ തന്നെയാണ്.
0: ഓക്കെ. അപ്പൊ സ്വർഗം താണിറങ്ങി വന്നതോ, ടെൻഷനൊക്കെ മാറ്റ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുണ്ടോ?
1: ചില നേരത്ത് തോന്നും മാഡം, ഞാൻ പറഞ്ഞ ചില നേരത്ത് തോന്നൂല്ല.
0: ചില നേരത്ത് ഒന്നും തോന്നൂല്ല.
1: ഇല്ല,
0: ഒറ്റയിരിപ്പങ്ങിരിക്കും.
1: അങ്ങനെ ഇരിക്കും, ചിലപ്പം കരയും. ഒറ്റയ്ക്ക് ഇരുന്നാലും സങ്കടം വരും, കരയും. ഞാൻ വിളി ഉറക്കും. ഈ കോവിലിന്റെ റിക്കാർഡിനെക്കാൾ കുറച്ചായിരുന്നു ഞാൻ കരഞ്ഞോണ്ടിരുന്നത്.
0: എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ. എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ.
1: അതെ, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു അന്ന്.
0: മരുന്നൊക്കെ മുടങ്ങാതെ കഴിച്ച് കൃത്യമായ ഡോക്ടറെ ഒക്കെ കണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോണം.
1: അപ്പൊ
0: എല്ലാം ശരിയാവും, കൊറേ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പൊ ഇപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാമോ? ഓക്കെ ശരി. വനദേവത എന്ന ചിത്രത്തിലെ പാട്ടാണ് സ്വർഗം താണിറങ്ങി വന്നതോ. യൂസഫ് അലി കേച്ചേരി എഴുതിയ ഈ പാട്ട് യേശുദാസാണ്, കെ ജെ യേശുദാസാണ് പാടിയിരിക്കുന്നത്. അപ്പം ആ ഒരു ഗാനം നമുക്ക് ഇപ്പോൾ വിളിച്ച ശോഭ ചേച്ചിയുടെ സഹോദരന് വേണ്ടിയിട്ടാണ് ഈ പാട്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891779912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടുതൽ തിളക്കത്തോടെ ഒരു പുലരി വരാൻ വേണ്ടിയാണ് സന്ധ്യ മാഞ്ഞു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഠിനമായ സമയവും ഇതുപോലെ തന്നെ കടന്നു പോകും. ഇരുണ്ട രാത്രികൾക്ക് ശേഷം എപ്പോഴും വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ തളരാതിരിക്കാൻ നമ്മൾ ഏവരും വളരെ കാര്യമായി ശ്രദ്ധിക്കണം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കോളുകൾ പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മൾ നമ്മുടെ കോള് കട്ടായിപ്പോയി. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മുണ്ടേലയിൽ നിന്ന് വിലാസിനി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിലാസിനി അമ്മ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളാണ്, നമ്മുടെ റേഡിയോയുടെ ഒരു പ്രിയ ശ്രോതാവ് കൂടിയാണ്. അപ്പോൾ വിലാസിനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത പോക്കുവയിലൂടെ നമുക്ക് വിലാസിനി അമ്മയ്ക്ക് വേണ്ടി, വിലാസിനി അമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ, സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കുറച്ച് കരയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കരച്ചിലൊന്നിനും ഒരു പരിഹാരമല്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഉള്ളിലെ ഭാരം ഇറക്കി വയ്ക്കാൻ അതുപോലെ ഒരു നല്ല ഔഷധമില്ല. തീർച്ചയായും അത് കഴിയുമ്പോൾ മനസ്സ് അല്പം ശാന്തമാകും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, വർത്തമാനങ്ങളും ഒക്കെ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ഗുഡ് ഈവനിങ്. റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കാവോ?
1: ഹലോ,
0: ആ കേക്കാവോ?
1: ഓ
0: ശരി ശരി, ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് കൃഷ്ണ മാമേ വിശേഷങ്ങൾ? മഴയൊക്കെ മാറി, കുറച്ച് വെയിലുണ്ട്. ഡ്രസ്സൊക്കെ ഉണങ്ങി വരാനുള്ള വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുന്നു. ശരി, ഇന്ന് ഏത് പാട്ട്? ആ സുഖമാണല്ലോ, സുഖമായിട്ടിരിക്കുന്നു. ഉച്ചഭക്ഷണം ഉച്ചയ്ക്കല്ലേ, ഇന്ന് ഇപ്പൊ വൈകുന്നേരമായില്ലേ? ഇപ്പൊ ചായ കുടിക്കാനുള്ള സമയമായി വരുന്നു. ചായ കുടിക്കാനുള്ള സമയത്ത് ചായ കുടിക്കണം, ചോറ് കഴിക്കാനുള്ള സമയത്ത് ചോറ് കഴിക്കണം. ചില ആൾക്കാർ അങ്ങനെ അല്ല, രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കും, ഉച്ചത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അവിടെ ഫുഡൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. വേറെ ആരൊക്കെ ഉള്ള വീട്ടില്? മക്കളൊക്കെയോ?
1: മോള് മോളെ വീട്ടിലാണ്, പനിക്ക് വിടുന്ന സുവർണ ഇന്നാൾ വിളിച്ചപ്പോഴ കിട്ടി.
0: അതെ അതെ.
1: എന്റെ മോൻ സുഭാഷ് അമ്മ ഭാര്യ വീട്ടില്.
0: അതെ അതെ, പറഞ്ഞിട്ടുണ്ടല്ലോ.
1: ഓ, പണിക്ക് പോയിരിക്കുന്നു. പേർക്കിട
0: ജോലിക്ക് പോയിരിക്കുന്ന?
1: ഓ, ജോലിക്ക് പോയിരിക്കുന്നു.
0: ഇടയ്ക്ക് അമ്മയെ കാണാനൊക്കെ വരുമല്ലോ?
1: ഓ, എന്നെ കാണാൻ വരും മേഡം. ഇന്നലെയും വന്നു.
0: ഇന്നലെയും വന്നു. ശരി,
1: സാധിക്കും വിശേഷങ്ങള്.
0: ഓ, എന്നാലും വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പൊ കൂട്ട് റേഡിയോ ആണ്.
1: ഞാൻ പാട്ട് കേട്ടോണ്ട് ഇങ്ങനെയും ജോലി ചെയ്യും.
0: തൊട്ടടുത്ത് കൂട്ടുകാരൊന്നും ഇല്ലേ?
1: ഓ, അയൽവക്കാരൊക്കെ ഉണ്ട്.
0: അവരടുത്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യൂലേ?
1: ഓ, പോകുന്നേ.
0: അവരിങ്ങോട്ടും ഒക്കെ വരും?
1: ഓ, ഇങ്ങോട്ടും വരും.
0: ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരിക്കും.
1: ആരെയും കാണാൻ പറ്റില്ല മാഡം. ഈ സ്കൂളിന്റെ താഴെ ഒരു മൂലേറ്റവും രാവിലെ ജോലിക്കൊക്കെ പോകും.
0: ആൾക്കാരെയും കാണാൻ കിട്ടുന്നില്ല.
1: ശരിക്കും വേണ്ട പാട്ട് പിന്നെ ചന്ദ്രികയിലും ചന്ദ്രകാന്ത പാട്ട് എഴുതിയത് ആരാണ് ചോദിച്ച ഓർമ്മയില്ല. പിന്നെ ത് നമ്മളെ കരുണാസായിലുള്ള എല്ലാ സാധാക്കൾക്കും മേഡത്തിനും ഓഫീസിലുള്ള എല്ലാവർക്കും എനിക്കും എന്റെ മക്കൾക്ക് കൊച്ചു മക്കൾക്ക് കൃഷ്ണയുണ്ട്, കൃഷ്ണപ്രിയ, പിന്നെ മകള് സുവർണ, മകൻ സുഭാഷ്, പിന്നെ എന്റെ ബന്ധുക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി,
0: നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി. അത് ശരി, നാട്ടുകാർക്കായിട്ട് ഒരാൾ പാട്ട് വയ്ക്കുന്നത് ആദ്യമായിട്ടാണ്. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ പാട്ടാണ്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം.
1: ഞാൻ നേരത്തെ വേറൊരു പാട്ട് ചോദിച്ച അപ്പോഴും ഫോൺ കട്ടായി പോയി. അത് ഇതില്ല നാടകഗാനം പറഞ്ഞു.
0: ശരി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ബൈ. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് കൃഷ്ണമ്മയാണ്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കേൾക്കാം. വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

കൂക്കുവയലിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. തുളസേരൻ പഴഞ്ചിറയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിലെ മനോഹരി നിൻ മനോരഥത്തിൽ എന്നുള്ള പാട്ട് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്, ഈ പാട്ട് ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് തുളസേരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തായി തുളസേരൻ ആവശ്യപ്പെട്ട ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

ഉഗവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിത്യയാണ്, കല്ലമ്പാറ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പറയാൻ മറന്ന പരിഭവങ്ങൾ, കൊട്ടാരം വൈദ്യൻ എന്ന ചിത്രത്തിലെ ഗാനം. ഹസ്ബൻഡ് സുജിത്തിന് വേണ്ടിയിട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പാട്ട് പോക്കുവയിലൂടെ അടുത്ത ഗാനമായി നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, നമസ്കാരം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഒരു പാട്ട് വേണം.
0: ആരായിരുന്നു പാട്ട് ചോദിക്കുന്നത്?
1: വത്സലയാണ്.
0: ആ വത്സലയാണ്, ഉത്തരം കൂടുന്നതാണ്, പറഞ്ഞോളൂ. സുഖമാണ്. ഏത് പാട്ടാണ് വേണ്ടേ?
1: മണപാട്ടിയിലെ അഷ്ടമുടി കായലിലെ അന്നം നടത്തോണിയിൽ.
0: രണ്ടുപേര് പാടു, കേൾക്കട്ടെ. മണവാട്ടിയാണ്, ആണ് മണവാട്ടി സിനിമയിലെ പാട്ട് തന്നെ. അഷ്ടമുടി കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ? ആണോ? താങ്ക് യു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്നെ നിനക്കിഷ്ടമാണോ?
1: ഇഷ്ടമാണോ?
0: ശരി, വളരെ സന്തോഷം. എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണോ? ആ താങ്ക് യു വെരി മച്ച്. എന്നെ ഓർത്തല്ലോ, എനിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തല്ലോ.
1: നമുക്ക് കൊടുക്കാനും വാങ്ങാനൊന്നും
0: ഇല്ല, നിറഞ്ഞ ഒരു ഒരു വലിയ കുട നിറച്ച് സ്നേഹമാണ് തരാനുള്ളത്.
1: അതെ,
0: തീർച്ചയായും നമ്മളത് ഇവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലിരുന്ന് ശ്രോതാക്കൾ തരുന്ന ഈ ഒരു നിറഞ്ഞ സ്നേഹമാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം. അതുകൊണ്ടാണ് ഈ പോക്കുവയിൽ ഇങ്ങനെ
1: പോണത്.
0: എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വാക്കുകളും വർത്തമാനങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. പക്ഷെ ഒഴുകി ഒഴുകി ഒഴുകി ഈ പുഴ എവിടെ ചേരും എന്നുള്ളതാണ് വിഷയം. പിന്നെ അവിടെയൊക്കെ ഉത്തരം കൂടെ ഒക്കെ എന്തുണ്ട് ഇപ്പൊ വിശേഷം? അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഉണക്കി എടുക്കാം. അത് വേണമല്ലോ. അതാണ് മഴ വരുമ്പോ ഇങ്ങനെ മഴയെ പ്രാകുകയും വെയിൽ വരുമ്പോ വെയിലിനെ പ്രാകുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ഒക്കെ ഒരു സുഖം. പ്രാവ് എല്ലാരും പ്രാവു.
1: ഞാൻ
0: വിഷമമായാലും സങ്കടമായാലും വെയിലായാലും മഴയായാലും കാറ്റായാലും സ്വീകരിക്കും. അതാണ് എല്ലാം നമ്മൾ അതുമായിട്ട് എന്താണ് ഒരു ഒരു ഒരു താതാത്മ്യം പ്രാപിച്ചു പോയാലേ പറ്റൂ. പൊരുത്തപ്പെടണം, കറക്റ്റ്. ആ വാക്ക് എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറച്ചുകൂടെ വലിയ വാക്കിലേക്ക് അങ്ങ് പോയി. പോട്ടെ, എന്ത് വിഷമങ്ങൾ വന്നാലും നമ്മൾ പൊരുത്തപ്പെടണം, അതാണ് അതിന്റെ ശരി. കാരണം മനുഷ്യരാണോ സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മൃഗങ്ങളാകുമ്പോ അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് സങ്കടം അറിഞ്ഞുകൂടാ, സന്തോഷം അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളെ പെറ്റ് അനിമൽസിനൊക്കെ അറിയാം. നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കൊക്കെ അത് അറിയാൻ പറ്റും. കാരണം അവരോട് അവരുടെ സഹവാസം എപ്പോഴും നമ്മൾ
1: അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു.
0: നമ്മളെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ടി. ചില നേരം മനുഷ്യരെക്കാൾ ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെയാണ്
1: എല്ലായിടത്തും ഇങ്ങനെ ഓടിപ്പോ നടന്നു.

0: അതെ തന്നെ,
1: നമ്മൾ എന്തെല്ലാം ഒക്കെ വിളിച്ചു പറയുമെന്ന് കേട്ടോ അറിയാൻ വയ്യ.
0: അറിയാൻ വയ്യ.
1: അതെ, അങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. എന്താണ് ഡോഗ്സിന്റെ പേര്?
0: നമ്മൾ കരുമാ കരുമാന്ന് വിളിക്കും, കറുത്ത പട്ടിയായാലും കരുമാന്ന് വിളിക്കും.
1: രണ്ടും കറുപ്പാണോ? ഓ, കരിമൻ ടു.
0: അമ്മയും മോനാണ്.
1: കരിമനും കരിമിയും.
0: കരിമി
1: അങ്ങനെ വിളിച്ചോട്ടെ. ഇപ്പൊ ഇതൊക്കെ എന്താണ്, ബോഡി ഷേമിംഗ് ആണ്, അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. പണ്ടൊക്കെയാണ് അങ്ങനെ വിളിക്കുമായിരുന്നു. എല്ലാരും ആരും കേട്ടില്ല, കറക്റ്റ്. ലോകത്തുള്ള സകലമായ ആൾക്കാരും കേട്ടു. അതാണ് ഇപ്പൊ നാട്ടിലുള്ള മൊത്തം ആൾക്കാരും അറിഞ്ഞു. അതന്നെ പിടിച്ചകത്തടേ ഉള്ളൂ, ബോഡി ഷേമിംഗ് നടത്തിയെന്നും പറഞ്ഞു. ശരി, ഫുഡൊക്കെ കഴിഞ്ഞോ? നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കോളറാണ്, അപ്പൊ നമുക്ക് ഓളങ്ങൾ. ആർക്കാ?
0: എന്റെ ടീച്ചറിന്, സാറിന്,
1: ആതിരപ്പിള്ളക്ക്. ശരി, ആതിരപ്പിള്ള. ശരി,
0: ആതിരപ്പിള്ളയിലെ എല്ലാ പാട്ടുകളും അങ്ങ് നോക്കിയത് അതിന് കൊടുക്കണ്ടേ?
1: ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണേ. പാട്ടൊക്കെ ചോദിക്കുമ്പോ കൃത്യമായി തെരഞ്ഞെടുത്ത് തരുന്നത് ആതിരയാണ്. പിന്നെ തീർച്ചയായിട്ടും കൊടുക്കണം. പ്രശ്നം ഉണ്ടാക്കൂടെ. ശരി, അപ്പൊ ഇതാ പിടിച്ചോളൂ, അഷ്ടമുടി കായലിലെ അന്നനട തോണി. എന്റെ ലാസ്റ്റ് കോളറാണ്. താങ്കൾ എപ്പോഴാ വിളിച്ചപ്പോ ഇപ്പൊ കിട്ടിയല്ല. ഇങ്ങനെയാണ്, ആദ്യം മുതൽ വിളിക്കുമ്പോ അവസാനമെങ്കിലും കിട്ടും. ഇന്നിപ്പൊ കിട്ടിയല്ലോ, അപ്പൊ സന്തോഷായില്ല. സാറിനെ വിളിക്കണം ബുധനാഴ്ച. നാളെ വിളിച്ചോളൂ. അല്ല, നാളെ വിളിച്ചു നോക്ക്, കിട്ടും. അപ്പൊ നമ്മുടെ കരിമനെയും കരിമയും പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയൂ. ഞാൻ ഇനി പറയൂല, ഞാൻ ഒരു തവണ പറയുള്ളൂ. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ശരി, ശരി. പൂക്കുവയൽ തത്സമയ പരിപാടിയിൽ നമുക്ക് നമ്മളോട് സംസാരിച്ചത് ഉത്തരം കൊടുക്കുന്ന വത്സല ചേച്ചിയാണ്. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പൂക്കുവയൽ തത്സമയ പരിപാടിയിലെ അവസാനത്തെ, ഇന്നത്തെ അവസാനത്തെ കോളറായിരുന്നു. അപ്പോൾ ഇന്ന് നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണെന്നായിരുന്നു ചോദ്യം. ഓൺലൈൻ ഫിലിം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉത്തരം. എൻ്റെ ഷോ എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മനുവാണ്, കല്ലറ നിന്നാണ് ശരിയായ ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള വെളിച്ചം പതുക്കെ മായുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് പങ്കുവച്ച സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ മനസ്സുകളിൽ ഒട്ടും കെടാതെ ഇരിക്കട്ടെ. സങ്കടങ്ങളുടെ ഭാരമെല്ലാം ഈ സമയത്ത് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സമാധാനത്തോടെ, ആശ്വാസത്തോടെ വിശ്രമിക്കേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്നത്. കൂടെ ഉണ്ടായിരുന്നവർക്കും മനസ്സ് തുറന്ന് വിശേഷങ്ങൾ പങ്കുവച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇരുളിന് ശേഷമുള്ള വെളിച്ചം പോലെ മനോഹരമായൊരു നാളെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം അവസാനിക്കുന്നു. ഉത്തരം കൂടെ വത്സല ചേച്ചിയാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട്. ശനിയാഴ്ച ഉള്ള പോക്കുവേൽ തത്സമയ പരിപാടി ഈ ആഴ്ച വെള്ളിയാഴ്ചയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ശ്രോതാക്കൾ വിളിക്കാൻ മറക്കരുത്. ശനിയാഴ്ചയ്ക്ക് പകരം ഈ ആഴ്ച മാത്രം വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പം വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ, ഒത്തിരി സ്നേഹത്തോടെ ഈ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്ന് സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പരിസ്ഥിതി വിശേഷങ്ങൾ.
3: പരിസ്ഥിതി വിശേഷങ്ങളിൽ ഇന്ന് മിയാവാക്കി വനങ്ങളെക്കുറിച്ച് കേൾക്കാം. ഭൂമിയുടെ പച്ചപ്പ് വീണ്ടെടുക്കാനും നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട ജൈവ വൈവിധ്യം തിരിച്ചുപിടിക്കാനും ആധുനിക ലോകം കണ്ടെത്തിയ ഏറ്റവും ഫലപ്രദമായ രീതികളിലൊന്നാണ് മിയാവാക്കി വനവൽക്കരണം. പരിമിതമായ സ്ഥലത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു സ്വാഭാവിക വനത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ മാതൃക ഇന്ന് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പ്രശസ്ത ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ അകിര മിയാവാക്കിയാണ് ഈ വനവൽക്കരണ രീതിയുടെ ഉപജ്ഞാതാവ്. സാധാരണ വനങ്ങൾ വളരാൻ നൂറ്റാണ്ടുകൾ എടുക്കുമെങ്കിൽ മിയാവാക്കി രീതിയിലൂടെ വെറും 20-30 വർഷം കൊണ്ട് അത്തരമൊരു വനം വളർത്തിയെടുക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ തനത് സസ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തി അവയെ പരസ്പരം മത്സരിച്ചും സഹകരിച്ചും വളരാൻ അനുവദിക്കുന്ന ഈ ശാസ്ത്രീയ രീതി പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. മിയാവാക്കി വനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1970-കളിൽ ജപ്പാനിലെ തദ്ദേശീയമായ കാടുകളെയും സസ്യജാലങ്ങളെയും കുറിച്ച് അകിര മിയാവാക്കി നടത്തിയ പഠനങ്ങളാണ് ഈ വിപ്ലവകരമായ ആശയത്തിലേക്ക് നയിച്ചത്. ജപ്പാനിലെ ഷിൻഡോ ക്ഷേത്രങ്ങൾക്കും ശ്മശാനങ്ങൾക്കും ചുറ്റുമുള്ള കാടുകൾ 1000-കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ഇവയെ ചിഞ്ചുൻ നോ മോറി അല്ലെങ്കിൽ പവിത്ര വനങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഈ വനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുമെന്നും തദ്ദേശീയമായ സസ്യങ്ങളാണ് ഈ പ്രദേശത്തിന്റെ ജൈവ കവചമായി വർദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം കണ്ടെത്തി. ഈ പഠനങ്ങളിൽ നിന്നാണ് ചതുരശ്ര മീറ്ററിൽ 3-4 തൈകൾ വീതം തിങ്ങി നിറച്ച് നട്ടുപിടിപ്പിക്കുന്ന മിയാവാക്കി രീതി വികസിപ്പിച്ചത്. ഇതിലൂടെ സൂര്യപ്രകാശത്തിനായി ചെടികൾ തമ്മിൽ മത്സരിക്കുകയും അവ 10 ഇരട്ടി വേഗത്തിൽ വളരുകയും ചെയ്യുന്നു. ജപ്പാനിലെ വ്യാവസായിക മേഖലകളിലും കടൽ തീരങ്ങളിലും പരീക്ഷിച്ചു വിജയിച്ച ഈ മാതൃക പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇന്ത്യയിൽ മിയാവാക്കി വനവൽക്കരണത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനസാന്ദ്രതയേറിയ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും താപനില നിയന്ത്രിക്കാനും ഈ വനങ്ങൾ സഹായിക്കുന്നു. മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ മഹാനഗരങ്ങളിൽ 100 കണക്കിന് മിയാവാക്കി കാടുകൾ ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ ഗ്രീനിംഗ് തമിഴ്നാടു പദ്ധതിയുടെ ഭാഗമായി നിരവധി നഗരവനങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ കെവാദിയയിൽ നിർമ്മിച്ച ആരോഗ്യവനം മിയാവാക്കി രീതിയുടെ മികച്ച ഉദാഹരണമാണ്. ഇന്ത്യയിലെ പ്രാദേശികമായ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ ആല്, വേപ്പ്, പ്ലാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വനങ്ങൾ ഒരുക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾ തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് ഫാക്ടറി പരിസരങ്ങളിൽ ഇത്തരം കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇന്ന് വ്യാപകമാണ്. കുറഞ്ഞ സ്ഥലത്ത് വലിയ അളവിൽ കാർബൺ ആഗിരണം ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിന് വലിയ അനുഗ്രഹമാണ്. കേരളത്തിലും മിയാവാക്കി വനങ്ങളുടെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. പ്രളയവും ഉരുൾപൊട്ടലും പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മണ്ണിന്റെ ഉറപ്പ് വർദ്ധിപ്പിക്കാനും ജലസംരക്ഷണത്തിനും ഇത്തരം കാടുകൾ അത്യാവശ്യമാണ്. കേരളത്തിൽ മിയാവാക്കി മാതൃക ജനകീയമാക്കുന്നതിൽ പ്രകൃതി പോലുള്ള സംഘടനകളും ടൂറിസം വകുപ്പും KSRTCയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ കനകക്കുന്ന് കൊട്ടാര വളപ്പിൽ നിർമ്മിച്ച മിയാവാക്കി വനം നഗരമധ്യത്തിലെ ഒരു പച്ചത്തുരുത്തായി മാറി. കൂടാതെ കേരളത്തിലെ പല വീട്ടുപറമ്പുകളിലും കുറഞ്ഞത് 2-3 സെന്റ് സ്ഥലത്ത് ഇന്ന് ഇത്തരം കാടുകൾ വളർന്നു വരുന്നുണ്ട്. കേരളത്തിന്റെ തനത് വൃക്ഷങ്ങളായ പേരാൽ, ഔഷധ സസ്യങ്ങൾ, വിവിധ തരം വള്ളിച്ചെടികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ രീതി നടപ്പിലാക്കുന്നത്. ഇത് പക്ഷികൾക്കും ചിത്രശലഭങ്ങൾക്കും ചെറിയ ജീവികൾക്കും വാസസ്ഥലമൊരുക്കുന്നതിലൂടെ പ്രാദേശിക ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. സബ് ഹെഡിങ്ങുകൾ ഒഴിവാക്കി ഒറ്റ ലേഖനമായി മിയാവാക്കി വനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇത് വെറുമൊരു വനവൽക്കരണ രീതിയല്ല, മറിച്ച് വരാനിരിക്കുന്ന പരിസ്ഥിതി പ്രതിസന്ധികൾക്കുള്ള ഒരു പ്രതിരോധ മാർഗമാണ് എന്ന് കാണാം. മണ്ണൊരുക്കുന്ന ഘട്ടം മുതൽ കൃത്യമായ ശാസ്ത്രീയ മേൽനോട്ടം ഇതിനാവശ്യമാണ്. ചാണകം, വൈക്കോൽ, ഉമി തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കിയ ശേഷമാണ് തൈകൾ നടുന്നത്. ആദ്യത്തെ 2-3 വർഷം കൃത്യമായ പരിചരണം നൽകിയാൽ പിന്നീട് ഈ കാടുകൾക്ക് മനുഷ്യ സഹായം ആവശ്യമില്ല. അവ സ്വയമൊരു ആവാസ വ്യവസ്ഥയായി പരിണമിക്കുന്നു. ലോകമെമ്പാടും വനഭൂമി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മിയാവാക്കി രീതി വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വ്യാപകമാക്കുന്നത് പുതിയ തലമുറയ്ക്ക് പ്രകൃതിയോട് അടുക്കാനുള്ള അവസരം നൽകും. പരിസ്ഥിതി വിശേഷം എന്ന ഈ വേളയിൽ മിയാവാക്കി വനങ്ങൾ എന്ന ഈ പച്ചപ്പ് ഓരോരുത്തരും സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനും വരും തലമുറയ്ക്കായി ശുദ്ധവായു ഉറപ്പുവരുത്താനും ഇത്തരം വനവൽക്കരണ ശ്രമങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്.
2: പരിസ്ഥിതി വിശേഷങ്ങൾ.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് കേൾക്കാം നക്ഷത്രങ്ങൾ എഴുതിയ കവി ഒക്ടോവിയോ പാസിനെ കുറിച്ച്. ഞാനൊരു മനുഷ്യനാണ്, ആയുസ് കുറഞ്ഞവൻ. ഈ രാത്രിയോ അറുതിയില്ലാത്തതും. എങ്കിലും ഞാൻ മുകളിലേക്ക് നോക്കുന്നു, നക്ഷത്രങ്ങൾ എഴുതുകയാണ്. അറിയാതെ ഞാനും വായിക്കുന്നു, ഞാനും എഴുതപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം ആരോ ഒരാൾ എന്നെ അക്ഷരങ്ങളാൽ മെനയുന്നു. ഒക്ടോവിയോ പാസിന്റെ ഈ വരികൾ ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുമായി എത്ര ലളിതമായി എന്നാൽ അഗാധമായി ബന്ധിപ്പിക്കുന്നു. കാലത്തിന്റെ നിഴലുകൾ തേടി കവിതയുടെയും ദർശനത്തിന്റെയും ലോകങ്ങളിലേക്ക് സഞ്ചരിച്ച പ്രതിഭ ഒക്ടോവിയോ പാസ്. 1990 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഒക്ടോവിയോ പാസ് 20-ാം നൂറ്റാണ്ടിലെ ലോക സാഹിത്യത്തിന്റെ ദിശ നിർണയിച്ച എഴുത്തുകാരിലൊരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏകാന്തതയുടെ പടവുകൾ ഒരു ജനതയുടെ സാംസ്കാരിക മനഃശാസ്ത്രത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. മെക്സിക്കൻ സംസ്കാരത്തെയും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഏകാന്തതയെയും കുറിച്ച് ഇത്രയും ആഴത്തിൽ പഠിച്ച മറ്റൊരു കൃതി വിരളമാണ്. മലയാളികൾക്ക് ഒക്ടോവിയോ പാസ് കേവലമൊരു വിദേശ കവിയല്ല. 1960 ഇന്ത്യയിലെ മെക്സിക്കൻ അംബാസിഡറായിരുന്ന അദ്ദേഹം ഭാരതീയ തത്വചിന്തയെയും ബുദ്ധദർശനങ്ങളെയും തന്റെ രചനകളിൽ ആവോളം ഉൾച്ചേർത്തിട്ടുണ്ട്. ഇൻ ലൈറ്റ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഭാരതത്തെ നോക്കിക്കണ്ടത് അതിമനോഹരമായാണ്. സുറിയലിസം മുതൽ ബുദ്ധിസം വരെയുള്ള വൈവിധ്യമാർന്ന ചിന്താധാരകൾ ആ തൂലികയിൽ അലിഞ്ഞു ചേർന്നു. കവി എന്നതിലുപരി മികച്ച ഒരു ഉപന്യാസകാരനും നയതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. ഞാൻ എഴുതുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ വലിയൊരു കാവ്യത്തിന്റെ ഭാഗമായി താൻ എഴുതപ്പെടുകയാണ് എന്ന വിനയാന്വിതമായ തിരിച്ചറിവാണ് പാസിനെ ലോകോത്തരനാക്കുന്നത്. ഒരു ലൈബ്രറി എന്ന പോലെ നിശബ്ദതയിൽ വായിക്കപ്പെടേണ്ട അഗാധമായ വരികളാണ് അദ്ദേഹത്തിന്റേത്. ഭൌതികമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഓരോ വായനക്കാരനും പാസിനെ വായിക്കുമ്പോൾ ആ കവി അവിടെ പുനർജനിക്കുന്നു. നക്ഷത്രങ്ങൾ എഴുതുന്ന ആ അനന്തമായ രാത്രിയിലെ ഒരു വരിയായി ഒക്ടോവിയോ പാസ് ഇന്നും ലോകവീക്ഷണങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ട് ചെകിടും തീപ്പൊള്ളലേറ്റ ഒരു മുഴുക്കുടിയനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്ത് ചോദിച്ചു, നിന്റെ മുഖം എങ്ങനെയാണ് പൊള്ളലേറ്റത്? എന്റെ ഭാര്യ തേപ്പ് പെട്ടി ഓണാക്കി വെച്ചിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോ അത് ഫോണാണെന്ന് കരുതി ഞാനെടുത്ത് ചെവിയിൽ വച്ചു. അപ്പോ മറ്റേ ചെകിടോ? സുഹൃത്ത് ചോദിച്ചു. അതോ, അവൻ ആ ദ്രോഹി വീണ്ടും ഫോൺ വിളിച്ചെന്നേ. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും പഠിക്കാത്ത ഏറെ പേരുണ്ട്. മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട് അജ്ഞതയുടെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവർ. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം LR മധുചൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
6: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: പ്രബോധന ചിന്ത.
8: ആളവി ഗ്രാമത്തിൽ ബുദ്ധന്റെ പ്രഭാഷണം ഒരു നെയ്ത്തുകാരി കേൾക്കാനിടയായി. അന്ന് ബുദ്ധൻ പറഞ്ഞു, ജീവിതം അസ്ഥിരം, മരണം നിശ്ചയം, വടി കയ്യിലില്ലാത്തവൻ വഴിയിൽ പാമ്പിനെ കണ്ടാലെന്ന പോലെ. മരണത്തെക്കുറിച്ച് ധ്യാനിക്കാത്തവൻ മരണത്തെ നേർക്കുനേർ കാണുമ്പോൾ പേടിക്കുന്നു, വടി കയ്യിലുള്ളവൻ പാമ്പിനെ തോണ്ടിയെറിയും. ഇത് കേട്ട കുട്ടി അത് ഗൗരവമായി എടുത്ത് പരിശീലിച്ചു. അന്നവൾക്ക് വയസ്സ് 16. 3 വർഷം കഴിഞ്ഞ് ബുദ്ധൻ വീണ്ടും ആളവയിൽ വന്നു. കുട്ടി പ്രഭാഷണത്തിന് പോകാനിറങ്ങി. അപ്പോഴാണ് കഴിയിൽ നൂല് ചുറ്റി നെയ്ത്തുശാലയിലെത്തിക്കാൻ അച്ഛൻ പറഞ്ഞത്, ഞാനൊരു പെൺകുട്ടിയെ ഉപദേശിച്ചാണ് ഇന്നിവിടെ വന്നത്, അവൾ വന്നിട്ടേ പ്രഭാഷണം ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ബുദ്ധൻ കാത്തിരുന്നു. നൂല് കൊണ്ടു പോകും വഴി കുട്ടി പ്രഭാഷണ സ്ഥലത്ത് കയറി. അവളോട് ബുദ്ധൻ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? എനിക്കറിയില്ല സ്വാമി. എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കറിയില്ല സ്വാമി. നിനക്കറിയില്ലേ? അറിയാം. നിനക്കറിയാമോ? എനിക്കറിയില്ല. ഉത്തരങ്ങൾ കേട്ട് ജനങ്ങൾ ക്ഷോഭിച്ചു. ബുദ്ധൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കുട്ടി വിശദീകരണം നൽകി. ആദ്യം 2 വട്ടം അറിയില്ല എന്ന് പറഞ്ഞത് മുൻ ജന്മത്തെയും അടുത്ത ജന്മത്തെയും ഉദ്ദേശിച്ചാണ്. നിശ്ചയമായും മരിക്കും എന്നറിയാം, പക്ഷേ എന്നാണെന്നറിയില്ല. ബുദ്ധൻ ജനങ്ങളോട് പറഞ്ഞു, കാര്യം അറിയാഞ്ഞതിനാലാണ് നിങ്ങൾ ക്ഷോഭിച്ചത്. അറിവിന്റെ കണ്ണില്ലാത്തവർ അന്ധന്മാർ, അതുള്ളവർ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഈ ഗാഥ ചൊല്ലി, കൺവട്ടം പോയത് ഈ ലോകം, കാഴ്ചയുള്ളവർ ചുരുക്കമാം, വലവിട്ട കിളികൾക്കൊപ്പം സ്വർഗം പോകും കുറച്ചുപേർ.

0: ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂൺ 16-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1960 ജൂൺ 16, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ലോകപ്രശസ്ത ചലച്ചിത്രം സൈക്കോ അമേരിക്കൻ ചലച്ചിത്ര പ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ദിനം. 1963 ജൂൺ 16, വലന്റീന തെരഷ്കോവ ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം എല്ലാർ ഈശ്വരിയുടെ പാട്ട് കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശം മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗരതേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം മധുശ്രീ നാരായൺ ആലപിച്ച ഗാനം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി മമതാ ശർമ്മ പാടുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലുമടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ഹോട്ടലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായി. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808. നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

സാന്ദ്യരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർത്ത കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മൊണാലി താക്കൂർ ആലപിച്ച ഗീതം.

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സന്ധ്യരാഗങ്ങളിൽ ഇനി നീതിമോഹൻ പാടുന്നു.

സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതെ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കയാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ. സാന്ധ്യരാഗങ്ങളിൽ ഇനി നിഖിത ഗാന്ധി പാടുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
4: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പകലിന്റെ തിരക്കുകളിൽ നിന്ന് മെല്ലെ പിൻവാങ്ങി ആകാശം കുങ്കുമ നിറമുള്ള ചായം പൂശുന്ന ഈ സുന്ദരമായ നേരത്ത് ഏവർക്കും നമസ്കാരം. മനസ്സിലൊരുപാട് കഥകളും പേറി നമ്മൾ കാത്തിരുന്ന ആ സമയം എത്തിയിരിക്കുകയാണ്. ഇനി പോക്കുവയിൽ സമയമാണ് വിരൽത്തുമ്പിലെ ഫോൺ കോളുകളിലൂടെ നമ്മുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ നിങ്ങളോടൊപ്പം കൂടെയുണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സൗഹൃദൻ കൊതിക്കുന്ന ഈ വൈകുന്നേരത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം അരുളുന്നു. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
5: ഹലോ.
4: ഹലോ, ആരാണ്?
5: കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരു പാട്ട് വേണം.
4: അവിടുത്തെ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കാവോ? അത് കേൾക്കാം, പക്ഷെ റേഡിയോയുടെ അടുത്ത്, റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നേ? അത് തന്നെ, ഇപ്പൊ റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കുവോ? ശരി. ആ പിന്നെ ഇതാരാ സംസാരിക്കുന്നേ? അബ്ദുൽ സലാം. മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ. നെടുമ്പങ്ങാട് മഞ്ചയിൽ നിന്നാണ് വിളിക്കുന്നത്.
5: പ്രമീള.
4: പ്രമീള. ആ
5: പ്രമീള. ഷിറോസ്, റംസി, അസീബ്, നസീബ്, പത്താം കല്യാണം, ഇല്ലാസ്.
4: ആ
5: ഇത്രയും പേരിക്ക് കൊല്ലത്തും കൊല്ലത്തും ഉണ്ട്. നസീമ, സീനത്ത്, ബാസിത്ത, മാഫിയ, മാജിദ.
4: ഇവർക്ക് എല്ലാവർക്കും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ?
5: പിന്നെ അവിടെ മേടത്തിനും ഇടകത്തിനും പോരാത്ത കർക്കിടത്തിനും എല്ലാരിക്കും.
4: അതുള്ള ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ പാട്ട് ഡെഡിക്കേറ്റ്
5: ചെയ്യുന്നത്. പരിപാടിയൊക്കെ കൊള്ളാം,
4: എപ്പോഴെങ്കിലും വരുമ്പോ നമുക്ക് നേരിട്ട്
5: കാണാം. അഞ്ചഞ്ചാറ് മണിയുടെ 11 മണിയുടെ പരിപാടികളെല്ലാം കേൾക്കും. നല്ല പരിപാടികൾ തന്നെ.
4: ശരി, ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
5: കുട്ടികപ്പായത്തിലുള്ളത്, പിന്നെ കഥളി കയ്യിലിരുന്നു കാത്തിരുന്നു വിരുന്നുള്ളി.
4: പാട്ട് പാടാ അറിയാമോ?
5: കാലത്തുള്ള രണ്ടടാ നാടകം കൊടുത്ത് അന്ന് തിയേറ്ററിൽ മണ്ണിനാച്ചിരുന്നൊക്കെ കേട്ടിട്ടുള്ള മണലാ അന്നേ.
4: രണ്ടുപേരി പാട്ട് പാടാൻ പറ്റുമോ?
5: പഴയ കാലത്തെ ജിക്കി പാടിയതാ.
4: ജിക്കി പാടിയ
5: ഒരു കഥളി വാഴക്കകത്ത് കാക്കയും
4: കഥളി വാഴ കയ്യിലിരുന്ന്
5: കേട്ടിട്ടുള്ള
4: ഉമ്മ എന്ന ചിത്രത്തിലെ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾക്കാമോ?
5: എല്ലാവർക്കും.
4: ഓക്കെ ഓക്കെ,
5: ശരി
4: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഒരു പകൽ കൂടി ഒടുങ്ങി സന്ധ്യയുടെ തണലിലേക്ക് നമ്മൾ മെല്ലെ നടന്നു നീങ്ങുമ്പോൾ മനസ്സിന് കുളിർമയേകാൻ മറ്റൊരു സുന്ദരമായ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും നമുക്ക് സഞ്ചരിക്കാം. കണ്ണുകൾക്കും മനസ്സിനും ഒരുപോലെ പ്രിയപ്പെട്ട പോക്കുവേലിൻ്റെ ഭംഗിയോടെ പോക്കുവേൽ ശ്രോതാക്കൾ ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആവശ്യപ്പെടുന്ന ഈ നേരത്ത് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ഇതാരാണ്?
1: ഞാൻ ശോഭനകുമാരി.
0: വലിയ നമസ്കാരം ഉണ്ടേ.
1: വലിയ നമസ്കാരം. ഇത്രയും ദിവസത്തെ അല്ലേ?
0: അതാണ്, ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ നമസ്കാരം പറഞ്ഞത്.
1: തിരിച്ചും അതേപോലെ വലിയൊരു നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ?
0: സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ശോഭനകുമാരി ചേച്ചി. മോളൊക്കെ കോളേജിൽ പോയി.
1: എനിക്ക് ഇന്നത്തെ പാട്ട് നാടൻ സുകുമാരൻ മരിച്ച അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഓർമ്മ ദിനം ജൂൺ 16.
0: നടൻ സുകുമാരനെ ഭയങ്കര ഇഷ്ടമാണോ?
1: ഓ, ഭയങ്കര ഇഷ്ടം. മക്കളും നല്ലതാണ്.
0: പൃഥ്വിരാജനെ ഇന്ദ്രജിത്തിനെ ഒക്കെ ഇഷ്ടം തന്നെ.
1: മല്ലിക മാഡത്തിന് എല്ലാം
0: ഇഷ്ടം.
1: കൊച്ചിലെ കണ്ടിട്ടുള്ള സിനിമയാണ് എനിക്ക് അത് ഇപ്പോഴും മനസ്സിലുണ്ട്. സുന്ദരിയും കുമ്പിൾ കെട്ടി തത്തിരുമുളും.
0: പഴയകാല ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. പണ്ടങ്ങനെ ആരെങ്കിലും പാടിയിട്ടുണ്ടോ?
1: പിന്നെ
0: ശോഭന ചേച്ചിനെ മുടി തുമ്പ് കെട്ടിയിട്ട് നടക്കാൻ ആരെങ്കിലും നീട്ടി പാടിയിട്ടുണ്ടോ?
1: അങ്ങനെയൊന്നും അല്ല, ഇഷ്ടമുള്ള ഒരു പാട്ട്.
0: അതന്നെ,

0: കാതിൽ ചാർത്തി താരുണ്യമേ നീ വന്നു സുന്ദരി. ഇങ്ങനെ ആരെങ്കിലും പാടിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ
1: അദ്ദേഹം ശാന്തന്റെ കൂട്ടുകാരി കോളേജ് ലെക്ചറായിരുന്നു ശോഭ എന്ന നടി. എങ്ങനെ ബാലുമഹേന്ദ്ര, അത് നല്ലൊരു ജംഗമാണ്.
0: ബാലുമഹേന്ദ്രയുടെ സിനിമ ആയിരുന്നു,
1: ബാലുമഹേന്ദ്രയുടെ മകള്,
0: മകള്
1: ശോഭ.
0: ആ ആ
1: ശോഭ എന്ന അതിന്റെ നടി.
0: ആ
1: അങ്ങനെ അസുഖം വന്ന് തല ഓപ്പറേഷൻ ചെയ്തു, ശരിക്കും തലമുടിയൊക്കെയാണ്. അപ്പൊ ഈ സുകുമാരൻ പ്രൊഫസറാണ്, തലമുടിയുടെ ഒരു ദോഷി കവിതയിലേക്ക് ചൂടിയാണ് കോളേജിൽ പോയി
0: കാണുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ.
1: ആ അങ്ങനെ ആ ഒരു ഇത്, എനിക്കും ആ പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര ഇഷ്ടം.
0: ശാലിനി എന്റെ

0: കൂട്ടുകാരി എന്ന സിനിമയിലെ പാട്ട്. കെ ജെ യേശുദാസ് പാടി, ജി ദേവരായൻ സംഗീതം പകർന്ന അടിപൊളി ഒരു പാട്ടാണ്. അപ്പൊ ഇപ്പൊ കേക്കാലോ. പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ? ജോലിക്കൊക്കെ പോകുന്നു?
1: ജോലിയൊന്നുമില്ല, മൂന്നാല് മാസം വീട്ടിയിരിക്കുന്നു. ജോലി ഇരുന്നിട്ട് തന്നെ വിളിക്കാത്തത് കാരണം ഒരു മൂടില്ല, ജോലിയൊന്നുമില്ല, ബാധ്യതകളൊക്കെ കൊണ്ടുപോയാലോ അങ്ങനെ.
0: അപ്പൊ പിന്നെ ജോലിയൊന്നും അന്വേഷിച്ചില്ലേ?
1: ജോലി അന്വേഷിക്കാൻ അവിടെ ഫ്ലാറ്റിലൊക്കെ പോയി എഴുതിയിട്ട് അതൊക്കെ എനിക്ക് ലിഫ്റ്റിലൊക്കെ കയറി പോവാനൊക്കെ പേടി. രണ്ടു ദിവസം പോയി
0: തന്നെ.
1: ആ പിന്നെ അത് ശമ്പളം ഉണ്ട്, പിന്നെ ഞാൻ അങ്ങ് മടിച്ചു കളഞ്ഞു. കറണ്ടൊക്കെ പോയാ എനിക്ക് പേടി,
0: സെക്യൂരിറ്റിയൊക്കെ പേടി.
1: ഓ ലിഫ്റ്റിനകത്തായി പോയാ എനിക്ക് പേടി. അല്ല അതിന് സെക്യൂരിറ്റി വരും വിളിക്കാണെങ്കിൽ എനിക്ക് പേടി.
0: ലിഫ്റ്റിലൊക്കെ ആയി പോയാ മിസ്റ്റർ
1: ആശുപത്രിയിലെ മുമ്പ് ഫ്രണ്ടിലാണ്.
0: അത് തന്നെ, ലിഫ്റ്റിലൊക്കെ ആയി പോയാലേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയാ അപ്പൊ അവിടെ ഇരുന്ന് ഉണ്ടാക്കി കഴിക്കാം. മിസ്റ്റർ ബട്ട്ലർ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ അവിടെ തന്നെ ഇരുന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം.
1: നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ലോഡ് ഒരു കെണ്ണായി, അത് കഴിഞ്ഞ് കൊണ്ടുപോയാലേ നമുക്ക് ഷെഡ് ഒഴിയുള്ളൂ.
0: ആ എന്നാലേ അടുത്ത പണി കിട്ടുള്ളൂ.
1: ഇപ്പൊ ജൂബിലേറ്റ് തുടങ്ങും, നമുക്ക് തൊഴിലുറപ്പ് തുടങ്ങും.
0: എന്നാലും മാക്സിമം മാക്സിമം ശ്രമിക്കണം, ജോലി കിട്ടും. പിന്നല്ലാതെ ഉറപ്പായിട്ട് അടുത്ത് തന്നെ വിളിക്കുമ്പോ ജോലി കിട്ടിയിരിക്കും. ജോലി ജോലി ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരുന്ന വീട്ടിന്റെ ഫ്രണ്ടിൽ വല്ല മുളകൊക്കെ നട്ട്
1: എല്ലാം ചെടികള് നടക്കാം, മുളക്
0: അതെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാ മതി.
1: മുളക് ഉണ്ട്, വെണ്ണയുണ്ട്, പിന്നെ തക്കാളി ഉണ്ട്.
0: അതെ തന്നെ. അപ്പൊ പാട്ട് കേക്കണം,
1: സലാഡ് വെള്ളരി ചെമ്പരത്തി പടക്കെ
0: അതൊക്കെ ഉണ്ടോ വീട്ടില്?
1: അതൊക്കെ ഉണ്ട്.
0: ഓ അത് ശരി.
1: ചെമ്പരത്തി വേല ഐറ്റങ്ങളുണ്ട്, ചെടികള് വേല ഐറ്റങ്ങൾ.
0: ഒരു കർഷകയാണ്,
1: ആരെ വീടായാലും നമ്മൾ പോകുന്നേരം
0: നമ്മൾ ഒരു ഉദ്യാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പക്ഷെ
1: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള് മഞ്ഞ അത്
0: നേരെ അങ്ങനെ സങ്കടം തോന്നുന്ന സമയത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി നിക്കുക, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെ നോക്കുക.
1: നല്ല ഭംഗിയായിട്ട് മഞ്ഞ നല്ല
0: അതിനെ നോക്കുമ്പോ തന്നെ ഒരു സന്തോഷം വരും.
1: എട്ടര മണി കറക്റ്റ് ആവുമ്പോ മിരി. പിന്നെ എന്തൊരു ജെണ്ടുമല്ലി എന്നെല്ലാം പറയണ, സൂര്യകാന്തി മഞ്ഞ അടിപൊളി കളർ.
0: സൂര്യകാന്തി, ജെണ്ടുമല്ലി, ജമന്തി എന്നൊക്കെ പറയും.
1: മാങ്ങാ ചെടി, പിന്നെ എന്തൊന്ന് കാശിത്തുമ്പ.
0: അവിടെ എല്ലാം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്.
1: ശംഖുപുഷ്പം
0: ഞാൻ ഇതൊക്കെ കണ്ണിൽ കാണുന്നുണ്ട് കേട്ടാ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശോഭനെ നിന്നെ ഓർമ്മ വരും. നമ്മളൊക്കെ ഓർക്കണില്ലേ അതൊക്കെ തന്നെ പോലെ.
1: കൊച്ചുമക്കളും അവരൊക്കെ ശനിയാഴ്ച
0: മതി, അത്രയൊക്കെ ഓർത്താ മതി.
1: വെള്ളിയാഴ്ചയിലൊന്നും എടുത്ത് വിളിച്ച് ചുമ്മാ അവള് വേറെ ആരെയാണ് വിളിക്കുന്നത്, പ്ലീസ് എഴുതാം പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ മതി. മക്കളെ സമയമായില്ല, പിന്നെ അവള് ഉറങ്ങി, അതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കില്ല. തുടരും സിനിമയിലെ പാട്ടിന് വേണ്ടിയാണ് വിളിച്ചത്.
0: അതല്ലല്ലോ, ഇന്ന് സുന്ദരി
1: എനിക്ക്
0: അവിടെ ഇരുന്ന് സ്വസ്ഥമായി ആ പൂക്കളെയൊക്കെ കണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഈ പാട്ട് കേൾക്കൂ.
1: സാറിന് എല്ലാരെയും സ്റ്റുഡിയോയിൽ എല്ലാരും തിരക്കിയതായിട്ട് പറയണം. കൊറേ ദിവസം പിന്നെ എന്റെ ലില്ലി അമ്മയുടെ ഒരു വിവരം
0: വിളിക്കും, ലില്ലിയമ്മയൊക്കെ വിളിക്കും.
1: കുഞ്ഞാട് ഒരുപാട്
0: എന്താ വിളിക്കാത്തല്ലേ?
1: അതാണ് ഒരിക്കൽ ഞാൻ അവിടെ പേരൂർക്കട പോയപ്പോ കുടപ്പനെ പോകുന്നില്ല, ഓട്ടോ കയ്യപ്പിച്ചാറ്. പിന്നെ എവിടെ ആരെന്നും പറയും ചോദിക്കും.
0: അത് തന്നെ. പിന്നെ എവിടെയെങ്കിലും
1: ഓഫീസിൽ എഴുതിയിടാൻ പോയപ്പോഴും മാർക്കറ്റിന്റെ ഫ്രണ്ടില്ല പയ്യെന്ന് പറയുന്ന ഒരു ഓഫീസിൽ. അപ്പോഴും ഞാൻ വിചാരിച്ചു കുടപ്പന കുന്നു, അത് അവര് ജോലിക്കൊക്കെ പോണ്ടെങ്കിൽ ചോദിച്ചു പോവാ ഓട്ടോകാരുണ്ടോ പറയും. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിട്ട് കൊഞ്ഞമല്ല, അപ്പോഴും പിന്നെ മന്ദോത്തിയായി പോയി.
0: അപ്പൊ അങ്ങനെയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട, സാഹസികതകളൊന്നും വേണ്ട. അപ്പൊ എന്തായാലും ലില്ലിയമ്മ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ലില്ലിയമ്മ ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കേണ്ടതാകുന്നു.
1: ലില്ലിയമ്മക്ക് നിർമ്മലയ്ക്ക് നമ്മളെ വിജയമ്മ ഉണ്ടല്ലോ
0: കുറഞ്ഞിരക്കൂട്,
1: അവർക്ക് പിന്നെ നമ്മളെ കണ്ണാസായി കേൾക്കുന്ന എല്ലാ സ്വാഗതത്തിന് സാറിന് സ്റ്റുഡിയ എല്ലാവർക്കും പോയിട്ട്
0: ഓക്കെ. അപ്പൊ ഇതാ നമ്മുടെ ഇതാ സുന്ദരി പിടിച്ചോളൂ,
1: പിടിച്ചോളൂ.
0: ശരി
1: ശരി
0: ശരി ഓക്കെ ഓക്കെ വെൽക്കം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. പ്രിയ ഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഒരു പകൽ കൂടി ഇതാ മെല്ലെ മാഞ്ഞു പോവുകയാണ്. നമ്മൾ നടന്നുപോയ പകലിനൊപ്പം നമ്മൾ കൊതിച്ച ഒരുപാട് കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പരസ്പരം നമുക്ക് ഇഷ്ടവിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ആ, ഗുഡ് ഈവനിങ്. ആരാ? പറഞ്ഞോളൂ.
1: അല്ലേ?
0: ആ, അതെ, പറഞ്ഞോളൂ.
1: ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
0: ചോദിച്ചോളൂ.
1: ഇതിനകത്ത് എത്ര ദിവസം കൂടുമ്പോഴാണ്
0: എന്താ
1: ഇതിനകത്ത് എത്ര ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് വിളിക്കേണ്ടത്?
0: ആഴ്ചയില് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ആണെങ്കിൽ നല്ലത്. അപ്പൊ പുതിയ ആൾക്കാർക്കുള്ള അവസരം കിട്ടും.
1: ഒരാഴ്ച കൂടി ഇരിക്കുമ്പോ വിളിച്ചാൽ?
0: രണ്ടാഴ്ചയിൽ ഒരിക്കൽ വിളിക്കുന്നതാവും നല്ലത്. അപ്പൊ പുതിയ ആൾക്കാർക്കും കൂടെ വിളിക്കാനുള്ള ഒരു അവസരം കിട്ടും.
1: ആ, ഓക്കെ ഓക്കെ. അത് പറഞ്ഞാൽ നന്നായി. അപ്പൊ അറിയത്തില്ലല്ലോ. ആ, പിന്നെ എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാണ് വേണ്ടേ?
1: ചന്ദ്രകാന്തത്തിലെ കണ്ണനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യ ഭാവന.
0: അഭിനന്ദനം.
1: ആ, അഭിനന്ദനം.
0: എന്താണെന്ന് അങ്ങനെ ഒരു പാട്ട്?
1: ഇന്നലെ സ്ത്രീകൾക്കെല്ലാം കിട്ടിയില്ലയോ? സംവരണം കിട്ടിയില്ലയോ?
0: എന്താ കിട്ടിയേ?
1: പിന്നെ പ്രിയദർശിനി ബസിനകത്ത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ. ആ, അതിന്റെ ഒരു സന്തോഷത്തില്ല ഞാൻ വിളിച്ചത്.
0: അതുകൊണ്ടാണ് എല്ലാവർക്കും അഭിനന്ദനം
1: പറയുന്നത്. പിന്നെ എന്റെ ഡെഡിക്കേഷൻ ഉണ്ടേ പാട്ട്.
0: ആർക്കാ ഡെഡിക്കേഷൻ?
1: ശിവ കുമരകം, പിന്നെ പ്രീത തോമയ്ക്കല്, പിന്നെ ആനന്ദം ബിലാനൂർ, പിന്നെ മേഡത്തിനും, പിന്നെ പി വി മുഹമ്മദ് വടക്കേവാലും ഒരു പാലക്കാട്.
0: ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് നമുക്ക് കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ എന്നുള്ള പാട്ട് ആസ്വദിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.
1: ഓക്കെ.

0: கண்ணனும்
1: പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി.

0: ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A.J. തിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: All the people will be going into for a very massive exercise of census 2027. One more significant step we are taking in this census is is being done fully digitally. I congratulate all the officers of the census.
0: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1

0: 5 5 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലാൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. കാത്തിരിപ്പുകൾ എപ്പോഴും നമുക്ക് മനോഹരമായിട്ടാണ് അനുഭവപ്പെടുക. കരിഞ്ഞുണങ്ങിയ വേനലിനൊടുവിൽ പെയ്യുന്ന ആദ്യ മഴയ്ക്കായുള്ള കാത്തിരിപ്പ്, പ്രിയപ്പെട്ട ഒരാളിൽ നിന്നുതിരുന്ന ഒരൊറ്റ വരി സന്ദേശത്തിനായുള്ള കാത്തിരിപ്പ്, എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷയുടെ ഒരു കാത്തിരിപ്പ്, അതുപോലെ കാത്തിരിക്കുന്ന ഈ ഒരു പോക്കുവെയിൽ വേളയിൽ നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
3: നമസ്കാരം ടീച്ചറെ. സുലൈ അയനിക്കോട്, മലപ്പുറം.
2: ആ, പറഞ്ഞോളൂ.
3: കുറച്ചായി വിളിച്ചിട്ട്.
2: ആ, എന്താ വിളിക്കാത്തേ?
3: എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചറിനെ നേരത്തെ പറഞ്ഞ പുതിയ ആൾക്കാരൊക്കെ വിളിക്കട്ടെ, ഞാനും അത് വിചാരിച്ചു. എപ്പോ വിളിച്ചാലും ഇതിൽ കിട്ടുന്ന അറിയാം. നമ്മൾ എത്ര തവണ വിളിച്ചതാണ്, എപ്പൊ വേണമെങ്കിലും വിളിക്കും ചെയ്യാനൊന്നും.
2: നമ്മൾക്ക് മാത്രമാണ് അതിന്റെ മാജിക് അറിയാവുന്ന.
3: അതാണ്, നമുക്കിതില് എപ്പൊ വിളിക്കണം തോന്നിയാ. ഞാനിപ്പോ ഇന്നിപ്പോ ഇങ്ങനെ കേട്ടു തുടങ്ങിയപ്പോ ടീച്ചർ പറഞ്ഞു കൊറേ ഇടയ്ക്ക് രണ്ടാഴ്ച കഴിയുമ്പോ ഞാൻ അപ്പൊ രണ്ട് മാസമായി വിളിച്ചിട്ട് തോന്നണ്ടേ.
2: രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാനല്ല ഞാൻ പറഞ്ഞ, എപ്പൊ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു.
3: അതെ അതെ അതെ അതെ, സംഗതി മനസ്സിലായി. അത് അല്ല, ടീച്ചർ പറഞ്ഞു പുതിയ ആളുകൾക്ക് ഒരു അവസരം കിട്ടട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മനഃപൂർവ്വം ടീച്ചറൊന്നും പറയാതെ തന്നെ ഞാൻ സ്വയം അങ്ങനെ തീരുമാനിച്ച. പിന്നെ രണ്ട് വിയോജിപ്പുണ്ട്. ഒന്ന്, സ്ത്രീയെ കണ്ണുനീർ തുള്ളിയോട് ആരാണ് ഉപമിച്ചതെന്ന് അറിയില്ല. എന്തായാലും അയാൾ പൊട്ടത്തരാണ് പറഞ്ഞത്. സ്ത്രീ കണ്ണുനീർ തുള്ളി ഒന്നും അല്ല,
2: ഒരിക്കലുമല്ല,
3: ഒരിക്കലുമല്ല. ഞാനതിനൊരു പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്, സ്ത്രീ ജ്വാലാമുഖമായി പറന്നുയർന്ന കൊടുങ്കാറ്റാണ്
2: പറഞ്ഞാൽ. സ്ത്രീകളാണ് പോരാളികൾ,
3: അതാണ്.
2: അറിഞ്ഞുകൊണ്ടാണ്
3: ഏതൊരു കാര്യത്തിന്റെയും ഒരു വ്യക്തിന്റെയും ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടോ അതിന്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഉണ്ടാവും. അമ്മ ആവാം, പെങ്ങളാവാം, ഭാര്യ ആവാം, കാമുകിയാവാം, ആരായാലും സ്ത്രീ ഉണ്ടാവും.
2: ഒറ്റയ്ക്ക് ജീവിതം കരിപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് സ്ത്രീയാണ്,
3: ഒരു സംശയമില്ല. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ ഈ സ്ത്രീകളോട് എനിക്ക് വലിയ ബഹുമാനം.
2: പുരുഷന്മാർക്ക് ഇത്തിരി ഡിപെൻഡൻസി കൂടുതലാണ്, ആശ്രിതത്വം.
3: തീർച്ചയായിട്ടും
2: ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു ആശ്രിതത്വം ഉണ്ട്,
3: സ്വാഭാവികമാണ്.
2: സ്ത്രീ പുറത്തുപോയും ജോലിയും വീട്ടിലകത്ത്.
3: സ്ത്രീയെ കണ്ണുനീർ തുള്ളിയോട് ഉപമിച്ചത് എന്തായാലും ശരിയല്ല എന്നൊരു അഭിപ്രായം.
2: അതാണ്, സ്ത്രീ വീട്ടിനകത്തും ജോലിയും പുറത്തുപോയും ജോലിയും, അതോടൊപ്പം കുഞ്ഞുങ്ങളെ നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും.
3: ആ സേവനം ഈ രാജ്യത്ത് ഒരു വ്യക്തി എത്ര വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും ഒരു സ്ത്രീ ചെയ്യുന്ന ആ സേവനം ഇവിടെ ചെയ്യണില്ല, ഒരു പുരുഷനും ചെയ്യണില്ല, അത് ഉറപ്പാണ്. നമ്മളെ വീട്ടിലെ അനുഭവം മാത്രം എടുത്തു നോക്കിയാൽ മതി,
2: അത്രേ ഉള്ളൂ.
3: അതാണ് ഒന്നാമത്തെ വിയോജിപ്പ്. രണ്ടാമത്തെ വിയോജിപ്പ്, സ്ത്രീകൾക്ക് കെ എസ് ആർ ടി സിയിൽ യാത്രാ സൗജന്യം നൽകിയതാണ് നല്ല കാര്യം. പക്ഷെ ഒരു 10-33 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ മാസത്തിൽ കിട്ടി, അത് നിർത്തലാക്കിയിട്ടാണ് ഈ സൗജന്യം. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൂടെ കൊടുത്തിട്ട് സൗജന്യം കൊടുക്കുകയാണെങ്കിൽ, കാരണം ഈ യാത്ര നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുള്ളൂ. പക്ഷെ 1000 ഈ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് ആവശ്യമായിരുന്നു എല്ലാവർക്കും. അപ്പൊ അതിനോട് അങ്ങനെ അപ്പൊ രണ്ട് വിയോജിപ്പാണ്. ഒന്ന്, സ്ത്രീ കണ്ണുനീർ തുള്ളി അല്ല, സ്ത്രീ പിന്നെ കൊടുങ്കാറ്റാണ്.
2: കൊടുങ്കാറ്റെന്നല്ല,
3: അങ്ങനെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ എന്താ പറയാ, സ്ത്രീകളില്ലെങ്കിൽ ഈ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കൂല. പുരുഷനില്ലെങ്കിൽ ചിലപ്പോ നിലനിന്നൊക്കെ വരും. അപ്പോ സ്ത്രീകൾ
2: ഏത് ഏത് റോളും എടുക്കാൻ പറ്റുന്ന ആളാണ്.
3: അതാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം.
2: അവർക്ക് അച്ഛന്റെ സ്ഥാനവും അമ്മയുടെ സ്ഥാനവും സഹോദരന്റെ സഹോദര എല്ലാം ഏറ്റെടുക്കാൻ പറ്റും.
3: ഏത് മേഖലയിലും സ്ത്രീകൾ പണ്ട് അവരെ അടിച്ചമർത്തി, ആരൊക്കെയോ അവരെ കൂടി അടിച്ചമർത്തി. ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ അടിമപ്പെട്ടവളാണ്, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവളാണ്. അങ്ങനെ ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ പുതിയ തലമുറ കല്യാണം ആലോചിക്കുമ്പോ അവരിങ്ങോട്ട് ഡിമാൻഡ് വെക്കാണ്, അവരുടെ വ്യക്തിപരമായ കാര്യം, സ്വാതന്ത്ര്യം, അവരുടെ കാര്യങ്ങളൊക്കെ. അത് ആ ഒരു ലെവലിലേക്ക് സ്ത്രീ ഉയർന്നു വന്നു, അത് നല്ലൊരു കാര്യമാണ്. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. എന്റെ മോളുണ്ട്, എന്റെ മോളിപ്പൊ +2 കഴിഞ്ഞു. ഇപ്പൊ അവളിപ്പോ കോളേജ് അഡ്മിഷന് വേണ്ടി ഇത് ഓൺലൈനിൽ കൊടുത്തിട്ടിരിക്കുക. അപ്പൊ 1-2 ആൾക്കാർ 18 വയസ്സായ കല്യാണം നടത്തുന്നു. അപ്പൊ അവള് പോയി പണി നോക്കാൻ അവൾ തന്നെ പറയണം. ഞാൻ ഇതൊരു തീരുമാനമായിട്ട് ഞാനതിൽ ഇടപെട്ടതെന്നല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ അവളോട് ചോദിച്ചു നോക്കുക. എന്നിട്ട് അവള് പറയാണ് ആ ഞാൻ കല്യാണം കഴിക്കാന്നാണ്. അപ്പൊ നമുക്ക് ആള് വയ്ക്കാന്ന് പറഞ്ഞു. ആ ഞാനത് പറഞ്ഞു, കാരണം അവളെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. അവൾക്ക് കല്യാണത്തിനാണ് താല്പര്യമെങ്കിൽ നമ്മൾ അവളെ എതിർക്കാനും പാടില്ല.
2: ഞാൻ പഠിക്കുന്നില്ല അച്ഛാ, എന്നെ കല്യാണം കഴിപ്പിക്കുന്ന ഒരാൾ പറഞ്ഞാലും ഓക്കെ.
3: ഓക്കെ ഓക്കെ. എന്നോട് ഒന്ന് ഒരു 3-4 പേര് 2-3 പേര് നേരിട്ട് 1-2 പേര് ഫോണിലൊക്കെ വിളിച്ചിട്ട് നിന്റെ മോക്ക് 18 ആയോ. അപ്പൊ ഇവര് അന്വേഷണം ടീമുണ്ട്, ഓരോ പെൺകുട്ടികളെ വയസ്സ് അന്വേഷണം. അപ്പൊ ഞാൻ പറഞ്ഞു അവൾക്ക് 18 ജൂണിൽ, ഏപ്രിലിൽ 18 എന്ത് കല്യാണം നടത്തും വെച്ചാൽ അത് അവരോട് ചോദിക്കണം.
2: പഠിക്കട്ടെ.
3: ആ ഇത്രയും കാലം ഞാൻ അവളോട് ചോദിക്കാതെ അവൾ ഓരോ കാര്യം ഞാൻ ചെയ്തോണ്ട്, ഇനി അവളോട് ചോദിക്കണം. കാരണം അവൾക്ക് 18 വയസ്സായി. അപ്പൊ അവളെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അത് എന്റെ പേരിൽ, അത് ഞാൻ അവളെ പേർക്ക് മാറ്റി അവളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ടായിട്ട് ഞാൻ പറഞ്ഞു സാറേ അവൾക്ക് 18 ഇനി അവളെ ഇടപാടൊക്കെ അവള് നടത്തട്ടെ. അപ്പൊ ആ അക്കൗണ്ട് ഞാൻ അവളെ പേർക്ക് തന്നെ മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു അവളോട് ചോദിക്കാൻ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് അവളോട് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവള് ഞാൻ ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ട് എന്റെ മനസ്സിൽ, അത് നടക്കും നോക്കട്ടെ കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് പറഞ്ഞു.
2: ശരി ശരി, ഓക്കെ. നല്ല നല്ല ആശയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് പാട്ടാണ് വേണ്ടേ?
3: ഞാൻ ചോദിച്ച പാട്ടിന് ജ്വാലാമുഖമായി പറന്നുയർന്ന കൊടുങ്കാറ്റാണ്.
2: കൊടുങ്കാറ്റാണ് ഈ സ്ത്രീഭാവം.
3: അതന്നെ.
2: ശരി, എല്ലാ എല്ലാ പോരാളികളായ സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം.
3: ഓക്കെ, തീർച്ചയായിട്ടും.
2: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ സങ്കടങ്ങളുടെ കറുപ്പ് പടരുമ്പോഴും തൊട്ടപ്പുറത്ത് സന്തോഷത്തിന്റെ ഒരു പൊൻ വെളിച്ചം എപ്പോഴും ബാക്കിയുണ്ടാവും. ഇരുളിലേക്ക് മറയും മുമ്പ് ആകാശത്തിന് ഭംഗി കൂട്ടുന്ന ഈ പോക്കുവെയിൽ പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പ്രകാശിക്കുവാൻ കഴിയണം. പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ്? അരനാട് നിന്ന് ശോഭന. പറഞ്ഞോളൂ.
1: മുൻപ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്നോ എനിക്ക് ഓർമ്മയില്ല.
0: കൊറേ കാലമായാ വിളിച്ചിട്ട്.
1: എനിക്ക് ഇന്നൊരു പാട്ട് വേണം മാഡം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: സിനിമയെന്ന് ഓർമ്മയില്ല, കാരണം ഞാൻ ചെറിയ എനിക്കൊരു ചെറിയൊരു അസുഖമുണ്ട്. ഓർമ്മയിൽ നിൽക്കുന്ന അസുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മയാണ്. പാട്ട് ഏതെന്ന് അറിയാ? പാട്ടറിയാം.
0: പാട്ട് പറയണം.
1: പിന്നെ സാർ പാടിയതാണേ, സ്വർഗം താണിറങ്ങി വന്നതോ എന്നൊരു പാട്ടുണ്ടല്ലോ.
0: സ്വർഗം താണിറങ്ങി വന്നതോ, ആ പാട്ടാണ്.
1: ആ പാട്ടാണ്.
0: പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ?
1: വിശേഷം അങ്ങനെ പോണു മാഡം.
0: വയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
1: വയ്യാതിരിക്കുന്നുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ, ഒത്തിരി ഒത്തിരി ദുഃഖങ്ങളുണ്ട്. റേഡിയോയിലൂടെ പറഞ്ഞറിയിക്കാൻ
0: പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദുഃഖങ്ങൾ മാത്രമാണ് ഇപ്പം ഉള്ളത്. സന്തോഷകരമായ ഈ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ?
1: പാട്ടൊക്കെ
0: വീട്ടില് ജോലിയൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്ക് തന്നെയാണോ?
1: ജോലിയൊക്കെ ചെയ്യും.
0: മറവി ഒരു പ്രശ്നമാകുന്നുണ്ടോ? മറവി ഒരു പ്രശ്നമാകുന്നുണ്ടോ?
1: മറവിയല്ല മാഡം, ഈ ജോലി ചെയ്യാൻ ചില ദിവസം തോന്നൂല, ഒരു വിഷം അങ്ങനെ ഒരു ആയി പോകും. അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചെല്ലുമ്പം പിന്നെ എന്റെ ഹസ്ബൻഡ് പറയും ഇങ്ങനെയാണെന്ന് പറയും. സൈക്യാട്രി സാറിന്റെ പേഷ്യന്റ് ആണ് ഞാൻ. അപ്പൊ പറയുമ്പോൾ മെഡിസിൻ ഒക്കെ മാറ്റിത്തരും. പിന്നെ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അങ്ങ് കുഴപ്പമൊന്നും
0: തോന്നുന്നു, ഹാപ്പി ആയിട്ട് പോകും.
1: പിന്നീട് ചില നേരത്തെ ഈ ആത്മഹത്യ പ്രവണത വരും.
0: ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരും,
1: ചിന്തകൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ വന്നാണ് എന്നെ ആദ്യം അഡ്മിറ്റ് ആക്കിയത്.
0: ഓ ശരി.
1: പിന്നെ അണങ്ങും. പിന്നെ ചെല്ലുമ്പം പറയുമ്പോ മെഡിസിനൊക്കെ മാറ്റി തരുമ്പോ അത് മാറും,
0: വ്യത്യാസം വരും. എന്തായാലും
1: എന്റെ രണ്ടാമത്തെ സഹോദരൻ മരിച്ചിട്ട് 4 വർഷം പൂർത്തിയാകുന്നു.
0: ആ ദിവസമാണ്,
1: ആ ദിവസമാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടൊക്കെ കേൾക്കാനേ. പാട്ട് പാടുമ്പോൾ താളം പിടിച്ചിരിക്കുന്നു, സുഖമല്ലാതായിട്ടും താളം പിടിപ്പിന് കുറവില്ലായിരുന്നു.
0: എന്തായിരുന്നു സഹോദരന്റെ പേര്?
1: ശിവാനന്ദൻ.
0: ശിവാനന്ദൻ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ ഇനി പാട്ട് ചോദിക്കണേ?
1: അതെ,
0: അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: അതെ മാഡം, ഓർമ്മകൾ തന്നെയാണ്.
0: ഓക്കെ. അപ്പൊ സ്വർഗം താണിറങ്ങി വന്നതോ, ടെൻഷനൊക്കെ മാറ്റാൻ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുണ്ടോ?
1: ചില നേരത്ത് തോന്നും മാഡം, ഞാൻ പറഞ്ഞ ചില നേരത്ത് തോന്നൂല.
0: ചില നേരത്ത് ഒന്നും തോന്നൂല,
1: ഇല്ല
0: ഒറ്റരിപ്പങ്ങിരിക്കും.
1: അങ്ങനെ ഇരിക്കും, ചിലപ്പോ കരയും. ഒറ്റയ്ക്ക് ഇരുന്നാലും സങ്കടം വരും, കരയും.
0: ഓ ഓ ഓ,
1: ഞാൻ വിളി ഉറക്കും. ഈ കോവിലിന്റെ റിക്കാർഡിനെക്കാൾ കുറച്ചായിരുന്നു ഞാൻ കരഞ്ഞോണ്ടിരുന്നത്.
0: എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ. എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ.
1: അതെ, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു അന്ന്.
0: മരുന്നൊക്കെ മുടങ്ങാതെ കഴിച്ച് കൃത്യമായ ഡോക്ടറെ ഒക്കെ കണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോണം.
1: അപ്പൊ
0: എല്ലാം ശരിയാവും, കൊറേ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പൊ ഇപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാമോ? ഓക്കെ ശരി. വനദേവത എന്ന ചിത്രത്തിലെ പാട്ടാണ് സ്വർഗം താണിറങ്ങി വന്നതോ. യൂസഫലി കേച്ചേരി എഴുതിയ ഈ പാട്ട് യേശുദാസാണ്, കെ ജെ യേശുദാസാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗാനം നമുക്ക് ഇപ്പൊ വിളിച്ച ശോഭ ചേച്ചിയുടെ സഹോദരന് വേണ്ടിയിട്ടാണ് ഈ പാട്ട്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഗാനം കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടുതൽ തിളക്കത്തോടെ ഒരു പുലരി വരാൻ വേണ്ടിയാണ് സന്ധ്യ മാഞ്ഞു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഠിനമായ സമയവും ഇതുപോലെ തന്നെ കടന്നു പോകും. ഇരുണ്ട രാത്രികൾക്ക് ശേഷം എപ്പോഴും വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ തളരാതിരിക്കാൻ നമ്മൾ ഏവരും വളരെ കാര്യമായി ശ്രദ്ധിക്കണം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നമ്മൾ നമ്മുടെ കോള് കട്ടായിപ്പോയി. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മുണ്ടേലയിൽ നിന്ന് വിലാസിനി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിലാസിനി അമ്മ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാളാണ്, നമ്മുടെ റേഡിയോയുടെ ഒരു പ്രിയ ശ്രോതാവ് കൂടിയാണ്. അപ്പോൾ വിലാസിനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത പോക്കുവയിലൂടെ നമുക്ക് വിലാസിനി അമ്മയ്ക്ക് വേണ്ടി, വിലാസിനി അമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുമ്പോൾ, സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കുറച്ച് കരയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കരച്ചിലൊന്നിന് ഒരു പരിഹാരമല്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഉള്ളിലെ ഭാരം ഇറക്കി വയ്ക്കാൻ അതുപോലെ ഒരു നല്ല ഔഷധമില്ല. തീർച്ചയായും അത് കഴിയുമ്പോൾ മനസ്സ് അല്പം ശാന്തമാകും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, വർത്തമാനങ്ങളും ഒക്കെ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ഗുഡ് ഈവനിങ്. റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കാവോ?
1: ഹലോ,
0: ആ കേക്കാവോ? ശരി ശരി, ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് കൃഷ്ണമാമ്മ
1: വിശേഷങ്ങൾ?
0: മഴയൊക്കെ മാറി, കുറച്ച് വെയിലുണ്ട്. ഡ്രസ്സൊക്കെ ഉണങ്ങി വരാനുള്ള വെയിലൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുന്നു. ശരി, ഇന്ന് ഏത് പാട്ട്? ആ സുഖമാണല്ലോ, സുഖമായിട്ടിരിക്കുന്നു. ഉച്ചഭക്ഷണം ഉച്ചയ്ക്കല്ലേ, ഇന്ന് ഇപ്പൊ വൈകുന്നേരമായി, ഇപ്പൊ ചായ കുടിക്കാനുള്ള സമയമായി വരുന്നു. ചായ കുടിക്കാനുള്ള സമയത്ത് ചായ കുടിക്കണം, ചോറ് കഴിക്കാനുള്ള സമയത്ത് ചോറ് കഴിക്കണം. ചില ആൾക്കാർ അങ്ങനെ അല്ല, രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കും, ഉച്ചത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അവിടെ ഫുഡൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. വേറെ ആരൊക്കെ ഉള്ള വീട്ടില്? മക്കളൊക്കെയോ?
1: മോള് വീട്ടിലാണ്, പനിക്ക് വിടുന്ന സുവർണ ഇന്നാൾ വിളിച്ചപ്പോഴവക്ക് കിട്ടി.
0: അതെ അതെ.
1: എന്റെ മോൻ സുഭാഷ് അമ്മ ഭാര്യ വീട്ടില്.
0: അതെ അതെ, പറഞ്ഞിട്ടുണ്ടല്ലോ.
1: ഓ, പണിക്ക് പോയേക്കാണ്, പേർക്കൂട
0: ജോലിക്ക് പോയിരിക്കുന്ന.
1: ഓ, ജോലിക്ക് പോയേക്കുന്നു.
0: ഇടയ്ക്ക് അമ്മയെ കാണാനൊക്കെ വരുമല്ലോ?
1: ഓ, എന്നെ കാണാൻ പറ്റും മേഡം, ഇന്നലെയും വന്നു.
0: ഇന്നലെയും വന്നു. ശരി,
1: സാധിക്കും വിശേഷങ്ങള്.
0: ഓ, എന്നാലും വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പൊ കൂട്ട് റേഡിയോ ആണ്. തൊട്ടടുത്ത് കൂട്ടുകാരൊന്നും ഇല്ലേ? അവരടുത്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യൂലേ? അവരിങ്ങോട്ടൊക്കെ വരും?
1: ഓ, ഇങ്ങോട്ടും വരും.
0: ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കും.
1: ആരും കാണാൻ പറ്റില്ല മാഡം, ഈ സ്കൂളിന്റെ താഴെ ഒരു മൂലയറ്റമില്ല ഇവിടെ.
0: ആൾക്കാരെയും കാണാൻ കിട്ടുന്നില്ല.
1: വേണ്ട പാട്ട് പിന്നെ ചന്ദ്രികയിലായിരുന്നു, ചന്ദ്രകാന്ത പാട്ട് എഴുതി ആരാച്ച ഓർമ്മയില്ല. പിന്നെ ത് നമ്മളെ കരുണാസായിലുള്ള എല്ലാ സഹതാക്കൾക്കും മേഡത്തിനും ഓഫീസിലുള്ള എല്ലാവർക്കും എനിക്കും എന്റെ മക്കൾക്ക് കൊച്ചു മക്കൾക്ക് കൃഷ്ണേന്ദ്ര, കൃഷ്ണപ്രിയ, പിന്നെ മകള് സുവർണ, മകൻ സുഭാഷ്, പിന്നെ എന്റെ ബന്ധുക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി,
0: നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി. അത് ശരി, നാട്ടുകാർക്കായിട്ട് ഒരാള് പാട്ട് വയ്ക്കുന്നത് ആദ്യമായിട്ടാണ്. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ പാട്ടാണ്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം.
1: ഞാൻ നേരത്തെ വേറൊരു പാട്ടും ചോദിച്ച, അപ്പോഴും ഫോൺ കട്ടായി പോയി. അത് ഇതില്ല നാടകഗാനം പറഞ്ഞു.
0: ശരി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ബൈ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് കൃഷ്ണമ്മയാണ്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ഓക്കുവേൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. തുളസേരൻ പഴഞ്ചിറയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിലെ മനോഹരി നിൻ മനോരഥത്തിൽ എന്നുള്ള പാട്ട് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്, ഈ പാട്ട് ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് തുളസേരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്തായി തുളസേരൻ ആവശ്യപ്പെട്ട ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് പോക്കുവിലേക്ക് തിരിച്ചു വരാം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിത്യയാണ്, കല്ലമ്പാറ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പറയാൻ മറന്ന പരിഭവങ്ങൾ, കൊട്ടാരം വൈദ്യൻ എന്ന ചിത്രത്തിലെ ഗാനം. ഹസ്ബൻഡ് സുജിത്തിന് വേണ്ടിയിട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു പാട്ട് പോക്കുവയിലൂടെ അടുത്ത ഗാനമായി നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, നമസ്കാരം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഒരു പാട്ട് വേണം.
0: ആരായിരുന്നു പാട്ട് ചോദിക്കുന്നേ? വത്സലേണ. ഉത്തരം കൂടുന്നാണ്, പറഞ്ഞോളൂ. സുഖമാണ്. ഏത് പാട്ടാണ് വേണ്ടേ?
1: മണവാട്ടിയിലെ അഷ്ടമുടി കായലിലെ അന്നം നടത്തോണി.
0: രണ്ടുപേര് പാടൂ, കേൾക്കട്ടെ.
1: മണവാട്ടിയാണ്.
0: ആണ്, മണവാട്ടി സിനിമയിലെ പാട്ട് തന്നെ. അഷ്ടമുടി കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ? ആണോ? താങ്ക് യു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്നെ നിനക്കിഷ്ടമാണോ?
1: ഇഷ്ടമാണോ?
0: ശരി, വളരെ സന്തോഷം. എനിക്ക് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണോ? ആ താങ്ക് യു വെരി മച്ച്. എന്നെ ഓർത്തല്ലോ, എനിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തല്ലോ.
1: നമുക്ക് കൊടുക്കാനും വാങ്ങാനൊന്നും
0: ഇല്ല, നിറഞ്ഞ ഒരു ഒരു വലിയ കുടം നിറച്ച് സ്നേഹമാണ് തരാനുള്ളത്.
1: അതെ,
0: തീർച്ചയായും നമ്മളത് ഇവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലിരുന്ന് ശ്രോതാക്കൾ തരുന്ന ഈ ഒരു നിറഞ്ഞ സ്നേഹമാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം. അതുകൊണ്ടാണ് ഈ പോക്കുവയിൽ ഇങ്ങനെ ഇങ്ങനെ പോണത്. എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വാക്കുകളും വർത്തമാനങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. പക്ഷെ ഒഴുകി ഒഴുകി ഒഴുകി ഈ പുഴ എവിടെ ചേരും എന്നുള്ളതാണ് വിഷയം. പിന്നെ അവിടെയൊക്കെ ഉത്തരം കൂടെ ഒക്കെ എന്തുണ്ട് ഇപ്പൊ വിശേഷം? അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഉണക്കിയെടുക്കാം. അത് വേണമല്ലോ. എന്താണ് മഴ വരുമ്പോ ഇങ്ങനെ മഴയെ പ്രാകുകയും വെയിൽ വരുമ്പോ വെയിലിനെ പ്രാകുകയും ചെയ്യുന്നതാണ് നമ്മളുടെയൊക്കെ ഒരു സുഖം. പ്രാവ് എല്ലാരും പ്രാവു. എല്ലാ വിഷമമായാലും സങ്കടമായാലും വെയിലായാലും മഴയായാലും കാറ്റായാലും സ്വീകരിക്കും. അതാണ് എല്ലാ എല്ലാം നമ്മൾ അതുമായിട്ട് എന്താണ് ഒരു ഒരു താതാത്മ്യം പ്രാപിച്ചു പോയാലേ പറ്റൂ.
1: പൊരുത്തപ്പെടണം.
0: കറക്റ്റ്. ആ വാക്ക് എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറച്ചുകൂടെ വലിയ വാക്കിലേക്ക് അങ്ങ് പോയി. പോട്ടെ, എന്ത് വിഷമങ്ങൾ വന്നാലും നമ്മൾ പൊരുത്തപ്പെടണം. അതാണ് അതിന്റെ ശരി. കാരണം മനുഷ്യരാണോ, സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മൃഗങ്ങളാകുമ്പോ അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് സങ്കടം അറിഞ്ഞുകൂടാ, സന്തോഷം അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ നമ്മളെ പെറ്റ് അനിമൽസിനൊക്കെ
1: അറിയാം. രണ്ട് പട്ടികളെ ടീച്ചറെ, എന്റെ ചേട്ടൻ മരിച്ചപ്പോഴിങ്ങനെ കൈ അലക്കെ വെച്ച് മനുഷ്യരെ പോലെ ദുഃഖിച്ച് കടന്നു.
0: നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കൊക്കെ അത് അറിയാൻ പറ്റും. കാരണം അവരോട് അവരുടെ സഹവാസം എപ്പോഴും നമ്മൾ
1: അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു.
0: നമ്മളെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ടി. ചില നേരം മനുഷ്യരെക്കാൾ ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെയാണ് നമ്മളോടുള്ള പട്ടികളായാലും. അങ്ങനെ നമ്മള് വഴക്കു കുറഞ്ഞ അവരുള്ള ദയനീയമായി നോക്കും. അതേക്കും നമുക്ക് പാവം തോന്നും. അവരെ ഉപേക്ഷിക്കേണ്ട, ഒരു കൂട്ടല്ലേ. സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറയണം. അപ്പോഴായിരിക്കും
1: എല്ലാം അറിയാം.
0: പറഞ്ഞെല്ലാം മനസ്സിലാവും.
1: നമ്മളെ വിളിച്ചാ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോകും.
0: അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കും, വിളിക്കും, വത്സല ചേച്ചി നിങ്ങൾക്ക് സുഖമാണോ, എന്തായിരിക്കും അവസ്ഥ?
1: അല്ല,
0: മൃഗങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങിയ ഒരു രക്ഷയില്ലായിരിക്കും. നമ്മൾ എന്തെല്ലാം ഒക്കെ വിളിച്ചു പറയുന്ന കേട്ടോ, അറിയാൻ വയ്യ.
1: അറിയാൻ വയ്യ.
0: അതെ, അങ്ങനെ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്താണ് ഡോഗ്സിന്റെ പേര്? രണ്ടും കറുപ്പാണോ? ഓ, കരിമൻ ടു. കരിമനും കരിമിയും. അങ്ങനെ വിളിച്ചു കേട്ടെ. ഇപ്പൊ ഇതൊക്കെ എന്താണ്, ബോഡി ഷേമിംഗ് ആണ്, അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. പണ്ടൊക്കെയാണ് അങ്ങനെ വിളിക്കുവായിരുന്നു.
1: എല്ലാരും
0: ആരും കേട്ടില്ല. കറക്റ്റ്, ലോകത്തുള്ള സകലമാന ആൾക്കാരും കേട്ടു. അതാണ് ഇപ്പൊ നാട്ടിലുള്ള മൊത്തം ആൾക്കാരും അറിഞ്ഞു. അതന്നെ പിടിച്ചകത്തിടേ ഉള്ളു. ബോഡി ഷേമിങ് നടത്തിയെന്നും പറഞ്ഞു. ശരി, ഫുഡൊക്കെ കഴിഞ്ഞോ? നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ്. അപ്പൊ നമുക്ക് ഓളങ്ങൾ. ആർക്കാ?
1: എന്റെ ടീച്ചറിന്, സാറിന്,
0: ആതിരപ്പിള്ളക്ക്. ശരി, ആതിരപ്പിള്ള. ശരി,
1: ആതിരപ്പിള്ളയിലെ എല്ലാ പാട്ടുകളും അങ്ങ് നോക്കിയത് അതിന് കൊടുക്കണ്ടേ?
0: ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണേ. പാട്ടൊക്കെ ചോദിക്കുമ്പോ കൃത്യമായി തെരഞ്ഞെടുത്ത് തരുന്നത് ആതിരയാണ്.
1: അതിന് അപ്പൊ അവർക്ക് കൊടുക്കണ്ടേ?
0: പിന്നെ തീർച്ചയായിട്ടും കൊടുക്കണം. പിടിച്ചോളൂ. അഷ്ടമുടി കായലിലെ അന്നനട
1: ധോണി.
0: ലാസ്റ്റ് കോളർ ആണ് താങ്കൾ. എപ്പോഴാ വിളിച്ചപ്പോ ഇപ്പൊ കിട്ടിയല്ല. ഇങ്ങനെയാണ്, ആദ്യം മുതൽ വിളിക്കുമ്പോ അവസാനമെങ്കിലും കിട്ടും. ഇന്നിപ്പോ കിട്ടിയല്ലോ, അപ്പൊ സന്തോഷമായി. സാറിനെ വിളിക്കണം. ബുധനാഴ്ച നാളെ വിളിച്ചോളൂ. അല്ല, നാളെ വിളിച്ചു നോക്ക്, കിട്ടും. അപ്പൊ നമ്മുടെ കരിമനെയും കരിമയും പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയൂ.
1: ഒന്നുകൂടെ പറഞ്ഞാ ഇനി എന്നെ ആളെ അടിക്കും.
0: ഞാൻ ഇനി പറയൂല, ഒരു തവണ പറയുള്ളൂ. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ശരി.
1: ഓക്കെ,
0: ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് നമ്മളോട് സംസാരിച്ചത് ഉത്തരം കൊടുക്കുന്ന വത്സല ചേച്ചിയാണ്. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പൂക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാനത്തെ, ഇന്നത്തെ അവസാനത്തെ കോളറായിരുന്നു. അപ്പോൾ ഇന്ന് നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണെന്നായിരുന്നു ചോദ്യം. ഓൺലൈൻ ഫിലിം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉത്തരം എന്റെ ഷോ എന്നുള്ളതാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മനുവാണ്, കല്ലറ നിന്നാണ് ശരിയായ ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിന്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള വെളിച്ചം പതുക്കെ മായുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് പങ്കുവച്ച സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ വെളിച്ചം നിങ്ങളുടെ മനസ്സുകളിൽ ഒട്ടും കെടാതെ ഇരിക്കട്ടെ. സങ്കടങ്ങളുടെ ഭാരമെല്ലാം ഈ സമയത്ത് നമ്മൾ

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിന അധ്വാനികളാണ് ഈ ലോകം പഠിതത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവുമെല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് നിർമാല്യം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദൃശ്യാനുഭവമാണ് എം ടി വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച നിർമാല്യം എന്ന ചിത്രം. ഒരു ഗ്രാമത്തിലെ ജീർണിച്ച ക്ഷേത്രത്തെയും അവിടുത്തെ വെളിച്ചപ്പാടിനെയും കേന്ദ്രീകരിച്ചാണ് നിർമാല്യത്തിന്റെ കഥ വികസിക്കുന്നത്. വെറുമൊരു ഭക്തി ചിത്രം എന്നതിലുപരി മനുഷ്യന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും വിശ്വാസ തകർച്ചയും ഇതിൽ നീളിക്കുന്നു. ദാരിദ്ര്യം ഒരു കുടുംബത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്ന് ചിത്രം വളരെ കൃത്യമായി വരച്ചുകാട്ടുന്നു. വെളിച്ചപ്പാടിന്റെ ആത്മസംഘർഷങ്ങൾ ഓരോ ഫ്രെയിമിലും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ നോക്കിയാൽ ഭയവും ഭക്തിയും ഒരേപോലെ ഈ ചിത്രത്തിൽ ഇഴചേർന്നിട്ടുണ്ട്. ഓരോ കഥാപാത്രവും തങ്ങളുടേതായ മാനസിക ലോകങ്ങളെ തളച്ചിടപ്പെട്ടവരാണ്. മാറുന്ന കാലത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ കഥയാണിത്. ഗ്രാമീണതയുടെ വശ്യതയ്ക്കൊപ്പം തന്നെ അതിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളും ചിത്രം പങ്കുവയ്ക്കുന്നു. വെളിച്ചപ്പാടിന്റെ ജീവിതം വിശ്വാസത്തിന്റെ ഉറച്ച തറക്കല്ലിലായിരുന്നു പടുത്തുയർത്തിയത്. ആ തറക്കല്ലിളകുമ്പോൾ സംഭവിക്കുന്ന മാനസിക ആഘാതം സിനിമ വളരെ തീവ്രമായി അവതരിപ്പിക്കുന്നു.

0: വെളിച്ചപ്പാടുന്ന കേന്ദ്ര കഥാപാത്രത്തെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ വ്യക്തിത്വം തന്റെ ഔദ്യോഗിക പദവിയിൽ അലിഞ്ഞു ചേർന്നതായി കാണാം. തന്റെ അസ്തിത്വം തന്നെ ദേവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. ചുറ്റുമുള്ള ലോകം ആധുനികതയിലേക്ക് മാറുമ്പോഴും അയാൾ തന്റെ പഴയ വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കുന്നു. ഇതൊരുതരം ഐഡന്റിറ്റി ഫ്യൂഷൻ എന്ന മാനസികാവസ്ഥയാണ്. സ്വന്തം കുടുംബം പട്ടിണിയിലാകുമ്പോഴും അയാൾ ദേവിയെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. വിശ്വാസം എന്നത് അയാൾക്കൊരു രക്ഷാകവചം പോലെയാണ്. ബാഹ്യലോകത്തെ വെല്ലുവിളികളെ നേരിടാൻ ഈ വിശ്വാസം അയാളെ പ്രാപ്തനാക്കുന്നു. എന്നാൽ ഈ ഉറച്ച വിശ്വാസം തന്നെ പിന്നീട് അയാളുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു. മനസ്സിനുള്ളിലെ സംഘർഷങ്ങൾ പുറത്തു പറയാതെ അയാൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നു. ലോകം തന്നെ അവഗണിക്കുന്നു എന്ന തിരിച്ചറിവ് അയാളെ കൂടുതൽ ഏകാന്തതയിലേക്ക് നയിക്കുന്നു. ഈ ഏകാന്തത അയാളുടെ മാനസികാരോഗ്യം പതുക്കെ ക്ഷയിപ്പിക്കുന്നു.
1: പോയിട്ടുണ്ടാവില്ല, രണ്ടാവിടെ ഉണ്ടല്ലോ.
2: എന്താത്? അടിയന്തരം തന്നെ ഉള്ളോ? അല്ലെ കരാറാറാന്ന് പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല. 21 രൂപ എന്നെ
1: അവിടെ വെച്ചാ മതി. 5 രൂപ കൊട്ട എന്നെ നോക്കണ്ട.
2: വഴിപാട് മാത്രമാകുമ്പോ ഞാൻ എന്താ ചെയ്യാ? എത്ര ആദ്യം ഇത് പങ്കിടണം?
1: അവിടെ വെച്ചാ മതി. എന്നെ ടാക്സി വെച്ചിട്ടാണ് ഉത്സവങ്ങൾ കൊണ്ടുപോകാൻ. അറിയോ,
2: വഴിപാടിന് തുള്ളിയാൽ പണ്ടൊക്കെ 4 രൂപയാണ് ഉള്ളതുകൊണ്ട് ഞാൻ പങ്കുവെക്കാം. 5 രൂപ കൊടുത്തപ്പോ പോരാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരാളെ കണ്ടില്ലേ?
1: കണ്ടു.
2: അപ്പോ പക്കെ ഒരു തരം വഴിപാടാ. വെറുതെ തുള്ളാനും തലവെട്ടിപ്പൊളിക്കാനും പോണ്ടാന്ന് ഞാൻ പറയാറില്ലേ.
1: നടക്കല് വന്ന് പള്ളിവാളെടുത്ത് ആ മുഖത്ത് നോക്കിയ പിന്നെ ഒക്കെ മറ. ഓട്ടെ, ഇനി എന്നാണാവോ ഒരു വഴിപാട്? വിളക്കില്ലേടി
3: വരൂ,
1: ഞാൻ ചൂട്ടുതരാം. വഴി അത്ര സുഖമുള്ളതല്ല.
2: അപ്പോ നാളെ പൂജ കഴിഞ്ഞാൽ ഞാൻ പോവാ.
1: എന്നാ മടക്കം?
2: മടങ്ങണില്ല. പൂജക്ക് വേറെ ആളെ നിൽക്കോട്ടെ.
1: ഈനിടയിൽ നിന്ന് കളി പറയരുത്.
2: കളിയല്ല, കാര്യമാണ്. ഒരു നിവേദ്യമില്ല, പായസമില്ല, കണ്ടവിടെയൊക്കെ തുമുഖം കാണുകയും വേണം. അല്ല കിളയ്ക്കാനോ തേവാനോ പോയാൽ ഇതിലധികം ലഭ്യമുണ്ട്.
1: പൂജ മുട്ടാണ്ട് ഇതുവരെ പോയി.
2: വല്യമ്പൂരിക്ക് വേണമെങ്കിൽ ആരെങ്കിലും അയച്ചോട്ടെ. വെറ്റില വാങ്ങാൻ ഒരാണ കിട്ടാത്ത ദിവസം ഉണ്ട്. ഹേ, ഒരാളിലും നാട്ടുകാർക്ക് അമ്പലം വേണമെങ്കിൽ ഇത് നമുക്ക.
4: എന്താ മുറ്റത്തന്നെ നിക്കണേ? ഇങ്ങോട്ട് കേറി എന്നുള്ള അമ്മണി.
5: നേരായി പോട്ടെ. വല്യമ്പ്രാന്റെ അടുത്ത് വാര് പറയല്ലേ നല്ലത്.
1: എനിക്ക് മടി ഉണ്ടായിട്ടല്ല, തീരെ നടന്നുകൂടാ വെളിച്ചപ്പാട്. 4 അടി നടക്കുമ്പോഴേക്കും കിടക്കി. വല്യമ്പ്ര ആരെങ്കിലും അയക്കാണ്ടിരിക്കും.
4: അച്ഛൻ എങ്ങനെയുണ്ട് വെളിച്ചപ്പാടെ?
1: അങ്ങനെ
4: കടപ്പുതീരം കഴിഞ്ഞ് നടന്ന ഗുരുതിക്ക വലിയ വെളിച്ചപ്പാട് അവസാനം വെളിച്ചപ്പെട്ടത് എന്തോരോ ശൗര്യായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്.
1: വെളിച്ചപ്പാട് നടന്നോളൂ, നമ്മുടെ ഒക്കെ കാലം കഴിയണവരെ പൂജ മുടങ്ങാണ്ടിരിക്കണമെന്നേ എനിക്കുള്ളൂ.
5: അമ്മേ ഭഗവതി, അമ്മണി പോകാം. വിളക്കുമാരെ ഉള്ളതാ, നേരം വൈവെന്ന് അറിഞ്ഞൂടെ. അപ്പൂന അയച്ചാ മതിയായിരുന്നെങ്കിൽ.
3: ഏട്ടനെ കണ്ടില്ല, അപ്പോ അമ്മ എന്നോട് പോരാൻ പറഞ്ഞു.
5: വെളുക്കുമ്പോ പോയാ രാത്രി ആണോ? ഈ ചെക്കൻ എവിടേക്കാ ചുറ്റി തിരിയണത്? പേടിക്കണ്ട, അതാ പ്രാന്തം ഗോപാലനാ.
1: ഒരു വീട് തരുവോ?
5: വീടില്ലല്ലോ ഗോപാല, നിനക്ക് നിന്റെ ഉമ്മടത്ത് കിടന്നൂടെ കുട്ടിയെ. ചെറുപ്പത്തിലെ ആളിന്റെ ചോട്ടിൽ നിന്ന് ഏതാണ്ട് കണ്ടു പേടിച്ചതാ. പരമേശ്വരന്മാരുടെ വക ഒരു വിളക്കുമാല. വഴിപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്പൂരി പോവാണ്. നടവരവ് കുറവായതുകൊണ്ട് പൂജിക്കാൻ വയ്യാന്ന് രാവിലെ തന്നെ മനക്കിൽ പോയി വലിയവരോടൊന്ന് പറയണം. ശാന്തി മുട്ടിയ എല്ലാവർക്കും ദോഷാണ്.
0: വെളിച്ചപ്പാടിന്റെ ഭാര്യയായ നാരായണി അതിജീവനത്തിന്റെ കഠിനമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവളാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യന്റെ മനോനിലയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നാരായണിയിലൂടെ നമുക്ക് കാണാം. മക്കൾ വിശന്നു കരയുമ്പോൾ അവർക്ക് മുന്നിൽ ദൈവത്തെക്കാൾ വലിയ സത്യം അന്നമാണെന്ന് അവർ തിരിച്ചറിയുന്നു. കടുത്ത മാനസിക സമ്മർദ്ദമാണ് നാരായണിയെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്. കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ സ്വന്തം മൂല്യങ്ങളെ ബലി കഴിക്കുന്നു. ഇത് മനഃശാസ്ത്രത്തിലെ കോപ്പിംഗ് മെക്കാനിസം എന്ന അവസ്ഥയുടെ ഭാഗമാണ്. അതിശക്തമായ ജീവിത സാഹചര്യങ്ങൾ ഒരാളെ താൻ ആഗ്രഹിക്കാത്ത പ്രവൃത്തികളിലേക്ക് തള്ളിവിടും. നാരായണിയുടെ ജീവിതം പട്ടിണിയും പാപബോധവും തമ്മിലുള്ള നിരന്തരമായ യുദ്ധമാണ്. അവർ അനുഭവിക്കുന്ന സംഘർഷം വെളിച്ചപ്പാടിന്റേതിനേക്കാൾ ഒട്ടും കുറവല്ല. തന്റെ ജീവിത പങ്കാളി അറിയാതെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരുന്നവളുടെ മാനസികാവസ്ഥ ദയനീയമാണ്.
5: രാവിലെ തന്നെ മണലിന് ചൂട് തുടങ്ങി.
6: എന്താ പതിവില്ലാണ്ട്?
5: ശാന്തിക്കാരൻ പോയി, പകരം ആളെ വെക്കണ കാര്യം പറയാൻ വന്നതാ. വാർഡർക്ക് തീരെ വയ്യാത്തോണ്ട് ഞാൻ തന്നെ പോന്നു.
6: എന്നിട്ട് എന്ത് പറഞ്ഞു?
5: കണ്ടില്ല, എന്തോ സേവിച്ചിരിക്കാണ്.
6: കൽപ്പം സേവിച്ചതാ, കായകൽപ്പം. ഈ സേവകൾ കുറെ ജാസ്തി ആവണവർക്ക് കൊല്ലത്തിൽ ഒരു മാസം കൽപ്പം.
5: ആരും കാണില്ലേ?
6: കാണില്ല, സംസാരിക്കില്ല. ഞങ്ങളാൽ ചിലർക്ക് അതുകൊണ്ട് ആട്ടും ചീത്തയും കേൾക്കാതെ രണ്ടു നേരം ഒരുപടി ആഹാരം കഴിക്കാം.
5: കളിയാകൊന്നും ഇപ്പില്ലല്ലോ.
6: എന്റെ വെളിച്ചപ്പാടെ, കാലിന് വയ്യാണ്ടായതോടുകൂടി കളി തീർന്നു. ഇനിയിപ്പോ യോഗ ബാക്കിയുള്ളൂ.
5: രാവുണ്യായരുടെ ഭീമൻ, നാണുവായരുടെ താടി, നമ്പീശന്റെ പാട്ട്, പൊതുവാളുടെ ചെണ്ട, അതൊക്കെ ഒരു കാലായിരുന്നു.
6: അവരൊക്കെ ഇപ്പൊ എവിടെ എത്തി? അവാർഡ്, പത്മശ്രീ, വിമാനത്തിലെ യാത്ര, ബ്ലാത്തി പോക്ക്, ഇതൊക്കെ ഒരു യോഗമാണ്.
5: പണ്ടൊക്കെ ഉത്സവം കൊടിയേറുന്ന ദിവസം കഥകളിയായിരുന്നു. പത്ത് ദിവസം കൂത്ത്. 3 കൊല്ലമായി അമ്പലത്തിൽ ഗുരു നടത്തിയിട്ട്. പിന്നെ അല്ലേ കഥകളിയും കൂത്തും കൃഷ്ണാട്ടമൊക്കെ.
6: ദൈവങ്ങൾക്കും ഇപ്പൊ പഴച്ച കാലമായിരിക്കും.
5: അമ്മേ ഭഗവതി,
6: ഇവിടെ ഇപ്പോ അമ്പലം കഥകളി എന്നൊന്നും പറഞ്ഞാൽ ചവിട്ടി പോവില്ല. ബസ് സർവീസ്, റബ്ബർ, ടയറിന്റെ വില, ഇതൊക്കെയാ. പിന്നെ ഇത്തിരി കല ബാക്കിയുണ്ടോ? സത്യം പറയണല്ലോ, അത് സായിപ്പന്മാർ വരുമ്പോഴേക്കുള്ളതാ.
5: എന്താ ഞാൻ വേണ്ടേ? ശാന്തി മുട്ടരുതന്നേ ഉള്ളൂ പ്രാർത്ഥന.
6: അപ്പന്റെ അടുത്ത് പോയി പറഞ്ഞാ മതി.
5: എവിടെ ചെറിയമ്പരാൻ?
6: ആനയുടെ അടുത്തുണ്ടാവും. ഇവിടെ ഇപ്പോ നെയ്യും ചവനപ്രാശം ഒക്കെ കൊടുത്ത് ചികിത്സയല്ലേ. ആരൊക്കാ ആനയ്ക്ക്?
5: പോയി പറഞ്ഞു നോക്കട്ടെ.
6: ഒരു ദിവസത്തെ മരുന്നിനേ 100 റുപ്യ. ആനയായാൽ എന്താ, തലയിലെഴുത്ത് നന്നാവണം.
5: മേലേക്കാവിലെ വെളിച്ചപ്പാടാ. ശാന്തിക്കാരൻ പോയി, വേറെ ആരെങ്കിലും?
7: ഏട്ടൻ കൽപ്പം സേവിച്ചിരിക്കുക. ഇവിടെ കുട്ടിശങ്കർ ചികിത്സയാ. എനിക്ക് ഒന്നിനിടയില്ലേ.
5: പൂജ മുടങ്ങരുതെന്നുണ്ട്?
7: മുടങ്ങരുത് മുടങ്ങരുത്, മുടങ്ങിയാ മോശാണേ.
8: മുടങ്ങരുത് മുടങ്ങരുത്.
7: കാർത്തിയായനാ പ്രതിഷ്ഠ, ശക്തിയുള്ള മൂർത്തിയാണേ. ആരാ നാരായണ അയക്കുക?
8: പറഞ്ഞോലി ആരെ അയക്കുക?
7: കുഞ്ഞുണ്ണിയുടെ മകൻ തോട്ടത്തിലാ. നമ്മുടെ ഇയാടെ മകനെ അയച്ചാലോ?
8: ആരാവോ
7: നമ്മുടെ ഈ ഇന്ദുവാന്റെ പേര് നാവുമ്മൽ വരില്ല. നമ്മുടെ ദേഹണ്ണം കീഴേടം, കീഴേടത്തിന്റെ മകനില്ലേ?
8: ഇപ്പൊ കഴിഞ്ഞു നിക്കുക.
6: ഇതിലൊന്നും
7: ഇവിടത്തെ കുഞ്ഞാളുടെ അത്രയൊന്നും പഠിപ്പുണ്ടാവില്ലല്ലോ.
8: അതില്ല.
7: എന്നാവാ ശാന്തിയാവാ.
6: ഓ
7: നാരായണ, കീഴേടത്തിനോട് വരാൻ പറയാ.
0: വെളിച്ചപ്പാടിന്റെ മകൻ അപ്പു പുതിയ തലമുറയുടെ യുക്തിചിന്തകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അച്ഛന് മുറുകെ പിടിക്കുന്ന ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അവൻ വെറുപ്പോടെ നോക്കിക്കാണുന്നു. ഇത് കുടുംബത്തിനുള്ളിലെ ആശയപരമായ വിടവ് വർദ്ധിപ്പിക്കുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം കേവലം സ്നേഹത്തിൽ അധിഷ്ഠിതമല്ല, മറിച്ച് കലഹത്തിലാണ് അവസാനിക്കുന്നത്. മകന്റെ നിഷേധം വെളിച്ചപ്പാടിന്റെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിക്കുന്നു. പാരമ്പര്യമായി കിട്ടിയ പദവി മകൻ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് അയാളെ വേദനിപ്പിക്കുന്നു. അപ്പുവിന്റെ കാഴ്ചപ്പാടിൽ അച്ഛൻ ഒരു പരാജയപ്പെട്ട മനുഷ്യനാണ്. ഈ ചിന്താഗതി അവരുടെ ഇടയിൽ വലിയൊരു വൈകാരിക അകലം സൃഷ്ടിക്കുന്നു. യുവത്വത്തിന്റെ ആവേശവും യാഥാർത്ഥ്യബോധവും അപ്പുവിൽ പ്രകടമാണ്. തന്റെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ആ ഗ്രാമം വിട്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നു. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പഴയ തലമുറയോടുള്ള പ്രതിഷേധമാണ് അപ്പു.
3: വെളിച്ചപ്പാടാ, നിങ്ങളും തുടങ്ങിയോ ഇറക്കാൻ നടക്കാൻ? 5 അടങ്ങാഴി നെല്ലുണ്ടായ ഒരു ദിവസം ധർമ്മം കൊടുക്കാൻ തകയില്ല.
9: അച്ഛനെന്താ പോവാത്ത?
5: നിന്റെ തന്ത് കൂറ്റി വെച്ചിരിക്കാണ് പത്തായത്തില്, എടുത്തോണ്ട് പോരാൻ. ചിലക്കാണ്ട് ഒരിടത്ത് പഠിച്ചോ.
10: വാ മോള് വാ. അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ, എന്താ അമ്മ ഉണ്ടാക്കണേ? അച്ഛന്റെ ഓഹരിയും കൂടി മോക്ക് തരാൻ അമ്മയോട് പറയാം. പോയിട്ടോ.
11: നെയ്ജിച്ചോറ് കുറച്ച് ബാക്കിയുണ്ട്, അമ്മണി കൊണ്ടേക്കോളൂ.
3: ഇത്ര അരി എടുത്താ മാസം എത്തുവോ?
11: എത്തനേടത്തോളം എത്തട്ടെ, ബാക്കിയുള്ളത് കളയണ്ടല്ലോ.
10: ഇത്തിരി ചോര തരുവാ.
3: കൂട്ടാനൊന്നും ഇല്ലാട്ടോ.
11: എവിടെയാ പോസ്റ്റ് ഓഫീസ്?
3: കുന്നിന്റെ താഴത്ത്. പാടത്തൂടി പോയ വഴി വളവാണ്.
11: ഒരു കത്ത് പോസ്റ്റ് ചെയ്യണം. പത്രം കട്ടാക്കാൻ എഴുതിയിട്ടുണ്ടായിരുന്നു.
3: എന്താ എപ്പോഴും വായിക്കണേ?
11: ജനറൽ നോളജ്. 4 മാർക്കിനാ കഴിഞ്ഞ ഒരു സർവീസ് കമ്മീഷൻ സെലക്ഷൻ പോയത്. ഇക്കുറിയും കൂടി നോക്കന്നെ.
3: ജയിച്ച പിന്നെയും പഠിക്കോ?
11: ഇത് വേറെ പരീക്ഷയാണ്, ഉദ്യോഗം കിട്ടാൻ.
3: തിരുമേനിമാർക്കൊക്കെ എന്തിനാ ഉദ്യോഗം?
11: ആവശ്യമില്ല. പൂണിലെയോ ദേശമംഗലത്തോ വരിക്കാശ്ശേരിയോ ജനിച്ച ആവശ്യമില്ല. ഞങ്ങളുടെ കഥയൊക്കെ മോശമാണ്. പണ്ട് വലിയ സ്ഥിതിയായിരുന്നു അത്ര. എനിക്ക് ഓർമ്മ വെച്ചപ്പോ പഴയ കഥകളെ ബാക്കിയുള്ളൂ. അനിയത്തിയുടെ പെൺകുട ഇനിയും കഴിഞ്ഞിട്ടില്ല. താഴെ പിന്നെ 3 ആളാ. അമ്മിണി പഠിച്ചില്ലേ?
3: 4 വരെ. പെൺകുട്ടികൾ പഠിച്ചിട്ടെന്താ? ഏട്ടൻ 10ൽ 2 കൊല്ലം തോറ്റു, പിന്നെ നിർത്തി.
11: അമ്മിയുടെ വീട്ടിലും കാര്യമൊക്കെ മോശമാണല്ലേ.
3: അതിലൂടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങാടിയായി. അവിടെ തന്നെ തപാൽ ഓഫീസ്.
11: വരുന്നില്ലേ
3: അങ്ങാടിയിലേക്കോ? അയ്യേ ഞാനില്ല.
11: ഞാൻ വേഗം വരാം കേട്ടോ.
12: ഉമ്മത്തൊടി വേലായുധൻ ആളില്ല. മുണ്ടം വളപ്പിൽ ചെയ്താലി തന്നോ, മുണ്ടം വളപ്പിൽ അന്ത്രു, മേലേ വളപ്പിൽ ചാത്തു, എം സി സഹദേവൻ, പി കെ കൗസല്യ പടിഞ്ഞാറേ കാട്ടൂർ, കെ എൻ ബ്രഹ്മദത്തൻ നമ്പൂതിരി മേലേക്കാവ് ടെമ്പിൾ, പൊന്നുംകുഴിയ കുട്ടൻ, തെക്കേപ്പാട്ട് വാസു, തെക്കേപ്പാട്ട് വാസു.
0: ക്ഷേത്രത്തിലെ ഉത്സവവും വെളിച്ചപ്പാടിന്റെ ഉറഞ്ഞതുള്ളലും അയാളുടെ വികാരങ്ങൾ പുറന്തള്ളാനുള്ള വഴികളാണ്. മനഃശാസ്ത്രപരമായി ഇതിനെ കാത്താർസിസ് എന്ന് വിളിക്കാം. ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളും ദേഷ്യവും ആ തുള്ളലിലൂടെ അയാൾ പുറത്തെടുക്കുന്നു. വിഗ്രഹത്തിനു മുന്നിൽ അയാൾക്ക് തന്റെ എല്ലാ സങ്കടങ്ങളും ഇറക്കിവെക്കാൻ കഴിയുന്നു. ഭക്തരുടെ മുന്നിൽ ദേവിയുടെ പ്രതിരൂപമാകുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ആദരവ് അയാളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്നു. എന്നാൽ ഉത്സവം കഴിയുമ്പോൾ അയാൾ വീണ്ടും പഴയ ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുന്നു. ഈ വൈരുദ്ധ്യം അയാളുടെ മനോനിലയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. താൽക്കാലികമായി ലഭിക്കുന്ന ആശ്വാസം പിന്നീട് വലിയ നിരാശയായി മാറുന്നു. ദൈവവുമായി നേരിട്ട് സംവദിക്കുന്നു എന്ന തോന്നൽ അയാളെ ഒരു മായാലോകത്ത് നിലനിർത്തുന്നു. യാഥാർത്ഥ്യത്തെ നേരിടാൻ കഴിയാത്ത ഒരാളുടെ ഒളിച്ചോട്ടം കൂടിയാണിത്. ആ തുള്ളൽ വെറും നൃത്തമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ അതിജീവന മന്ത്രമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ചിത്രത്തിന്റെ അന്ത്യം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും തീവ്രമായ നിമിഷങ്ങളിൽ ഒന്നാണ്. വർഷങ്ങളോളം താൻ വിശ്വസിച്ച ദൈവം തന്നെ കൈവിട്ടു എന്ന തിരിച്ചറിവ് അയാളെ തകർക്കുന്നു. നാരായണിയുടെ ചെയ്തികൾ അറിഞ്ഞതോടെ അയാളുടെ ലോകം പൂർണ്ണമായും നിലം പരിശായി. ഈ മാനസിക തകർച്ചയാണ് അയാളെ വിഗ്രഹത്തിന് നേരെ തുപ്പാൻ പ്രേരിപ്പിക്കുന്നത്. തന്റെ ജീവിതം തന്നെ ഒരു നുണയായിരുന്നു എന്ന തിരിച്ചറിവ് അത്യന്തം വേദനാജനകമാണ്. ദൈവത്തോടുള്ള കലഹം എന്നതിലുപരി അത് തന്നോട് തന്നെയുള്ള കലഹമാണ്. വിശ്വാസം എന്നത് ഒരു ചതിക്കുഴിയായിരുന്നു എന്ന് അയാൾ അവിടെ തിരിച്ചറിയുന്നു. വിഗ്രഹത്തിന് മുന്നിലെ ആ രക്തം തുപ്പൽ ഒരു വഞ്ചിക്കപ്പെട്ട മനുഷ്യന്റെ അവസാന പ്രതികരണമാണ്. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ബിംബങ്ങൾ ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണത്. ആ കർമ്മം അയാളെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു.
2: എന്താ തൊഴാനൊന്നും കാണാറില്ല? നിർത്തി, കുറെ തൊഴുതു, പ്രാർത്ഥിച്ചു, പിന്നെ നിർത്തി. ജോലിക്കാരിയൊന്നും ആയില്ലേ? ഭഗവതി തരും, അതും കാത്തിരിക്കുന്നു. ഉണ്ണിനമ്പൂരിക്കാവും ആദ്യത്തെ ചാൻസ്. സ്വന്തം ആളല്ലേ. തിരുവേലി പറഞ്ഞാ കേൾക്കുമെങ്കിൽ എന്റെ കാര്യം പറയണം. എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാൻ ഏത് വൃത്തികെട്ട ജോലിയുടെ രൂപത്തിലായാലും വേണ്ടില്ല.
3: അങ്ങനെയൊന്നും ദൈവദോഷം പറയരുത് അപ്പു.
2: പറയില്ല തിരുമേനി. ദൈവം എന്റെ മുമ്പിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരു ബീഡി, ഒരു ഗ്ലാസ് ചായ, കൂട്ടുകാർ വാങ്ങിത്തരുന്ന ഒരു ഊണ്, ഇതൊക്കെയാണ് കണ്ട അവതാരം. വലിയ അവതാരം കാണാൻ ബാക്കി കിടക്കുന്നേ ഉള്ളൂ. ജോലി
4: എന്താ ഇങ്ങനെ വെറുതെ നിൽക്കണേ?
2: പിന്നെന്താ ചെയ്യണ്ട്? ചാടണം, അട്ടഹസിക്കണം.
5: ഓടിവിച്ചള അലൂമിനിയ പാത്രങ്ങൾ, ഓടിവിച്ചള അലൂമിനിയ പാത്രം.
2: പഴയ ഓടിന് എന്താ വില?
5: പാത്രല്ലേ,
2: ഒന്നും കൂടില്ല.
5: നമ്മളൊരൊറ്റ വലിയ പറയുള്ളൂ. വേണമെങ്കിൽ ഈ നാട്ടുകാരോട് ആരോടൊന്നും ചോദിച്ചോളി. ഇത് ഇന്നോ ഒന്നിലോ തുടങ്ങിയ ഏർപ്പാടൊന്നല്ല, ചെറുപ്പത്ത് തുടങ്ങിയതാ. മനസ്സിലായില്ലേ? രണ്ടടങ്ങ രേതി വയ്ക്ക, പുഞ്ചട കറിയും വയ്ക്ക, തുടങ്ങി
4: പോരാ.
5: ഓ ഇതോ
2: എന്താ ഓട് മോശമാണ്?
5: എന്റെ കുട്ടിയെ ഭഗവതിയുടെ സ്ഥാപനമല്ല ഇതൊന്നും ഞങ്ങൾ നോക്കില്ല.
1: ദാരിദ്ര്യം മനുഷ്യന്റെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെയും ചിന്താരീതികളെയും സ്വാധീനിക്കുന്നു. നിർമാല്യത്തിലെ ദാരിദ്ര്യം കേവലം പണമില്ലായ്മയല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ ശോഷണം കൂടിയാണ്. വിശപ്പ് സഹിക്കുവയ്യാതെ വരുമ്പോൾ മനുഷ്യന്റെ മസ്തിഷ്കം പ്രാഥമികമായ അതിജീവനത്തിന് മുൻഗണന നൽകുന്നു. ഈ സമയത്ത് സദാചാര ബോധമോ വിശ്വാസമോ പ്രവർത്തിക്കില്ല എന്ന് സിനിമ വ്യക്തമാക്കുന്നു. വെളിച്ചപ്പാടിന്റെ കുടുംബത്തിൽ ഓരോ അംഗവും ഓരോ തരത്തിലാണ് പട്ടിണിയോട് പ്രതികരിക്കുന്നത്. ഈ മാനസിക പരിവർത്തനം വളരെ കൃത്യമായി എം ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന അപകർഷതാബോധം വെളിച്ചപ്പാടിനെ സമൂഹത്തിൽ നിന്നകറ്റുന്നു. തന്റെ ദയനീയാവസ്ഥ മറ്റുള്ളവർ അറിയരുതെന്ന വാശി അയാളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഈ സമ്മർദ്ദമാണ് ഒടുവിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നത്. പട്ടിണിപ്പാവങ്ങളുടെ വിശ്വാസം എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നും ഇതിൽ കാണാം.
6: വായിച്ചോളൂ, ഞാൻ പോവുക.
3: വായിച്ചോണ്ടൊന്നും കാര്യമില്ല, തോന്നിയതൊക്കെ ചോദിക്കുക. കുത്തബ് മിനാറിന്റെ ഉയരം, പെറുവിന്റെ തലസ്ഥാനം, വല്ല പഞ്ചായത്ത് ഓഫീസിന് ക്ലർക്ക് ആവണേന്ന് പെറുവിന്റെ തലസ്ഥാനം അറിഞ്ഞിട്ട് വലിയ കാര്യമില്ലേ. വെള്ളം തിളപ്പിച്ച കാപ്പി ഉണ്ടാക്കാം, വാര ശർക്കരയും കാപ്പിപ്പിടിയും ഒക്കെ കൊള്ളുന്നുണ്ട്.
6: ഞാൻ തീപ്പൂട്ട, ഇവിടുന്ന് വെള്ളം കൊണ്ടുവന്നാ മതി. ഞങ്ങള് തൊട്ടത് കഴിക്കാൻ പാടുവോ?
3: ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഉച്ചക്ക് ചായ കുടിച്ചിരുന്ന മാപ്പാര ഹോട്ടലിന.
6: അയ്യോ, ആരും കേക്കണ്ട.
3: ആളുകൾ പറയുന്നത് ശരിയാ, ചായ അസല്. രണ്ടു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കാൻ വെക്കോ. അപ്പോ
6: എത്ര അച്ചിടണം?
3: രണ്ടു ഗ്ലാസ് കാപ്പിക്ക് എത്ര വേണമെന്ന് എനിക്കറിയ. കഴിച്ചോളൂ.
6: കഴിക്കൂ, ഞാൻ പിന്നെ കഴിച്ചോളാം. വാര്യത്തെ പശുവിന്റെ കറവ് പറ്റി.
3: സാരല്ല, ഇല്ലത്തും ഇപ്പോ പശുവൊന്നും ഇല്ല. പാലൊഴിച്ച കാപ്പി രാവിലെ ഉള്ളൂ. വെള്ളമുണ്ടോ? ഇതൊന്ന് കഴുകാൻ.
6: ഇങ്ങോട്ട് തന്നാ മതി. ഉദ്യോഗം കിട്ടിയ പണം ഉണ്ടാവില്ലേ?
3: ഒരു ക്ലാർക്കിന്റെ സ്കെയിൽ എന്താണെന്ന് അമ്മണിക്കറിയോ?
6: നിക്കൊന്നും അറിയില്ല.
3: ആ അറിയാത്ത അദ്ദേഹം. നന്ദിക്ക് തൊഴാൻ വരില്ലേ?
6: ചിലപ്പോ
3: ആകെ മൂന്നാലാളാ തൊഴാൻ വരുന്നത്. അവരും കൂടി മുടങ്ങിയാ പിന്നെ എന്തിനാ പൂജ?
0: അമ്മേ ഭഗവതി, നീ എന്താ ഇവിടെ
6: ഇത്ര വിറക്?
0: ഉണ്ണിയമ്പൂരി വലിയ എന്തോ പരീക്ഷക്ക് പഠിക്കുകയാണ്, ഉപദ്രവിക്കണ്ട.
3: വലിയ പരീക്ഷ ഒന്നല്ല, പിന്നെ വയറ്റുപഴപ്പിന്റെ കാര്യം അത്രേ ഉള്ളൂ.
0: അംശമ്മന്റെ മകൾക്ക് വിവാഹം ഉറച്ചു, ഒരു കൂട്ടുവായസത്തിന് തന്നിരിക്കണു. എന്തോ ആളുകൾ ചിലർക്കെങ്കിലും ഈ വിചാരം ഉണ്ടാവുന്നുണ്ടല്ലോ.
3: വെളിച്ചപ്പാടന് സാധനമൊക്കെ വാങ്ങിയപ്പോരെ?
0: അത് ശരിയാവില്ല. ഞാൻ മുഴുവൻ കാശിന് വെണ്ണ വാങ്ങില്ല എന്ന് മുമ്പത്തെ ശാന്തിക്കാരൻ സംശയം പറഞ്ഞു. അന്ന് നിർത്തി. അറിഞ്ഞുകൊണ്ട് ഭഗവതിയുടെ ഒരു കാശ് ഞാൻ ഖോജിക്കില്ല. എന്നിട്ട് അയാളത് പറഞ്ഞു, വാരൊക്കെ ശരിയാക്കിക്കൊള്ളും.
1: സിനിമയിലെ നിശബ്ദതകൾക്കും ഇരുട്ടിനും വലിയൊരു മനഃശാസ്ത്രപരമായ അർത്ഥമുണ്ട്. പഴയ മനയും നശിച്ച ക്ഷേത്രവും കഥാപാത്രങ്ങളുടെ മനസ്സിലെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. വെളിച്ചം കുറഞ്ഞ ദൃശ്യങ്ങൾ അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയില്ലായ്മയാണ് കാണിക്കുന്നത്. ഏകാന്തതയുടെയും നിസ്സഹായാവസ്ഥയുടെയും അന്തരീക്ഷം സിനിമയിലുടനീളം നിലനിൽക്കുന്നുണ്ട്. ഓരോ സംഭാഷണവും വളരെ ലളിതമാണെങ്കിലും അവ നൽകുന്ന അർത്ഥങ്ങൾ ആഴമുള്ളതാണ്. സിനിമയുടെ സാങ്കേതിക വശങ്ങൾ കഥാപാത്രത്തിന്റെ ആന്തരിക

0: ആർക്കെങ്കിലും ഉപയോഗമാവട്ടെ.
1: നമ്പൂരി ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? പണ്ട് 12,000 പട്ടം കിട്ടും. 200 300 പേര് ഇല്ലത്തിന്ന് ഉണ്ടാല് ഒരു കോട്ടോ ഇല്ല. വാരാകാം, ഒത്തുട്ടാകാം, കളിയോഗമാകാം. ഇപ്പോ ഭൂമിയുണ്ടോ? സോഷ്യലിസ്റ്റ് അല്ലേ
2: നമ്പൂരി? അത് നേരത്തെ കണ്ടുവച്ചോളൂ.
1: അപ്പൻ കൂടി എതിരായിരുന്നു. റബ്ബർ വയ്ക്കുക, ബസ് ഓടിക്കുക, ഇതൊക്കെ നമ്പൂരാർക്ക് പറ്റുമോ എന്നൊരു ശങ്ക.
3: പറ്റും,
1: അതിശയിട്ട് പറ്റും. ഞാൻ നേരത്തെ കണ്ടു. മറ്റുള്ളവർ കാണുമ്പോഴേക്ക് ഭൂമി കുടിയാന്റെ കയ്യിലായി.
3: അങ്ങനെയാണ്,
1: ചെലവ് കുറച്ചില്ലേ. സർക്കാരിന് മാത്രമല്ല, ഇവിടെ കുറച്ചൊക്കെ വിളവ് നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇശയായി. എന്താ, എന്ത് ചെലവ് വരും രാമുണ്ണി?
0: ഒരു 10 രൂപയുണ്ടായാൽ.
1: വേണ്ട, വരായുള്ള സാധനമൊന്നും അല്ലല്ലോ. അതൊക്കെ എടുത്ത് കട്ടുംപുറത്ത് എവിടെങ്കിലും കൊണ്ടിട്ടിട്ട് മുറി വെടിപ്പാക്ക്. ഇടോ, പിന്നെ തനിക്ക് സുണ്ടാ ഇവിടെ പണി. താനും പോയിക്കൊള്ളൂ. കഥകളി കോപ്പില്ല, നോക്കാൻ ആളെ ആവശ്യവുമില്ല. തനിക്ക് പോകാം, വല്ല സായിപ്പുമാരും വരുമ്പോ കാണിക്കാം. അത്രേ ഉള്ളൂ, അവർക്ക് ഇതൊന്നും കണ്ടു കണ്ടൊരു കഥയല്ല.
4: എങ്ങോട്ടാവോ? വല്ല യാത്രയുണ്ടോ? എങ്ങോട്ടാ?
0: അത് എനിക്ക് തന്നെ അറിയില്ല. പോവാൻ പറഞ്ഞു, പോണു.
4: ഒന്നും മറന്നിട്ടില്ലല്ലോ.
0: ഇല്ല, 40 കൊല്ലം മുമ്പ് പള്ളിയമ്പലാന്റെ കാലത്ത് ഇവിടെ വന്ന് കയറുമ്പോഴും എന്റെ കയ്യിൽ ഈ രണ്ടു മുണ്ടും രണ്ടാമുണ്ടും ഉണ്ടായിരുന്നുള്ളൂ. എന്ത് മറക്കാൻ? നിങ്ങൾ എന്നെ കൂടെ ഏൽപ്പിച്ചാ മതി, എല്ലാം ഏറ്റുവാങ്ങിയല്ലോ. 1,000 രൂപ.
5: സാമൂഹികമായ ഒറ്റപ്പെടൽ ഒരു വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെളിച്ചപ്പാടിലൂടെ നമുക്ക് പഠിക്കാം. ഒരു കാലത്ത് നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ വെളിച്ചപ്പാട് പിന്നീട് ആർക്കും വേണ്ടാത്തവനാകുന്നു. ആളുകൾക്ക് അയാളുടെ ആചാരങ്ങളെക്കാൾ പ്രാധാന്യം സ്വന്തം വിനോദങ്ങളായി മാറുന്നു. ഈ മാറ്റം അയാളിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. താൻ സമൂഹത്തിന് ആവശ്യമില്ലാത്തവനായി എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷൻ അയാളെ ബാധിക്കുന്നു. ഈ അവഗണന അയാളെ കൂടുതൽ കർക്കശക്കാരനാകുന്നുണ്ട്. തന്റെ പദവി സംരക്ഷിക്കാനായി അയാൾ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു. മറ്റുള്ളവരുടെ കണ്ണിലെ സഹതാപം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. ഈ സാമൂഹിക മരണം ശാരീരിക മരണത്തെക്കാൾ ഭീകരമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന സത്യത്തെ സിനിമ അടിവരയിടുന്നു.
3: അച്ഛനായിരുന്നു, അച്ഛൻ പോയി.
6: എന്നാ പോണേ?
3: ഞാനൊന്നും നിശ്ചയിച്ചിട്ടില്ല.
7: വെളിച്ചപ്പാടേ, വെളിച്ചപ്പാടേ,
8: നാരായണി, ഒരു പുല്ലായ കിടക്ക ഉണ്ടാ?
3: ഇരിക്കാനൊന്നും നേരല്ല.
8: എന്തേ എന്തേ?
3: എന്റെ കയ്യിന്ന് അറിഞ്ഞും കൊണ്ടൊരു തെറ്റും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇങ്ങനെ ശിക്ഷിക്ക്?
8: എന്താ വാരെ?
3: വാരച്ചേർക്ക് ജലദോഷാന്ന് നിരീക്ഷിച്ചു. പനി. വൈകുന്നേരം നോക്കിയപ്പോ
9: മേലാകെ പൊന്തിരിക്കുന്നു.
3: അമ്മേ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്?
8: വാരത്ത് ദീനം കണ്ടു. ഇനി എവിടെയൊക്കെ പിടിക്കാന്ന് ആർക്കറിയാം? കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ, അമ്മയുണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും നടന്നോളി. വാരെ, ഇതൊക്കെ ഒരു പരീക്ഷ. നാട്ടുകാർക്ക് ഇനിയെങ്കിലും മനസ്സിലാവോ? ഞാനിപ്പോ വരാം. സാരയില്ല, 14 കുളിക്കാം. മൂപ്പത്തിയാറൊന്ന് പേടിപ്പിച്ചതാ. മുറ്റമൊക്കെ ചാണകം നൽകിയ. പഠിക്കൽ ഒരു കലത്തിന് കുറെ ചാണകം കലക്കി വെക്കുക. വറുത്ത് വേണ്ട, എണ്ണ മെഴുക്ക് ഉപയോഗിക്കണ്ട.
3: തീക്കട്ടേമ്പിൽ ഉറുമ്പരിച്ചാൽ തരിക്കട്ട വെച്ചിരിക്കോ? വെളിച്ചപ്പാടെ,
8: ഗുരുതി കഴിക്കണം. 3 കൊല്ലായി ദാഹിച്ച് കിടക്കല്ലേ. നാട് മുഴുവൻ വിത്തെറിഞ്ഞ് ആളിൽ ഉതിർന്ന് വീഴും. ഞാൻ പറഞ്ഞേക്കാം.
3: അമ്മേ, മഹാമായി.
8: ഗുരുതി എന്ന് പറയാൻ എളുപ്പം കഴിഞ്ഞു. എവിടമാ ഇതിനൊക്കെ പണം?
3: വരിയിട്ട് പിരിക്കണം. അവസ്ഥയും കഴിവും നോക്കി തട്ടകത്തുള്ളവരൊക്കെ നെല്ലോ പണോ തരട്ടെ. കാര്യത്തിന്റെ ഗൗരവ് അറിഞ്ഞാൽ വല്യമ്പ്രാനും തരാതിരിക്കും.
8: നാരായണി, ശുദ്ധായിട്ട് ഒരു കിണ്ടിയോ തമലയോ കൊണ്ടുവന്നാ.
6: ഇതാ ചാരിയും പൂവും.
8: വെള്ളിനാണയായിട്ട് വല്ലതും ഉണ്ടോ ഇവിടെ?
6: ആകെ 1.5 രൂപയേ ഉള്ളു. അത് രാവിലെ ഉപ്പും മുളകും വാങ്ങാൻ വെച്ചതാ.
8: മനുഷ്യരുതിരും വലിയ വിത്ത് വിതക്കാൻ പോണേ ഉള്ളൂ. അത് നടക്കം വെക്കാമെന്ന് വിചാരിക്കുമ്പോ ഉപ്പും മുളകുമാ കാര്യം.
5: ചുരുക്കത്തിൽ, നിർമാല്യം എന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ അനാവരണം ചെയ്യുന്ന ഒരു ക്ലാസിക് കൃതി.

യാണ്. പി ജെ ആന്റണിയുടെ അതുല്യമായ അഭിനയം വെളിച്ചപ്പാടിന് ജീവൻ നൽകി. ആ കഥാപാത്രത്തിന്റെ ഓരോ ചലനവും ഒരു ശരാശരി മനുഷ്യന്റെ സങ്കടങ്ങളുടെ പ്രതിഫലനമാണ്. വിശ്വാസം, വിശപ്പ്, വഞ്ചന എന്നീ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. മലയാള സിനിമയിൽ ഇന്നോളമുണ്ടായ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ആക്ടുകളിൽ ഒന്നാണിത്. സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നം അവശേഷിക്കുന്നു. അത് നമ്മുടെ തന്നെ ജീവിതത്തിലെ വിശ്വാസങ്ങളെക്കുറിച്ചുള്ളതാണ്. ഇന്നും നിർമാല്യം പ്രസക്തമായിരിക്കുന്നത് അത് മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളെ സ്പർശിക്കുന്നതുകൊണ്ടാണ്. കാലാതീതമായ ഒരു രചനയായി നിർമാല്യം ഇന്നും മലയാളിയുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. എല്ലാറ്റിനും വില കൂടുകയാണ് അല്ലേ? പച്ചക്കറിക്ക്, പലവ്യഞ്ജനത്തിന്, പാലിന്, തേങ്ങയ്ക്ക്, ഗ്യാസിന് ഒക്കെ വില കൂടുകയാണ്. എങ്ങനെ ജീവിക്കുമെന്നാണ് മാധവി അമ്മൂമ്മ ചോദിക്കുന്നത്. ഇനി കഞ്ഞിയും പയറും കഴിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുഭദ്രേച്ചി പറഞ്ഞത് പയറിനും വില കൂടിയെന്നാണ്. പരാതിപ്പെടാതെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് വാസ്തവത്തിൽ നമുക്ക് ചെയ്യാനാവുന്ന ഏക കാര്യം. വില കൂടൽ പണ്ടുമുണ്ടായിട്ടില്ലേ, ഇനിയും ഉണ്ടാവും. ഏതൊരു ദേശത്തും അങ്ങനെ തന്നെയാണ്, വില കൂടുകയും കുറയുകയും ചെയ്യും. വില വർധന ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം അല്ലേ? പച്ചക്കറികൾക്ക് വില കൂടുമ്പോൾ അതിനെ ആശ്രയിക്കാതെ ചക്കയും മാങ്ങയും വാഴപ്പിണ്ടിയും കൂമ്പും ചേമ്പും ചേനയും ഒക്കെയായി ജീവിതത്തെ സമരസപ്പെടുത്താവുന്ന ഒരു രസതന്ത്രം അത് നന്നായി അറിയാമായിരുന്ന ഒരാളാണ് കാർത്തികേയനിയമ്മ. പച്ചക്കറിയുടെ വില വർധനയൊന്നും അവരെ ബാധിച്ചിട്ടേയില്ല. ഒരു പാട്ട് കേട്ടാലോ?

ചന്തയിൽ നിന്ന് മീനെടുത്ത് വീട് വീടാന്തരം കൊണ്ടുചെന്ന് വിറ്റ് ജീവിക്കുകയാണ് കാർത്തികേയനമ്മ. 200 രൂപ ദിവസേന ലാഭം കിട്ടും. അതുവച്ചാണ് അവർ ജീവിക്കുന്നത്. ഭർത്താവ് തെങ്ങുകയറ്റക്കാരനായിരുന്നു. തെങ്ങിൽ നിന്ന് വീണ് അയാൾ കിടപ്പിലാണ്. 2 പെൺമക്കളാണ്. 2 പേരും പഠിക്കുന്നു. മരുന്നിനും പഠിപ്പിനും അത്യാവശ്യം നിത്യേന കിട്ടുന്ന 200 രൂപ മതിയാകുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിത്യവൃത്തിക്കത് പോരാ. അരി വാങ്ങും, പച്ചക്കറിയൊന്നും വാങ്ങാറില്ല. കൂമ്പും ചേമ്പും ചേനയുമായിട്ട് അങ്ങ് കൂടും അത്രേ. നടവഴിയിൽ നിന്ന് വീണുകിടക്കുന്ന തേങ്ങ കിട്ടും. അത്യാവശ്യം വിറക് ചുള്ളികളും കിട്ടും. ജീവിതത്തെക്കുറിച്ച് അവർക്കൊരു പരാതിയുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഉള്ളത് വെച്ച് ജീവിക്കാൻ മനുഷ്യനറിയാം. ബൈക്കും കാറും ഒന്നുമില്ലാതിരുന്ന കാലത്ത് പരാതികളൊന്നുമില്ലാതെ നമ്മൾ നടന്നു, കിലോമീറ്ററുകൾ നടന്നു. ഇപ്പൊ പിന്നെ കൂട്ടായണി മുട്ടിൽ നിന്ന് കമ്പനി മുക്ക് വരെ പോകണമെങ്കിൽ കാറോ ബൈക്കോ ഇല്ലാതെ പറ്റില്ലെന്നായി. എനിക്ക് പരിചയമുള്ള ഒരു ഭാസ്കരേട്ടനുണ്ട്. ഒരു കാലത്ത് രാജാവിനെ പോലെയായിരുന്നു ജീവിതം. എങ്ങനെയോ ചെയ്തുകൊണ്ടിരുന്ന കച്ചവടമൊക്കെ പൊളിഞ്ഞുപോയി, ശരിക്കും ദരിദ്രനായി. പക്ഷെ എല്ലാ ദിവസവും ഇലയിട്ട് സദ്യ കഴിച്ചുകൊണ്ടിരുന്ന ഭാസ്കരേട്ടൻ ചപ്പാത്തി വെറും സവാള കൂട്ടി കഴിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എങ്ങനെ കഴിയുന്നു? എന്തിന്? അന്നങ്ങനെ ഇന്നിങ്ങനെ. മനുഷ്യനല്ലേ, ജീവിക്കണ്ടേ? പരാതികളില്ലാതെ ജീവിക്കാൻ കഴിയണം. അങ്ങനെയായിരുന്നു ഭാസ്കരേട്ടൻ പറഞ്ഞത്. ഒരു പരാതിയുമില്ലാതെ ജീവിക്കുന്ന ഒരാൾ. ഒരു പാട്ട് കേട്ടാലോ?

പറഞ്ഞു വന്നത് 3000 രൂപ കൊണ്ട് ഒരു ദിവസം കഴിയാം, 30000 രൂപ കൊണ്ട് ഒരു ദിവസം കഴിയാം. അതുമല്ലെങ്കിൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരു മാസം തട്ടിമുട്ടി പോകണമെങ്കിൽ ഒരു 1.5 കോടി വേണം എന്ന രീതിയിലും ജീവിക്കാം. എവിടെ നിന്നാണ് ഈ ചെലവ് ചുരുക്കൽ ആരംഭിക്കേണ്ടത്? നമ്മൾ കരുതി വച്ചിരിക്കുന്നത് ചെലവ് ചുരുക്കേണ്ടത് പ്രജകളാണ് എന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിന് കാരണം രാജാധിപത്യത്തിന് കീഴിലെ വിധേയത്വ സ്വഭാവം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ഒരു പാട്ട് കേട്ടിട്ട്

ഭരണവർഗത്തിന് എന്തുമാവാമെന്ന ചിന്ത, അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ചിന്ത, അവരുടെ വേഷവും ഭൂഷണങ്ങളും ഭക്ഷണവുമെല്ലാം ഏറ്റവും മെച്ചമായിരിക്കണം എന്ന ചിന്ത, തമ്പുരാന്മാർ നാട് ഭരിച്ചപ്പോഴും ആര്യന്മാർ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും ജനാധിപത്യത്തിൽ മന്ത്രിപുംഗവന്മാരുണ്ടായപ്പോഴും ഒരേ ചിന്ത, ഒരേ അവസ്ഥ. എന്തോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പാനലിലുണ്ടായപ്പോൾ ഒരു ദിവസം മന്ത്രിമന്ദിരത്തിൽ നൂണ് കഴിച്ചൊരു ഓർമ്മയുണ്ട്. എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? ചിക്കൻ ഫ്രൈ, പെരട്ട്, കറി, ചില്ലി, ബീഫ് ഫ്രൈ, ചില്ലി, ബീഫ് കറി, നാല് തരം മീൻ, എല്ലാം മൂന്ന് രീതിയിൽ: മുളകിട്ടത്, പൊരിച്ചത്, കറി വെച്ചത്, കപ്പ ഇളക്കിയത്, പുഴുങ്ങിയത്, ചക്ക പുഴുങ്ങിയത്, അവിയൽ ഇളക്കിയത്, കൊഞ്ച് തീയൽ, കൊഞ്ച് കറി, കൊഞ്ച് ഫ്രൈ, പച്ചക്കറി കൊണ്ടുള്ള എല്ലാ കറികളുമുണ്ട്, രസം, മോര്, സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി എല്ലാമുണ്ട്. ഇനിയും എണ്ണിയാൽ തീരാത്തത്ര വിഭവങ്ങൾ. എല്ലാ ദിവസവും ഇങ്ങനെയാണ് മന്ത്രിമന്ദിരത്തിലെന്ന് അവിടെ നിന്നൊരാൾ പറഞ്ഞു. ഒരു ദിവസം 30,000 മുതൽ 50,000 വരെ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നു. എന്താ അല്ലേ?

ചെലവ് ചുരുക്കൽ ആരംഭിക്കേണ്ടത് സത്യത്തിൽ ഭരണാധികാരികളിൽ നിന്നാണ്. ഓട്ടോയിൽ വന്നിറങ്ങിയ മന്ത്രിയെ ഡൽഹിയിൽ കണ്ടു, മറ്റു പല രാജ്യങ്ങളിലും കാണുമായിരിക്കാം. പൊതുച്ചോറ് കഴിക്കുന്ന മന്ത്രിയെ തമിഴ്നാട് കണ്ടു. പക്ഷെ അതൊക്കെ ഒറ്റ ദിവസത്തെ സാമൂഹിക മാധ്യമ കാഴ്ചകൾ മാത്രമായിരുന്നുവോ? അറിഞ്ഞുകൂടാ. അങ്ങനെ അല്ലാതെ ചെലവ് ചുരുക്കി ജീവിതം നയിക്കുന്ന ഭരണാധികാരികൾ എവിടെയുണ്ടോ അവിടെ മാതൃകാപരമായിരിക്കും. പക്ഷെ ഭരണാധികാരികളുടെ രാജകീയത നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയോ കേട്ട ആ പാട്ട് അതാണ് ശരി. തമ്പ്രാൻ ചത്തിട്ടും തമ്പ്രാട്ടി ചത്തിട്ടും തമ്പാനൂരിന്നും തമ്പാനൂര്. ഒരു പാട്ട് കേട്ടാലോ?

വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ആദ്യയേക്കാൾ നല്ലത് ചെലവ് ചുരുക്കലിൻ്റെ തന്ത്രങ്ങളാണ്. ഏത് കാര്യത്തിലും അനാവശ്യ ചെലവ് എന്ന രീതി ഉണ്ടാകാതിരിക്കണം. ആവശ്യകതകളുടെ പൂർണ്ണതയാണ് ജീവിതം, ആഡംബരങ്ങളുടെ സാക്ഷാത്കാരമല്ല ജീവിതം. ആഗ്രഹങ്ങളുടെ സഫലീകരണമൊക്കെ വേണം, വേണ്ടാന്നല്ല. ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് ഒരു വലിയ സോഫ്റ്റ് സ്കില്ലാണ്. സത്യം. ഒരു പാട്ട് കേട്ടാലോ?

പരിവാര സമേതം എന്നതൊരു രാജാധിപത്യ സ്വഭാവമുള്ള പ്രയോഗമാണ്. രാജാവ് പരിവാര സമേതനായി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. ഇന്നും ചില ഭരണാധികാരികൾ അങ്ങനെയാണ് അല്ലേ? ഒരിടത്തും ഓഫീസിലും ഉദ്ഘാടന സദസ്സുകളിലും ഒന്നും അവർ ഒറ്റയ്ക്ക് പോകാറില്ല. പരിവാരങ്ങളോടുകൂടിയേ പോകും. ചെലവിന് മേൽ ചെലവുള്ള യാത്രകൾ. എന്താ ചെയ്യുക അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

രാജീവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ എന്തിനാണ് ഇത്രയും ചെലവ് ചുരുക്കുന്നത്? നമ്മൾ വയറ് മുറുക്കി ഉടുത്ത് ജീവിക്കുന്നു. നമ്മളെ ഭരിക്കുന്ന ചിലരെങ്കിലും രാജാവായിട്ടാണ് ജീവിക്കുന്നത്. അതിനർത്ഥം നമ്മൾ കൂലിപ്പണി ചെയ്ത് അവരെ സുഖിക്കാൻ വിടുന്നു എന്നല്ലേ? ആണോ? അറിയില്ല. അതുകൊണ്ട് രാജീവിനോട് തർക്കിക്കാനും പോയില്ല. ഒരു പാട്ട് കേട്ടാലോ?

പെട്രോളിന് വില കൂടിയാലും പച്ചക്കറിക്ക് വില കൂടിയാലും അതൊന്നും ബാധിക്കാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. അതൊക്കെ ഭയാനകമായ രീതിയിൽ ബാധിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ജീവിതത്തിൽ അളന്നു പെറുക്കി ജീവിക്കുന്നവരുണ്ട്, അളക്കാതെ തൂർത്തടിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഏത് ശരി, ഏത് തെറ്റ്, അതോ ഇത് രണ്ടും ചേർന്നതാണോ ശരി? ഒരു നിശ്ചയമില്ല ഒന്നിനും. വരും ഓരോ ദശ വന്ന പോലെ പോകും. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കഥകളും കാര്യങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കേൾക്കാം. നമുക്കിപ്പോൾ സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ ഉന്മേഷത്തോടെ ഉണരാനാകും. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ സർഗാത്മകമായി കാര്യങ്ങൾ ചെയ്യാനാകും, ക്രിയാത്മകമായി ഈ ലോകത്തെ നോക്കിക്കാണാനാകും. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അതുവരെ ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം.